2026 സെപ്റ്റംബർ 15 ചൊവ്വാഴ്ച എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒദയോത്ത്.
2: ജീവിതത്തിൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികളായാലും മുതിർന്നവരായാലും ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും സമ്പന്നരായാലും സാധാരണക്കാരായാലും എല്ലാവരും അന്വേഷിക്കുന്ന ഒരേയൊരു കാര്യം സന്തോഷം. എന്നാൽ സന്തോഷം എവിടെയാണ്? അതിന് ഓരോരുത്തർക്കും ഓരോ ഉത്തരങ്ങളാണ്. ചിലർ കരുതുന്നത് കൂടുതൽ പണം സമ്പാദിച്ചാൽ സന്തോഷം ലഭിക്കുമെന്നാണ്. ചിലർ കരുതുന്നത് വലിയ വീടും ഉയർന്ന ജോലിയും കൂടുതൽ സൗകര്യങ്ങളും ജീവിതത്തെ സന്തോഷപൂർണമാക്കുമെന്നാണ്. എന്നാൽ ജീവിതം നമുക്ക് പതിയെ പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ സത്യമുണ്ട്. സന്തോഷം കിട്ടുന്നതിലല്ല, അത് പങ്കിടുന്നതിലാണ്. നമ്മുടെ കുട്ടിക്കാലം ഒന്ന് ഓർത്തു നോക്കൂ. പുതിയൊരു കളിപ്പാട്ടം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നിയിരുന്നു. എന്നാൽ ആ കളിപ്പാട്ടം കൂട്ടുകാരുമായി ചേർന്ന് കളിക്കുമ്പോഴാണ് സന്തോഷം ഇരട്ടിയായത്. അമ്മ ഉണ്ടാക്കിയ അച്ചാറോ പലഹാരമോ അയൽവീട്ടിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് തെളിഞ്ഞ ആ പുഞ്ചിരി ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പലപ്പോഴും നാം പഠിക്കുന്നത് ഇത്തരം ചെറിയ അനുഭവങ്ങളിൽ നിന്നാണ്. ഒരിക്കലൊരു അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയത് എപ്പോഴാണ്? പല കുട്ടികളും പല ഉത്തരങ്ങൾ പറഞ്ഞു. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയപ്പോൾ, പുതിയ വസ്ത്രം വാങ്ങിയപ്പോൾ, വിനോദയാത്ര പോയപ്പോൾ എന്നിങ്ങനെ. എന്നാൽ ഒരു കുട്ടിയുടെ മറുപടി അധ്യാപകനെ അത്ഭുതപ്പെടുത്തി. അവൻ പറഞ്ഞു, ഒരു ദിവസം എന്റെ കൂട്ടുകാരൻ ഉച്ചഭക്ഷണം കൊണ്ടുവന്നിരുന്നില്ല. അന്ന് എന്റെ ഭക്ഷണത്തിന്റെ പകുതി ഞാൻ അവന് കൊടുത്തു. അന്ന് വൈകുന്നേരം വീട്ടിൽ പോയപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. ആ കുട്ടിയെ അറിയാതെ ഒരു വലിയ ജീവിത സത്യം പറയുകയായിരുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് മറ്റൊരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുമ്പോഴാണ്. നമ്മുടെ ആഘോഷങ്ങളിലെല്ലാം ഈ സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട്. ഓണമാകട്ടെ, വിഷുവാകട്ടെ, പെരുന്നാളാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, ഒരാഘോഷവും ഒറ്റക്ക് ആഘോഷിക്കാനല്ല മനുഷ്യൻ പഠിച്ചത്. കുടുംബവും സുഹൃത്തുക്കളും അയൽക്കാരും ഒത്തുചേരുമ്പോഴാണ് ആഘോഷങ്ങൾക്ക് യഥാർത്ഥ അർത്ഥമുണ്ടാകുന്നത്. ഓണസദ്യയുടെ രുചി വിഭവങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല, ഒരേ ഇലക്ക് ചുറ്റുമിരിക്കുന്ന മനുഷ്യരുടെ സ്നേഹത്തിലാണ്. ജന്മദിനാഘോഷങ്ങളുടെ സന്തോഷം കേക്കിലല്ല, ഒത്തുകൂടുന്ന ഹൃദയങ്ങളിലാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഓർക്കുന്നത് വാങ്ങിക്കൂട്ടിയ വസ്തുക്കളെയല്ല, ഒരുമിച്ച് ചിരിച്ച ദിവസങ്ങളെയാണ്, മാതാപിതാക്കളോടൊപ്പം ചെലവഴിച്ച സായാഹ്നങ്ങളെയാണ്, കൂട്ടുകാർക്കൊപ്പം നടന്ന വഴികളെയാണ്. കാരണം സന്തോഷം ഒരു വസ്തുവല്ല, അതൊരനുഭവമാണ്. ഒരിക്കൽ ഒരു വൃദ്ധനോട് ആരോ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ സമ്പാദിച്ച പണമല്ല, എന്റെ ജീവിതത്തിൽ എന്നോടൊപ്പം നടന്ന മനുഷ്യരാണ്. പ്രായം കൂടുമ്പോൾ മനുഷ്യർ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമാണത്. നമ്മൾ സൂക്ഷിച്ചു വെച്ച സമ്പത്തിനേക്കാൾ വിലപ്പെട്ടത് നമ്മൾ പങ്കുവച്ച സ്നേഹമാണ്. ഒരിക്കൽ പറഞ്ഞിരുന്നു, നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, എന്നാൽ വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഒരു ഫോൺ വിളി, ഒരു ആശ്വാസം.

0: ആസവാക്ക്, ഒരഭിനന്ദനം, ഒരു പുസ്തകം സമ്മാനിക്കൽ, ഒരു പൊതിച്ചോറ്, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ അരികിൽ കുറച്ചുനേരം ഇരിക്കൽ, ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. പക്ഷേ അവ സൃഷ്ടിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. ഇന്ന് നാം ജീവിക്കുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. വീടുകൾ വലുതാകുന്നു, സൌകര്യങ്ങൾ വർദ്ധിക്കുന്നു, പുതിയ ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. എന്നാൽ സന്തോഷത്തിന്റെ അളവ് അതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ടോ? ഒരേ വീട്ടിലിരുന്ന് ഓരോരുത്തരും ഓരോ ലോകങ്ങളായി ജീവിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ പങ്കിടലിന്റെ വില നമ്മൾ വീണ്ടും പഠിക്കേണ്ടതുണ്ട്. സന്തോഷം കണ്ടെത്താൻ നമുക്ക് ദൂരെയൊന്നും പോകേണ്ടതില്ല. ഇന്ന് ഒരു സുഹൃത്തിനെ വിളിക്കാം, വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, ഏറെ നാളായി കാണാത്ത ഒരാളെ സന്ദർശിക്കാം, ഒരു കുട്ടിയെ അഭിനന്ദിക്കാം, ഒരു വയോധികന്റെ വിശേഷങ്ങൾ ചോദിക്കാം. കാരണം സന്തോഷം നമ്മൾ സ്വന്തമാക്കുന്നൊന്നല്ല, മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ വളർന്നു വരുന്ന ഒന്നാണ്. ഒരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരിക്ക് വെളിച്ചം പകർന്നു നൽകുമ്പോൾ അതിന്റെ വെളിച്ചം കുറയുന്നില്ല, മറിച്ച് ഇരുട്ടാണ് കുറയുന്നത്. മനുഷ്യജീവിതവും അങ്ങനെ തന്നെയാണ്. സ്നേഹവും സന്തോഷവും കരുതലും പങ്കുവെക്കുമ്പോൾ അവ കുറയുന്നില്ല, വർദ്ധിക്കുകയാണ്. ജീവിതത്തിൽ നാം സൂക്ഷിച്ചു വെച്ചതല്ല നമ്മുടെ യഥാർത്ഥ സമ്പത്ത്, മറ്റുള്ളവരുമായി പങ്കുവച്ചതാണ്. ഇന്നത്തെ ചിന്ത ഇത്രമാത്രം. ജീവിതം വലിയ നേട്ടങ്ങളാൽ മാത്രമല്ല, മറ്റൊരാളുടെ മുഖത്ത് വിരിയിച്ച ചെറിയ പുഞ്ചിരികളാലും മനോഹരമാകുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സജീവ് ഒദയോത്ത്.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18th ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ മൈക്കൽ കുഗൽമാൻ. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക വ്യവസായ നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ് ദേശസേവ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്നും അഴിമതികൾ പുറത്തുകൊണ്ടുവരാൻ ഏറെ സഹായകമായെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ. കോഴിക്കോട് വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പൊതുഗതാഗത ബസ് സർവീസുകളുടെ നിലവിലെ സമയക്രമം സംബന്ധിച്ച് പഠനം നടത്തി സമഗ്രമായി പുനഃക്രമീകരിക്കുന്നതിനും ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഗതാഗത വകുപ്പ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്നും ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലി, ബാലാമണിയമ്മ എഴുതിയ മഹാബലി എന്ന കവിത, ആലാപനം CK തെന്നൽ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, പ്രശസ്ത പിന്നണി ഗായിക ലതികയുമായുള്ള അഭിമുഖം അവസാന ഭാഗം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? സിനിമ പാരഡൈസോയിൽ ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഓഫ്സൈഡ് എന്ന സിനിമയെക്കുറിച്ച് അനൂപ് KE സംസാരിക്കുന്നു. തുടർന്ന് ചിന്താകിരണം. 8:30 സംഗീതമാതിരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്.

10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 മഹാരാജപുരം സന്താനം പാടിയ വിനായക കൃതികൾ, 12:10 സേവന വാർത്തകൾ, 12:15 നാട്ടിപ്പാട്ട് പി വി ലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി, ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓൺക്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 1:00 നോൾസാർജിക് 90s, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പരിപാടി, 5:00 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 സോപാന സംഗീതം സനിൽകുമാറും സംഘവും അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 അറിയിപ്പുകൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

ബാലാമണിയമ്മ എഴുതിയ മഹാബലി എന്ന കവിതയാണ് ഇതുവരെ കേട്ടത്. ആലപിച്ചത് സി കെ തെന്നൽ. കാവ്യാഞ്ജലി.

6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫേ. ലോകത്തിലെ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IRAC മുൻ ഡയറക്ടറും പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 8:00 കാവ്യകേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട്ലൈറ്റ്.

ആകാശവാണി കണ്ണൂർ. അർച്ചന. ഇന്നത്തെ അർച്ചനയിലെ ആദ്യ ഗാനം പി ലീല പാടിയത്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തും ആത്മ കണ്ണൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മണ്ണിന്റെ മാണിക്യങ്ങൾ കാർഷിക അവാർഡ് വിതരണവും കർഷക ആദരവും ഇന്ന് രാവിലെ 9 മണിക്ക് പേരാവൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ നടക്കും. കൃഷി മണ്ണ് സംരക്ഷണ വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. അഞ്ചരക്കണ്ടി തട്ടാരി പാലത്തിന് സമീപം PWD റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ന് മുതൽ 1 മാസത്തേക്ക് ഭാഗികമായ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് നികുതി പിരിവ് ക്യാമ്പ് ഇന്ന് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ കനാൽ ജംഗ്ഷനിലും പോണേങ്കണ്ടി പീടികയിലും നടക്കും. കണ്ണൂർ ദസറയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് ഇന്ന് വൈകുന്നേരം 5 മണി വരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. VBG റാംജി പദ്ധതി പ്രകാരം കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ചേർന്ന് കാർഷിക മേഖലയിലെ പ്രവൃത്തികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 സെന്റിൽ കുറയാതെ ഭൂമിയുള്ള കർഷകർക്ക് അപേക്ഷിക്കാം. കൃഷിഭവൻ വഴി വിതരണം ചെയ്യുന്ന തെങ്ങ്, കവുങ്ങ്, വാഴ എന്നിവയ്ക്ക് അപേക്ഷ നൽകിയവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. കടമ്പൂർ കൃഷിഭവനിലോ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലോ ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി അപേക്ഷ നൽകണം. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് നികുതി പിരിവ് ക്യാമ്പ് ഇന്ന് രാവിലെ 10:30 മുതൽ 12:30 വരെ കല്ലേക്കൽ ശാന്തിപ്രഭ കലാസമിതിയിൽ നടക്കും. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് നികുതി പിരിവ് ക്യാമ്പ് ഇന്ന് വേങ്ങാട് മെട്ട ശ്രീനാരായണ വായനശാലയിലും കുഴിയിൽ പീടിക ശ്രീനാരായണ വായനശാലയിലും രാവിലെ 11 മുതൽ 3 മണി വരെ നടക്കും. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നികുതി പിരിവ് ക്യാമ്പ് ഇന്ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കീഴറ AKG വായനശാലയിൽ നടക്കും. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിലെ നികുതി പിരിവ് ക്യാമ്പ് ഇന്ന് രാവിലെ 11 മുതൽ 1 മണി വരെ പള്ളിയും KV കൃഷ്ണൻ പീടികയിലും 2 മുതൽ 4 മണി വരെ തലച്ചങ്ങാട് വായനശാലയിലും നടക്കും. കണ്ണൂർ സർവകലാശാല ജിയോഗ്രഫി പഠന വകുപ്പിലെ PG ഡിപ്ലോമ ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് ഫോർ സ്പെഷ്യൽ പ്ലാനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 25 വൈകുന്നേരം 5 മണി വരെ നീട്ടിയിരിക്കുന്നു. കണ്ണൂർ ജില്ലാ സിവിൽ സർവീസ്

0: കായികമേള 2026 ജില്ലയിലെ വിവിധ വേദികളിലായി 22-23 തീയതികളിൽ നടക്കും. താൽപര്യമുള്ളവർ പൂരിപ്പിച്ച എൻട്രി ഫോമുകൾ ഓഫീസ് മേധാവി സാക്ഷ്യപ്പെടുത്തി 19 വൈകുന്നേരം 5 മണിക്ക് മുൻപ് കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് 200 രൂപ. ഫോൺ 0497270045. അംശാദായ കുടിശ്ശിക കാരണം ക്ഷേമനിധി അംഗത്വം റദ്ദായിപ്പോയ കണ്ണൂർ ജില്ലയിലെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പിഴ സഹിതം കുടിശ്ശിക അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാൻ ഈ മാസം 30 വരെ അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270081. കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 6-7 തീയതികളിൽ നടക്കുന്ന തലശ്ശേരി നോർത്ത് സബ് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിനായി കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ മാസം 18 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ശാസ്ത്രമേള കതിരൂർ @gmail.com വഴി ലോഗോ അയയ്ക്കാം. യൂണിവേഴ്സൽ ബ്രെയിൽ ആന്റ് ടോക്കിംഗ് ബുക്ക് ലൈബ്രറി, ഇന്നർവീൽ ക്ലബ് ഓഫ് കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 19 കാഴ്ച പരിമിതർക്കായി അഖില കേരള ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ധർമ്മശാല മാതൃക അന്തവിദ്യാലയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 2 അംഗങ്ങൾ വീതമുള്ള ടീമുകൾക്ക് പങ്കെടുക്കാം. നാളെ വൈകുന്നേരത്തിന് മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9446068446. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 18 മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാണ്. താൽപര്യമുള്ളവർ 17 രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9847000302. ചെറുകുന്ന് ഉദയമാടം ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ മഹാഗണപതി ഹോമം നടക്കും. മലപ്പട്ടം അടൂർ മഹാശിവക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മഹാഗണപതി ഹോമവും ഇല്ലം നിറയും പുത്തരിയും ഉണ്ടാകും. കണ്ണാടിപ്പുറമ്പ് ഗണപതി മണ്ഡപത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് വിവിധ പരിപാടികൾ നടക്കും. കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാന സന്മാർഗ ദർശന സഹോദര ആശ്രമത്തിൽ ഇന്ന് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വൈകുന്നേരം വിശേഷാൽ പൂജകൾ ഉണ്ടാകും. ചെറപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം നടക്കും. ചാല ഈസ്റ്റ് കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ 7 മണിക്ക് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. കാപ്പാട് കാപ്പാട്ടുകാവ് ക്ഷേത്രത്തിൽ ഇന്ന് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
8: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
9: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
10: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തെന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911.

0: ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
1: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, പ്രശസ്ത പിന്നണി ഗായിക ലതികയുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? സിനിമ പാരഡൈസോയിൽ ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഓഫ്സൈഡ് എന്ന സിനിമയെക്കുറിച്ച് അനൂപ് കെ സംസാരിക്കുന്നു. തുടർന്ന് ചിന്താകിരണം. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് മഹാരാജപുരം സന്താനം പാടിയ വിനായക കൃതികൾ.

ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 നാട്ടിപ്പാട്ട് പി വി ലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി, ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓൺകോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. ഒരു മണിക്ക് നൊസ്റ്റാൾജിക് 90s, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിംഗ് പരിപാടി.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. അഞ്ചാമത് സെമികോൺ ഇന്ത്യ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രണ്ട് ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലിദ്വീപിലേക്ക് തിരിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 എക്സിബിഷന്റെ അഞ്ചാം പതിപ്പ് മറ്റന്നാൾ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ പരിപാടിയിൽ 600-ൽ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ൽ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പങ്കെടുക്കും. 6 കൺട്രി പവലിയനുകൾ, 12 സംസ്ഥാന ഗവൺമെന്റ് പവലിയനുകൾ, 1 പ്രത്യേക സ്റ്റാർട്ടപ്പ് പവലിയൻ എന്നിവ എക്സിബിഷനിൽ ഉണ്ടായിരിക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ സംയുക്തമായാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും സഹകരണം, നവീകരണം, നിർമ്മാണം, നിക്ഷേപം, കഴിവ് വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന പ്ലാറ്റ്ഫോമായി ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വൻ വിജയമാണെന്ന് യുഎസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വിശകലന വിദഗ്ധൻ. വിവിധ വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ധാരണയും സമവായവും രൂപീകരിക്കുന്നതിൽ ഇന്ത്യയുടെ ശേഷിയാണ് ഉച്ചകോടിയിൽ അംഗീകരിച്ച പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ സീനിയർ ഫെലോ ആയ മൈക്കൽ കുഗൽമാൻ വിലയിരുത്തി. ഇന്ത്യയുടെ നേതൃത്വത്തിൽ 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വസതിയിൽ നടന്ന ഗണേശ ചതുർത്ഥി ആഘോഷത്തിൽ പങ്കെടുത്തു. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ഭക്തിയും ഊഷ്മളതയും ഒത്തൊരുമയുടെ ഭാവവും തികച്ചും സവിശേഷമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. ഇന്നലെ വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലിദ്വീപിലേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കലക്ടർ ഡോക്ടർ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രമുഖ വ്യവസായികളുമായും നിക്ഷേപകരുമായും മലപ്പുറം ചേലേമ്പ്രയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളവും മലേഷ്യയും തമ്മിലെ സാമ്പത്തിക, വ്യവസായ, നിക്ഷേപ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, എം കെ രാഘവൻ എം പി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേലേമ്പ്രയിലെ സ്വകാര്യ വെൽനസ് സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തിലെ വ്യവസായ വാണിജ്യ മേഖലയിൽ മലേഷ്യൻ നിക്ഷേപത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യവസായികളും മലേഷ്യയിൽ നിന്നുള്ള നിക്ഷേപകരും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ നിക്ഷേപ സാധ്യതകൾ, പുതിയ സംരംഭങ്ങൾ, വ്യവസായ വികസനം, അടിസ്ഥാന സൌകര്യങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. കോഴിക്കോട് കോലാലംപൂർ മേഖല

0: ഇന്ത്യയിൽ മലേഷ്യ എയർലൈൻസ് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കണമെന്ന് എം കെ രാഘവൻ എം പി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. ഉന്നയിച്ച കാര്യങ്ങൾ വളരെ താൽപര്യപൂർവ്വം ശ്രദ്ധിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് അറിയിച്ചതായി എം കെ രാഘവൻ പറഞ്ഞു. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി കാറുകൾ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഈ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അവർ അറിയിച്ചു. രാജസ്ഥാനിൽ നഗര തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJPക്ക് വൻ മുന്നേറ്റം. സംസ്ഥാനത്തുടനീളം 10,245 വാർഡുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിലാണ് BJP ഭൂരിപക്ഷം നേടിയത്. വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാൻ ജനതയെ അഭിനന്ദിച്ചു. പാർട്ടിയുടെ ഈ വിജയം അസത്യപ്രചാരണങ്ങൾക്ക് മേൽ സത്യം നേടിയ വിജയത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. 50,000-ത്തിലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾക്കും പരിഹാരം കാണാനാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ നാദാപുരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ ആണ് റവന്യൂ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസുകളിൽ നേരിട്ടെത്തി അപേക്ഷ നൽകുന്ന കാലം മാറിയെന്നും വിരൽത്തുമ്പിൽ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം തൃക്കരിവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആഗോളതലത്തിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ വിലയിരുത്തി ജനാധിപത്യ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഇതോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി നടത്തും. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിക്കും. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിനുതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIMന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽ പാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3 മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പരമ്പരയിലെ 3-ാമത്തെ മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരം ഇന്ന് ഇറ്റലിയിൽ ആരംഭിക്കും. 20-അംഗ ഇന്ത്യൻ ടീമിനെ ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസാണ് നയിക്കുന്നത്. പുരുഷ വനിതാ ട്രാപ്പ്, സ്കീറ്റ്, മിക്സഡ് ഡ്രീം ട്രാപ്പ് എന്നിവയുൾപ്പെടെ 5 മെഡൽ ഇനങ്ങളിൽ ഇന്ത്യൻ ടീം മത്സരിക്കും. 30 ഫെഡറേഷനുകളിൽ നിന്നായി ആകെ 218 ഷൂട്ടർമാർ മത്സരിക്കും. ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും. സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ ഗുസ്തി മത്സരത്തിൽ കണ്ണൂർ ചാമ്പ്യൻമാരായി. 131 പോയിന്റോടെയാണ് കണ്ണൂർ കിരീടം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവും നേടിയാണ് കണ്ണൂർ ഗുസ്തിയിൽ കിരീടം ചൂടിയത്. 17 സ്വർണവും 4 വെള്ളിയും 15 വെങ്കലവും നേടി 112 പോയിന്റോടെ തിരുവനന്തപുരം രണ്ടാം സ്ഥാനവും 4 സ്വർണവും 7 വെള്ളിയും 13 വെങ്കലവും നേടി 54 പോയിന്റോടെ പാലക്കാട് ജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തൈക്കോണ്ടോ മത്സരം മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലും ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫെൻസിംഗ് മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ കോർട്ടിലും കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറിയിൽ ചെസ് മത്സരവും നടക്കും. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും.
0: പോഷണമൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ പറഞ്ഞു. കണ്ണൂർ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി

അങ്ങാടിപ്പറമ്പ ദേശസേവാ യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ

0: अमेरिका सीमा अतिक्रम्य जल सुरंगेन विस्फुट परम अमेरिका देशस्य मध्य कमान विभागेन अस्य खण्डनम कुर्वता प्रतिपादितम यत् ईरानीय ड्रोन इत्यनेन एव अस्य पोतस्य उपरि आक्रमणं विहितम्। नेपालस्य विद्युत् संकटम् अपाकर्तुं भारत सर्वकारः अग्रे आगतः। भारतेन दिसंबर मासस्य 31 दिनांकं यावत् प्रतिदिनं विद्युत् निर्यातम् अन्वामोदी। नेपाले आप्लावेन जल विद्युत् परियोजनाः विनष्टाः संजाताः। प्रकृतिकोपस्य संकेतं ददत् भारतीय ऋतु विज्ञान विभागः प्रत्यपादयत् यत् अद्य दिल्ली हरियाणा असम प्रभृति राज्येषु अतिवृष्टिः भविष्यति। विभागेन अनेन प्रतिपादितं यत् दक्षिण भारते अपि अतिवृष्टिः भविष्यति। इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 163-45 തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:20, 126-01 മംഗലാപുരം സെൻട്രൽ മെയിൽ 8 വൈകിയോടുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
5: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
6: 10 പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

ഓർമ്മകൾക്ക് ഈണമുണ്ടാകുമ്പോൾ ഓരോ അനുഭവവും ഒരു പാട്ടുപോലെ മനസ്സിൽ പതിയും. അങ്ങനെ മലയാളത്തിന്റെ സംഗീത ലോകത്ത് സ്വന്തം സ്വരമുദ്ര പതിപ്പിച്ച പ്രശസ്ത പിന്നണി ഗായിക ലതിക ടീച്ചറുമായുള്ള അഭിമുഖം

0: അതിലിടക്ക് പഠനമൊക്കെ എങ്ങനെ പോയി?
1: SSLC എക്സാമിന്റെ തലേന്ന് പറയും, പ്രോഗ്രാമിന് മാർച്ച് എന്നൊക്കെ പറഞ്ഞ ആ സമയത്താണല്ലോ ഉത്സവ സീസൺ. പ്രോഗ്രാമിന് പോയിട്ട് രാവിലെ 4 മണിക്ക് വന്ന് ഇത്തിരി നേരം കിടന്നുറങ്ങി പോയി പരീക്ഷ എഴുതി. അങ്ങനെയൊക്കെയായിരുന്നു പഠിത്തവും. ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ആയിരുന്നു ആ സമയത്ത്.
0: പിന്നീട് പഠിച്ചതൊക്കെ
1: പഠിച്ചത് ഇവിടുന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ 79 മുതൽ ചെന്നൈയിൽ സെറ്റിലായി. അപ്പോഴും ഞാൻ ഒന്നും പഠിക്കുന്നില്ല. അവിടെ ഗാനമേള, അവിടെ തമിഴ് പ്രോഗ്രാംസ് ഒരുപാടുണ്ടായിരുന്നു. നല്ല ബിസി ആയിരുന്നു ആ സമയത്ത്. പ്രോഗ്രാംസ് ഒരുപാടുണ്ട്, റെക്കോർഡിങ്ങും ഉണ്ട്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ദാസേട്ട അന്നിനോട് പറഞ്ഞു, ഗാനമേള റെക്കോർഡിങ് മാത്രം നോക്കി നിൽക്കേണ്ട, കോളേജിൽ അവിടുത്തെ തമിഴ്നാട് ഗവൺമെൻറ് മ്യൂസിക് കോളേജുണ്ട്, അവിടെ ഇപ്പം അഡ്മിഷൻ്റെ സമയമാണ്, അവിടെ പോയി പഠിക്ക്, ഇതിൻ്റെ കൂടെ അതുകൂടെ നടക്കട്ടെ എന്ന് ദാസേട്ടൻ പറഞ്ഞനുസരിച്ചാണ് നമ്മൾ പോയത്. അപ്പം ഞാൻ ഇവിടെ നല്ല നേരത്തെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ കിട്ടി എനിക്ക്. അവർ നല്ലപോലെ പാടുന്നവർക്കേ അവിടെ അഡ്മിഷനുള്ളൂ. അങ്ങനെ അവിടെ പഠിച്ചു കോളേജിൽ.
0: ആദ്യ സിനിമയ്ക്ക് ശേഷം
1: അപ്പൊ പിന്നെ അല്ല, അത് കഴിഞ്ഞ് ഞാൻ 79 പിന്നെ സിനിമയിൽ പാടിയത്. ഞങ്ങൾ അവിടെ പോയി താമസമായല്ലോ,
0: ചെറിയൊരു ഇടവേള എടുത്തല്ലേ.
1: ആ അന്നും ഗാനമേളയാണ് നാട്ടിൽ, ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്.
0: ഫിലിമിലേക്ക്
1: ഇടവേള എടുത്തു.
0: അത് ഏത് സിനിമയായിരുന്നു അപ്പൊ?
1: അത് ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമാ സംഗീതത്തിലെ ആദ്യത്തെ സംഗീത സംവിധായകൻ അദ്ദേഹത്തിന്റെ പാട്ടാ പാടിയത്, PS ദിവാകർ. അദ്ദേഹമാണ് ശരിക്കും ആദ്യത്തെ. പക്ഷെ അന്ന് എനിക്കൊന്നും അറിയത്തില്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഞങ്ങളെ ഒന്നും അങ്ങനെ അത്ര അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹമാണ് മറ്റേ അദ്ദേഹത്തിന്റെ പാട്ടും പാടാൻ പറ്റി എന്നുള്ളതാണ് എന്റെ ഒരു ഭാഗ്യം ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് 2 പാടി.
0: അത്
1: അതായത് ഇത്തിരിപ്പുകയാണ് നസീർ സാറ് ഇങ്ങനെ പെൺവേഷമൊക്കെ കെട്ടിയിട്ട് നസീർ സാറും അടൂർ ഭാസിയൊക്കെ അഭിനയിച്ച ഒരു പടം.
0: പാട്ട് ഓർമ്മയുണ്ട്?
1: പാട്ട് കൊമ്പൻ മീശക്കാരൻ ബമ്പൻ പണക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു

0: സുന്ദര പൂമാരൻ, മാമൂട്ടിൽ വീരാന്റെ എന്ന് പറഞ്ഞ പാട്ട് തുടങ്ങുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പാട്ടാണ്. സീറോ ബാബു എന്ന് പറഞ്ഞൊരു ഗായകൻ, അദ്ദേഹം അമ്പിളി തേടി വരും കണ്ണുകളിൽ അമ്പിളി, ഞങ്ങൾ മൂന്നുപേരും കൂടെ ആയിരുന്നു പാട്ട് പാടി.
1: പിന്നീട് അങ്ങോട്ട് ഈ യുഗപ്രഭാവന്മാരും അകത്തുള്ള യാത്ര എന്ന് പറയാം. എന്താ വെച്ചാൽ കെ രാഘവ മാഷെ, ജി ദേവരാജൻ മാഷെ, ദക്ഷിണാമൂർത്തി സ്വാമികൾ, പി എസ് ദിവാകർ തുടങ്ങി സംഗീത കുലപതികളുടെ കൂടെ ഈണങ്ങൾക്ക് ശബ്ദമേകാൻ കഴിഞ്ഞത് ഒരു ഗായിക എന്ന നിലയിൽ.
0: ശരിക്കും ഞാൻ പിന്നെ പിന്നെ ചിന്തിക്കുമ്പോഴാണ് ഒരുവിധം ഞാൻ നല്ല ഒരു സമയത്താണ്, അതും വലിയ വലിയ ആൾക്കാരുടെ കൂടെ അവരുടെ ഒക്കെ പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ളത്. മെയിൻലി പി എസ് ദിവാകർ, അത് കഴിഞ്ഞ് രാഘവ, അത് കഴിഞ്ഞ് ശരിക്കും നമ്മുടെ മലയാള തനിമയിലുള്ള പാട്ട് തുടങ്ങിയത് രാഘവ മാഷാണ്. ഏതാ എല്ലാരും ചൊല്ലണം, അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട്. ആ പാട്ട് ഇപ്പോഴും ഈ സൈഡ് കണ്ണൂർ സൈഡിലൊക്കെ നല്ല ഫേമസ് ആണല്ലേ, ഈ കുമാരേട്ട.

0: വരട്ട വിളിക്കുന്ന ആ ഒരു രക്ഷി പാടുന്ന പാട്ടാണ് മോഹൻലാലും ഗമനിച്ചിട്ട്. അത് രാഘവ മാഷ് പി ഭാസ്കര മാഷ് എഴുതി. അപ്പം ഒരു വയലാർ സാറിന്റെ പാട്ട് മാത്രമേ എനിക്ക് പാടാനുള്ള ഭാഗ്യം ഇല്ലാതെ പോയത്. ഞാൻ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഇല്ല. പി ഭാസ്കരൻ മാഷ് മുതൽ ഒരുവിധം എല്ലാവരുടെയും പാട്ട്, അതേപോലെ സംഗീത സംവിധായകരും എല്ലാവരും, അതായത് ഇപ്പോഴത്തെ കുറച്ച് പേരുടെ ഇല്ല, അതിനു മുമ്പ്.
1: ഈ ഭാസ്കരൻ മാഷെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്?
0: ഞാൻ കണ്ടിട്ടില്ല,
1: കണ്ടിട്ടില്ല
0: അദ്ദേഹത്തിന്. പാട്ട് അദ്ദേഹം എഴുതിയതാണ്, ഇങ്ങനെ പാടിയിട്ടുണ്ട്.
1: ദേവരാജൻ മാഷ്
0: മാഷിന്റെ പാടിയിട്ടുണ്ടോ? മാഷിന്റെ പാട്ട് നാലഞ്ച് പാട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ അർജുന മാഷ്, പിന്നെ അത് കഴിഞ്ഞ് ജോൺസൺ, രവീന്ദ്ര മാഷ്, ഹൊസപ്പച്ചൻ, എസ് പി വെങ്കടേഷ്, ഇങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാവരുടെയും പാട്ട് പാടിയിട്ടുണ്ട് ഒരുവിധം.
1: പിന്നീട് ഒ എൻ വി കുറുപ്പ് സാറിന്റെ,
0: ഒ എൻ വി സാറിനെ ഞാൻ ഈ കാതോട് കാതോടൊക്കെ പാടുമ്പോ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിനെ കാണുന്ന പിന്നെയും വർഷങ്ങൾക്ക് ശേഷം എത്രയോ പാട്ട്, ഒരു 10-12 പാട്ട് അദ്ദേഹത്തിന് ഞാൻ പാടിയിട്ടുണ്ട്, ഒ എൻ വി സാറിന്റെ പാട്ടുകൾ. കുറേ വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്തെ ഒരു ഫംഗ്ഷന് ഞാൻ നേരിട്ട് കാണുന്നത് സാറിനെ കണ്ടപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ രതികയാണ്, കാതോട് കാതോരം പാടിയ ആളാണ്. അങ്ങനെ ഒ എൻ വി സാറ്, തമ്പി സാറിന്റെയാണ് ആദ്യം പാടിയത്. പിന്നെ കാവാലം സാറിന്റെ പാട്ടുണ്ട്, ഒരുവിധം എല്ലാവരുടെയും. അതുപോലെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ് കുറേയധികം മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ആദ്യത്തെ പാട്ട് പാടിയാളാണ് ഞാൻ. രവീന്ദ്രമാഷിന്റെ ഉൾപ്പെടെ ചൂള എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട് കൊച്ചുകുട്ടികൾ പാടുന്ന ജെൻസി എന്ന് പറയുന്ന സിംഗറാണ്. മലയാളത്തിൽ അധികം പാടിയിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ തമിഴിൽ ജെൻസി വളരെ ഫേമസ് ആണ്. ജെൻസിയും ഞാനും കൂടെ പാടിയ ഒരു കൊച്ചു പിള്ളേർക്ക് വേണ്ടി ഒരു പാട്ടാണ് ഈ രവീന്ദ്രൻ മാഷ് ആദ്യം സംഗീതം ചെയ്ത പാട്ട്. അങ്ങനെ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ആദ്യത്തെ പാട്ട് പാടാനുള്ളൊരു ഭാഗ്യം, നിയോഗം, ദൈവനിയോഗമാണ് അതൊക്കെ.
1: അതെ അതെ.
0: അത് പിന്നെ പോകണ വഴീത് കായംകുളത്തിന് തെക്കേത്, മുളകിന് പോകണ വഴീത് മലയാറ്റൂരിന് തെക്കേത്. ജെൻസിയും ഞാനും കൂടെയാണ് ആ പാട്ട് പാടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എസ് പി വെങ്കടേഷ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ട് സംഗീതം ചെയ്ത രണ്ട് പാട്ടുണ്ട് അതില്. പാടാം ഞാൻ ആ ഗാനം വീണ്ടും, ഇതാ ഇതാ ഇതാ ഈ പാട്ട്, ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ. മോഹൻലാല് ആ പടം മുതലാണ് സൂപ്പർ സ്റ്റാർ ആയിട്ട് വന്നത്, രാജാവിന്റെ മകൻ മുതലാണ്. അതിൽ ദേവാംഗനേ ദേവസുന്ദരി, അത് ഉണ്ണിമേനോൻ, ഞങ്ങൾ രണ്ടുപേരുന്ന ഗായകര് ആ പടത്തില്. അപ്പം രണ്ടുപേർക്കും ഓരോ സോളയും ഒരു ഡ്യൂറ്റ്, അങ്ങനെ മൂന്ന് പാട്ടായിരുന്നു. എസ് പി വെങ്കടേഷിന്റെ
1: ഔസേപ്പച്ചന്റെ ഈണത്തിൽ പിറന്ന കാതോട് കാതോരം
0: അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ടാണ്. അദ്ദേഹം ആദ്യം ചെയ്ത പാട്ടാണ് കാതോട് കാതോരം, നീയൻ സർഗസൗന്ദര്യമേ, ദേവദൂതർ പാടി. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ട് പാടിയ ആള് ഞാനാണ്.
1: ആ ഒരു പാട്ടുകൾ ഇന്നും,
0: അതാ ഞാൻ പറഞ്ഞത്, അതാണ് എനിക്ക് കിട്ടുന്ന അവാർഡുകൾ എന്ന് പറയുന്നത്. ഇത്രയും വർഷം കാതോട് കാതോരം എന്ന് പറഞ്ഞ 41 വർഷം കഴിഞ്ഞു ഞാൻ പാടിയിട്ട്, റെക്കോർഡിങ് കഴിഞ്ഞിട്ട് 85 പാടിയതാ. അതൊക്കെ തന്നെയാണ് എന്റെ സന്തോഷം. ഇപ്പൊ അങ്ങനെ എനിക്കൊന്നും പാടിയില്ലെന്ന് എനിക്ക് കുഴപ്പമില്ല, കാരണം അന്ന് പാടിയ കുറച്ച് പാട്ടുകൾ എല്ലാവരുടെ മനസ്സിലുണ്ട്.
1: അതിനെ മായ്ക്കാൻ വേറെ ഒന്നിനും പറ്റില്ല.
0: അതാണ് സന്തോഷം.
1: ആ ഒരു പാട്ടനുഭവങ്ങളൊക്കെ
0: ഇന്നത്തെ പോലെ അല്ല, അന്ന് ഫുൾ ലൈവ് റെക്കോർഡിംഗ് ആണ്. ലൈവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് റിഹേഴ്സൽ ചെയ്ത് അവിടെ നിന്ന് അപ്പോഴും റെക്കോർഡ് ചെയ്ത് ഇങ്ങനെയാണ്. അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ, ഇപ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കും ഓരോ ഇൻസ്ട്രുമെന്റ്സും അവരവർ അപ്പോഴപ്പോഴും അവരുടെ സൗകര്യത്തിന് ഒന്ന് അങ്ങനെ ആഡ് ചെയ്യുകയാണ് അതിനകത്ത്. അങ്ങനെയാണ് പാട്ടുകാർ പോലും, ഡ്യുവറ്റ് ആണെങ്കിലും അവർ ആരും തമ്മിൽ കാണുന്നില്ല ഇപ്പോഴത്തെ റെക്കോർഡിങ്. അത്രയും ഓർക്കസ്ട്ര, ഹെവി ഓർക്കസ്ട്രയാണെന്ന് അന്ന് ആ ഓർക്കസ്ട്രയിൽ വായിച്ചാരൊക്കെയാ, റഹ്മാനല്ല അന്ന് ദിലീപ് എന്നാ പേര്, ദിലീപ്, ശിവമണി, പാർത്ഥസാരഥി, ഒരുപാട് പേര്, സ്വാമി, അന്നത്തെ അവിടുത്തെ വലിയ വലിയ ആൾക്കാർ, വിദ്യാസാഗർ, അവരൊക്കെയാണ് അന്ന് ഓർക്കസ്ട്രയിലുള്ളത്.
1: പിന്നീട് ദക്ഷിണാമൂർത്തി സ്വാമികളെ ആയിട്ടില്ല,
0: സ്വാമികളെ ഞാൻ കൂടുതൽ

0: പാടിയത് റേഡിയോയില. റേഡിയോയിലെ ഈ സ്പെഷ്യൽ പ്രോഗ്രാംസ് ആണല്ലോ ഓണം, അങ്ങനെ ഞാൻ കണ്ണൂര് പാടിയിട്ടുണ്ട്, റേഡിയോയിൽ ഞാൻ പാടിയിട്ടുണ്ട്, ചെന്നൈയിൽ പാടിയിട്ടുണ്ട്, തൃശ്ശൂർ പാടിയിട്ടുണ്ട്, കോഴിക്കോട് പാടിയിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോഗ്രാം വരുമ്പോൾ വിളിക്കും, സ്വാമി ആയിരിക്കും അന്നേരം മ്യൂസിക് മിക്കവാറും. അങ്ങനെയാണ് സ്വാമിയുടെ പാട്ടുകൾ ഞാൻ പറയുമ്പോൾ, സിനിമയിലും പാടിയിട്ടില്ല സ്വാമിയുടെ പാട്ട്. സിനിമയിൽ ഞാൻ വരുമ്പോൾ ഒന്നും സ്വാമി അങ്ങനെ അധികം സിനിമയിൽ ഇല്ല,
1: കുറവാണല്ലേ. പിന്നീട് ഈ ഒരു മിന്നാമിനുങ്ങിന്റെ തുറമുഖവട്ടം എന്ന ചിത്രത്തിലൊരു താരാട്ട് പാട്ട്.
0: താരാട്ടും ഉണ്ട്, പൂവേണം ഡിവേറ്റും ഉണ്ട്, ദാസേട്ടന്റെ ഒപ്പം പൂവേണം പൂപ്പട വേണം.
1: ഓണമായാൽ
0: ആ പാട്ടാണ്. ഓണം മാത്രമല്ല ഒരുപാട് നല്ല, നമ്മുടെ മലയാള കുടുംബത്തിന്റെ ഓരോ ഫംഗ്ഷനും, ഇപ്പൊ കുഞ്ഞിന് ചോറൂണ് ഉത്സവം, ഇപ്പൊ ഇവിടെ ഈ തെയ്യം പരിപാടികളെല്ലാം റീൽസ് ഞാൻ കാണുന്നുണ്ട്, അതിനെല്ലാം ഈ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ട്.
1: ശരിയാ,
0: അതൊക്കെ സന്തോഷമാണ്. പൂവേണം പൂപ്പട വേണം എന്നുള്ള പാട്ടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുള്ള അറിവാണ്, വേറെ ഏതോ പടത്തിന് വേണ്ടി ചെയ്ത പാട്ടാണ്, പക്ഷെ ആ പടം റിലീസായില്ല. ഭരതേട്ടൻ ജോൺസൺ മാഷിനോട് പറഞ്ഞു, പച്ച മഞ്ഞൾ മുറിച്ച് വെച്ച പോലെ ഒരു പാട്ട് വേണമെന്ന്, അന്ത സുഗന്ധം, ആ ഒരു സുഗന്ധം അങ്ങനെ ഇരിക്കണം ആ പാട്ട് എന്ന് പറഞ്ഞ് ചെയ്ത പാട്ടാണ്. അത് ശരിക്കും അല്ലേ?
1: ശരിക്കും
0: അങ്ങനെ പാടിയത് പൂവേണം. ആ പടത്തിൽ തന്നെയാണ് താരാട്ട്, കൺമണിയെ ആരിരാരോ, അതും ഞാനും കൃഷ്ണനന്ദനും കൂടെ, കൃഷ്ണനന്ദനെ ഹമ്മിങ് പാടിയിട്ടുണ്ട്.
1: ഏതാനും ചിലതേ ഒരു
0: അതധികം പടാധികം ഉപ്പിന് പോകണം, അതത്ര
1: കേട്ടിട്ടില്ല.
0: ചെറിയ കുട്ടികൾ പാടുന്നതായിട്ടൊരു പാട്ടാണത്.
1: പിന്നീട്
0: ദിലീപില്, ദിലീപ് ആദ്യമായിട്ട്,
1: ദിലീപ് റഹ്മാൻ,
0: ഞങ്ങൾക്ക് ദിലീപ് എന്നെ അറിയൂ പിന്നീടാണ്, ഇവിടെ വന്നതിന് ശേഷമൊക്കെ. ജോലിയിൽ ഞാൻ ഒരു 89 കോളേജിൽ കയറിയല്ലോ, അപ്പൊ ആ സമയത്തൊക്കെ ആണ് തോന്നി ആദ്യം ചെയ്തത്, ഈ റോജാക്ക് മ്യൂസിക് ഡയറക്ടറായി പേര് മാറ്റിയതുമൊക്കെ. അപ്പൊ എനിക്കറിയാവുന്ന ദിലീപ് എന്നറിയാവുന്നു. അപ്പൊ ദിലീപ് ആദ്യമായി ഒരു സ്റ്റുഡിയോയിൽ വന്ന് കീബോർഡ് പ്ലേ ചെയ്യുന്നത് ആ പാട്ടും ഞാൻ പാടിയത്, അർജുന മാഷിന്റെ പാട്ടാണ്.
1: ഏതായിരുന്നു?
0: ഏത് പാട്ടാ? മുല്ലപ്പൂ. മുല്ലപ്പൂ കൊണ്ടുവായോ, അങ്ങനൊരു പാട്ട്, നല്ലൊരു പാട്ടാ. ഒരു കല്യാണം, ഫാമിലിയെ കല്യാണം, അങ്ങനെ എന്തോ ആ തോന്നും. ഞാൻ സിനിമയൊന്നും കണ്ടിട്ടില്ല.
1: പിന്നീട് തമിഴിലേക്കുള്ള ഒരു അരങ്ങേറ്റം,
0: തമിഴ് പ്രോഗ്രാംസ് ആയിരുന്നു കൂടുതലും. ഒരുപാട് തമിഴ് പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്, എല്ലാ ഗായകരുടെയും കൂടെ ഗാനമേളക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പഴയ നിങ്ങൾക്കാർക്ക് അറിയില്ലായിരിക്കും, പി ബി ശ്രീനിവാസ് സിംഗർ, അദ്ദേഹത്തിന്റെ കൂടെ കുറേ പ്രോഗ്രാംസ് സിംഗപ്പൂർ മലേഷ്യ എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ടി എം സുന്ദരൻ സാർ, അദ്ദേഹത്തിന്റെ ഗാനമേളയ്ക്ക് കുറേ തമിഴ്നാട്ടിലും കേരളത്തിലും വന്നിട്ടുണ്ട്. ആറ്റുകാൽ പ്രോഗ്രാം ഇതുപോലെ അവിടെ നിന്ന് വന്നിട്ട് ജനം ഇങ്ങനെ കടൽ പോലെ ജനമായിരുന്നു ടി എം എസിന്റെ പ്രോഗ്രാം. അപ്പൊ ഞാൻ ആ കൂടെ പാടുന്നു, ആളുകൾക്ക് ഞാൻ തമിഴെത്തിയാന്ന് വിചാരിച്ചു, തമിഴ്നാട്ടിൽ നിന്ന് വന്നല്ലേ. കാരണം ടി എം എസ് സാറിന് പറഞ്ഞു, ഉങ്ക ആളല്ലേ എത്തിക്ക മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട്. ടി എം എസ് ജയേട്ടന്റെ കൂടെ, അതുപോലെ ദാസേട്ടനോട് എല്ലാവരുടെയും കൂടെ പ്രോഗ്രാംസ് ഒരുപാട് പാടുന്നു. എസ് പി വി സാറിന്റെ കൂടെ റെക്കോർഡിങ്, തമിഴ് റെക്കോർഡിങ് പാടിയിട്ടുണ്ട്, തമിഴ് പ്രോഗ്രാംസ് ഒരുപാട്.
1: തമിഴ് സിനിമയിൽ,
0: സിനിമയിൽ ഞാൻ ആദ്യം പാടിയത് ആ സമയത്തൊക്കെ ഈ ട്രാക്ക് പാടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ കൂടുതൽ അങ്ങനെ പാടിയിട്ടില്ല, എങ്കിലും ചിലർ പറയും നമുക്ക് പാടാം ശരിയാകാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു രാജാമണി മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ടത് തമിഴിലാണ് ആദ്യം ചെയ്തത്. ആ പാട്ട് രണ്ട് പാട്ട് ഉണ്ട്, പിന്നെ ഒരു ഒരു സോളോ പാട്ട് മലേഷ്യ വാസുദേവൻ അദ്ദേഹത്തിന്റെ കൂടെ പാടിയത് ഒരു സോളോ, അത് ജാനകിയമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ജാനകിയമ്മയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അടുത്ത ദിവസം ഞാൻ ഇതൊരു കന്നഡ പാട്ട് പാടാനായിട്ട് അതേ സ്റ്റുഡിയോയിൽ ജയേട്ടന്റെ കൂടെ അവിടെ ഉണ്ട്, ആ സമയത്ത് തലേന്നെടുത്ത പാട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടാനായിട്ട് ജാനകിയമ്മ വന്നു. ഞങ്ങൾ വേറെ ഹാളിലിരിക്കുക, മറ്റേ വോയിസ് റൂം വേറെ സൈഡാണ്. ജാനകിയമ്മ വന്ന് അവനെ പാട്ട് ഇട്ട് കേൾപ്പിച്ചു ഞാൻ പാടിയത്. അയ്യോ റൊമ്പ നല്ലാ പാടിയിരിക്കേ, ഇതൊക്കെ മേലെ ഞാൻ എതുക്ക് പാടണം, നല്ല പാടിയിരിക്കും, അത് അപ്പേ വെച്ചിക്കോ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ പാട്ട് പാടാതെ അങ്ങ് പോയി. നന്നായിട്ടുണ്ട്, ഇനി അതിനകത്തൊന്നും ചെയ്യണ്ട, ഞാൻ മേലിലൊന്നും പാടാനില്ല എന്ന് പറഞ്ഞിട്ട് ആ അമ്മയങ്ങ് പോയി. നമ്മള് ഇത് പിന്നീടാണ്, അതായത് ജാനകിയമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് വന്ന് പറയുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഞങ്ങളെ പടുത്തണം ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ പറയണ്ടേ, ആ ആള് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞൊന്നും നമ്മളെ ഒന്ന് വിളിച്ച് പരിചയപ്പെടുത്തണ്ടേ, അത് നടന്നില്ല. അത് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം അതൊരു ശരിക്കും നമുക്കൊരു വലിയ അംഗീകാരമല്ലേ, ജാനകിയമ്മയെ പോലെ
1: പാട്ട് പാടാതെ
0: പാടാതെ പോവാന്ന് പറഞ്ഞ എത്ര നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ വലിയൊരു അംഗീകാരമായിരുന്നു. പക്ഷെ ആ പാട്ട് അവര് പിന്നെ അത് വേറെ ആളിനെ കൊണ്ട് വേറെ ആളിനെ കൊണ്ട് പഠിച്ചു. അതെന്താ വെച്ചാൽ പേര് തമിഴിൽ നമ്മളെ അറിയുന്നില്ല, എന്റെ പേര് ലതിക എന്ന് അവർക്ക് പറയാറില്ല, ലതിക എന്ന് പറയും. ഇങ്ങനെ എസ് പി ശൈലജ ആരോ പാടിയത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ടീച്ചിങ്ങിലേക്കൊക്കെ വന്നില്ലേ,
1: ആ ഒരു അധ്യാപന ജീവിതത്തെ കുറിച്ച്.
0: ഞാൻ കോളേജിൽ പഠിച്ച് കോളേജ് ഗാനമേള റെക്കോർഡിങ് എങ്കിലും 80s എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം ഒക്കെ സമയമില്ലാത്ത സമയമായിരുന്നു. പഠിത്തം എല്ലാം ചേർത്ത് ഒന്നിനു സമയമില്ല. അവിടുത്തെ ആ കോഴ്സ് സംഗീത വിദ്വാൻ എന്നാണ് ടൈറ്റിൽ. അപ്പൊ അതിന് എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്.
1: ചെന്നൈ
0: ഗവൺമെന്റ് കോളേജാണ് അടയാർ, 3 വർഷത്തെ കോഴ്സ് സംഗീത വിദ്വാൻ. അപ്പൊ എല്ലാം ഡിഗ്രി കോഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അന്ന് സംഗീത വിദ്വാൻ പറഞ്ഞു, ഇവിടെ നമ്മുടെ നാട്ടിലും ഗാനഭൂഷണം ഗാന പ്രവീണ എന്ന് പറഞ്ഞു പണ്ടുണ്ടായിരുന്നു.

0: ഞാൻ വന്ന് ജോയിൻ ചെയ്യുമ്പോഴും അത് തന്നെയാണ് കോഴ്സ്. പിന്നീട് അതിപ്പം ബി എ എം എ എന്നൊക്കെ പറഞ്ഞ് മാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റ് ഗോൾഡ് മെഡലൊക്കെ ഉണ്ടെന്ന്. അന്ന് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആണ് MGR, അദ്ദേഹമാണ് അന്നതും. ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം വോക്കൽ പാട്ടിന് ഞാൻ, അത് കഴിഞ്ഞ് വയലിൻ, വീണ, എല്ലാരും ഉണ്ട്. എല്ലാത്തിന്റെ ഫസ്റ്റ് റാങ്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് സൈഡില്. അപ്പൊ ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പം MGR വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മലയാളികളൊക്കെ, മലയാളിയാണല്ലോ, അതിപ്പം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇങ്ങനെ മലയാളിയാണെന്ന് മനസ്സിലായിട്ട്. അദ്ദേഹമാണ് സർട്ടിഫിക്കറ്റും ഗോൾഡ് മെഡലൊക്കെ തന്നത്. അതൊക്കെ തന്നെ ഞാൻ പറയാം, ഒരുപാട് വലിയ വലിയ ഭാഗ്യങ്ങൾ എനിക്ക്. അത് കഴിഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞ്, അവിടുത്തെ മ്യൂസിക് അക്കാഡമിയിൽ വേറൊരു അഡ്വാൻസ്ഡ് കോഴ്സുണ്ട്, ടീച്ചറിന്റെ ഗുരു, ആ ടീച്ചറിന്റെ ഗുരുവാണ് അത് പഠിപ്പിക്കുന്നത്, എനിക്ക് അവിടെ കൂടെ പോയി പഠിക്കുന്നു പറഞ്ഞിട്ട് ടീച്ചർ തന്നെ പറഞ്ഞിട്ട് സംഗീതരത്ന എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിലാണ് 2 വർഷത്തെ കോഴ്സ്. കാരണം നമ്മൾ പഠിക്കുന്ന വെച്ചാൽ ഈ സംഗീതത്തിലുള്ള കുറച്ച് അറിയണം അതിന് വേണ്ടിയിട്ട്. അങ്ങനെ സംഗീതം പഠിച്ച് തീർന്നെന്നൊന്നും ആരും, ഒരു മനുഷ്യനും പറയരുത്, പറയാൻ പറ്റില്ല. അങ്ങനെ മുഴുവനും പഠിക്കാൻ ആർക്കും പറ്റില്ല. സംഗീതം കടലാന്ന് കടലാന്ന് പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞു പ്രപഞ്ചമാണ് സംഗീതം. സ്വാമി പറഞ്ഞിട്ടുണ്ട്, പഠിച്ച് പഠിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമ്മൾ വട്ട പൂജ്യമാണ് സംഗീതത്തിൽ. ഇത്രത്തോളം അനടയ്ക്കാൻ ഇത്രയും പാട്ടുകളൊക്കെ പാടിയത്, കുറേയധികം പാടി. ദാസേട്ടൻ അങ്ങനെ പറഞ്ഞതനുസരിച്ചാണല്ലോ ഞാൻ പഠിക്കാൻ പോയത്. അതേപോലെ തന്നെ ഒരു ദേവദൂതൻ എന്ന് വേണം പറയാം, ദേവവാക്ക ദൈവം പറയിപ്പിക്കുന്നതാണ് അവർക്കും. നാട്ടിൽ വന്നപ്പോൾ അണ്ണൻ്റെ ഒരു ഫ്രണ്ടിനെ വഴിയിൽ വെച്ച് കാണുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം PSC ഓഫീസിൽ വർക്ക് ചെയ്യുക, സുരേന്ദ്രൻ എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം പെട്ടെന്ന് ശരിക്കും പഠിച്ചിട്ട് നിൽക്കുകയല്ലേ, ഇവിടെ ഗവൺമെൻറ് കോളേജിലേക്ക് മ്യൂസിക് ടീച്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ട്, 15 വർഷങ്ങൾക്ക് ശേഷമാണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മളൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, വെറുതെ അപ്ലൈ ചെയ്തതാണ്, അത് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ദൈവം, ഞാൻ പറയാം, ദൈവ നിശ്ചയമാണ് അതൊക്കെ. ശരി മതി, നീ കുറച്ചൊക്കെ പാടില്ലേ, മതി. ഞാൻ 26 വർഷം അധ്യാപികയായിരുന്നു, 18 വർഷം പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലും 8 വർഷം സ്വാതി തിരുമാ ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 കോളേജുകളിൽ അത്രയും വർഷത്തെ സ്റ്റുഡൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരുണ്ട്. വിഷ്ണു വിജയ് മ്യൂസിക് ഡയറക്ടറാണ്, ട്രിവാൻഡ്രത്തെ എന്റെ സ്റ്റുഡന്റ് ആണ്. ആ വിഷ്ണു വിജയും അതിന്റെ ഡയറക്ടർ ജോൺ പോൾ ജോർജ്, ഇപ്പൊ രണ്ടും അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നു. ആദ്യമായ ഒരു പാഠം ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഓർത്തിട്ട്, ടീച്ചറെ ഞങ്ങൾ ഇങ്ങനെ ഒരു പാഠം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ടം പാടിത്തീരുവോ എന്നൊക്കെ ചോദിച്ച് വിളിച്ച്. ഗപ്പി സിനിമ ഒരു 10 വർഷത്തെ 2016 അത് ഞാൻ റിട്ടയർ ചെയ്ത വർഷം. ഞാൻ അന്ന് നേരത്തെ പാടിയെന്ന് പറഞ്ഞ ദാസേട്ടൻ്റെ ആദ്യം പാടിയ ദാസേട്ടൻ്റെ കൂടെ നിന്ന് പാടി ഈ 40 വർഷത്തിന് ശേഷം 76 ഇത് 2016
1: 40 വർഷം
0: അന്ന് പാടി വെച്ചിട്ട് ഇങ്ങ് പോരുന്നു. വിഷ്ണു വിജയ് മാത്രമേ ഉള്ളൂ അപ്പൊ കൂടെ. പിന്നെ സിനിമ കാണുമ്പോഴാണ് അറിയുന്നത് അത് ഡ്യുവറ്റ് ആയിരുന്നു, കൂടെ പാടിയത് വിജയ് യേശുദാസ്. അത് സിനിമ കാണുമ്പോഴാണ് വിജയ് പാടിയെന്ന് അറിയുന്നത്.
1: ഗപ്പിക്ക് ശേഷം പിന്നീട്
0: പിന്നെ ഒരു സുഭദ്രം പാടി, പിന്നെ ഒരു PK റോസി എന്ന് പറഞ്ഞൊരു സിനിമ പാടി, അലഞ്ചനൊക്കെ പാടി. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ വലയം എന്ന് പറഞ്ഞൊരു സിനിമ പാടി. ഈ വലയം സിനിമ കുറെ ഓടുകൊക്കെ ചെയ്ത്, നല്ല മെസ്സേജ് ഒക്കെ ഉള്ള സിനിമയാണ്. അത് മ്യൂസിക് ജെറിയ അമ്മ ദേവസാർ, റഫീഖ് അഹമ്മദ് എഴുതിയിട്ട്. ഈ ഗപ്പിയും റഫീഖ് അഹമ്മദ് ആയിരുന്നു എഴുതിയത്. ജെറിയ അമ്മ ദേവസാർ, മധു ബാലകൃഷ്ണൻ ഞാനും ഇവിടെയാണ്. പാട്ട് വെളിയിൽ വന്നപ്പോ അങ്ങനെയാണ്, ഗപ്പിലെ പാട്ട്

വിജയും ഞാനാണ്. അപ്പൊ അതില് അമ്മയുടെ റോള് രോഹിണിയാണ്. രോഹിണി ചെറുപ്പക്കാലത്ത് ചൂളം കുത്തും കാറ്റേ കൂടെ വാ അങ്ങനെ പാടിയിട്ടുണ്ട്. രോഹിണി കോളേജ് വിദ്യാർത്ഥിയായിട്ട് ഒഴിവ് കാലം സിനിമയില്. അത് പറയുമ്പോ കെ ജയകുമാർ സാറിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ടാണ് ഒഴിവ് കാലം. മലേഷ്യ വാസുദേവൻ സിംഗർ അദ്ദേഹം മ്യൂസിക് ചെയ്തത് ആദ്യത്തെ പാട്ട്. അതുപോലെ കീരവാണി നരഗതമണി നമ്മുടെ ഓസ്കാർ വിന്നറില്ലേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ

0: അതിനിടക്കല്ലേ ഈ വന്ദനം എന്ന ചിത്രത്തിലെ
1: അതൊക്കെ 80s ഞാൻ പറഞ്ഞ സജീവമായിരുന്നു. സിനിമ അല്ലാതെ പാട്ടുകളും ഉണ്ട്, അതിനിടയ്ക്ക് റീ റെക്കോർഡിങ് ഹമ്മിങ്ങും. വന്ദനം ചിത്രം താളവട്ടം കുറെ ഉണ്ട്, വൈശാലി കേളി ഒരു അതൊക്കെ ഹമ്മിങ് ആ 80s ഒരു ഇതെല്ലാ സിനിമയിലും എന്റെ ഹമ്മിങ് ജോൺസൺ മാഷ് ഗുണസിംഗ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കുറെ പാട്ട് ഞാൻ പാടിട്ടുണ്ട്. അതുപോലെ വൈശാലി ആ സീനിൽ നോക്കി അതിനനുസരിച്ച് അത് നോക്കി അമ്മ എന്റെ കൂടെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയും. ചില സിനിമയിലൊക്കെ ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോഴേ കരയും. അപ്പൊ ഡയറക്ടറൊക്കെ അത് നോക്കും നമ്മൾ കരയുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം, ആ സിനിമ ക്ലിക്കാവും എന്ന്.
0: ശരിക്കും ആൾക്കാരെ വല്ലാണ്ടൊരു
1: നന്നായിട്ട് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എല്ലാ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്.

0: പ്രശസ്ത പിന്നണി ഗായിക ലതിക ടീച്ചറുമായുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച് കൂടെ സി സീമ.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
0: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
1: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
1: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 2025 ജനുവരി 1 മുതൽ 2026 ആഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് ഒക്ടോബർ 31 മുൻപായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായോ ഓൺലൈൻ സേവനങ്ങൾ മുഖേനയോ രജിസ്ട്രേഷൻ പുതുക്കാം. വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.employment.kerala.gov.in, ഫോൺ 0497-2700-831. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 18-19 തീയതികളിൽ രാവിലെ 10-15 മുതൽ വൈകുന്നേരം 5 മണിവരെ ഇറച്ചിക്കോഴി വളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 17 വൈകുന്നേരം 4 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 0497-2763-473. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ പട്ടികവർഗ യുവതി യുവാക്കൾക്ക് യൂണിഫോം സേനയിലേക്ക് പ്രവേശനം നേടുന്നതിനുള്ള പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC, പ്രായം 18 മുതൽ 25 വരെ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 23. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം കണ്ണൂർ ഐ ടി ഡി പ്രോജക്ട് ഓഫീസർ മുൻപാകെ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ 0497-2700-357. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ മൃഗചികിത്സാ സേവനത്തിന് കരാറടിസ്ഥാനത്തിൽ പേരാവൂർ, ഇരിക്കൂർ ബ്ലോക്കുകളിൽ ഡോക്ടർമാരായി BVSC ആൻഡ് AH വെറ്ററിനറി ബിരുദധാരികളെയും പേരാവൂർ, എടക്കാട്, ഇരിക്കൂർ, പയ്യന്നൂർ ബ്ലോക്കുകളിൽ ഡ്രൈവർ കം അറ്റൻഡറിനെയും തിരഞ്ഞെടുക്കുന്നു. രാത്രികാല മൃഗചികിത്സാ സേവനത്തിന് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം 18 യഥാക്രമം 11 മണിക്കും 12 മണിക്കും കൂടിക്കാഴ്ചയ്ക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഹാജരാകണം. ഫോൺ 0497-2700-267.

0: കാസർഗോഡ് മുഗരാൽപുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ ഇംഗ്ലീഷ് ആന്റ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17 രാവിലെ 11 മണിക്ക് നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. ഫോൺ 9400006496. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ അർദ്ധചാലക ദൌത്യം, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ അർദ്ധചാലക സമ്മേളനവും പ്രദർശനവുമാണ് സെമികോൺ ഇന്ത്യ. ആഗോള അർദ്ധചാലക ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കാനും സഹകരണം, നവീകരണം, ഉൽപാദനം, നിക്ഷേപം, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും വ്യാപാരികളിൽ നിന്ന് പൊതുവായ മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. ജഡ്ജിമാർക്കെതിരെയുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനം ശക്തവും കൃത്യതയുള്ളതുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടന്ന 6-ാമത് റാം ജത്മലാനി സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഒരു ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്നും അതേസമയം നീതിന്യായ വ്യവസ്ഥയിൽ തുടർച്ചയായ പരിഷ്കാരങ്ങളും കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള മഹാത്മാമന്ദിറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് സമ്മേളനം സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ വിജയകരമായി ആതിഥേയത്വം വഹിച്ചെന്ന് US ആസ്ഥാനമായുള്ള നിരീക്ഷകൻ. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ സമവായം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ന്യൂഡൽഹി പ്രഖ്യാപനം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ വിഭാഗം സീനിയർ ഫെലോ ആയ മൈക്കൽ കുഗൽമാൻ പറഞ്ഞു. വിവിധ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെയും ബ്രിക്സ് കൂട്ടായ്മയോടുള്ള വർദ്ധിച്ചുവരുന്ന താൽപര്യത്തെയുമാണ് ഈ പ്രഖ്യാപനം അടയാളപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളും കുറ്റകരമാണെന്ന പൊതുനിലപാടാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ

0: ുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി.
1: The BRICS was very clear that any act of terrorism is criminal, and they in fact explicitly recognized Pahalgam attack. They condemned terrorism in all its forms and manifestations, including cross-border terrorism, and emphasized the zero tolerance for terrorism, rejected double standards in countering it.
0: ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി, മിഷൻ മഹാസാഗർ, ഇന്തോ പസഫിക് മേഖലയോടുള്ള സമീപനം എന്നിവയിലെ പ്രധാന പങ്കാളിത്ത രാജ്യമാണ് വിയറ്റ്നാമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാം വിദേശകാര്യമന്ത്രി ലേ ഹോവായ് ട്രംഗുമായുള്ള ശ്രീ ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി അവലോകനം ചെയ്തു. നയതന്ത്ര ബന്ധത്തിന്റെ 55-ാം വാർഷികം പ്രമാണിച്ച് അടുത്ത വർഷം ഇന്ത്യ വിയറ്റ്നാം സൌഹൃദ വർഷമായി ആചരിക്കാനും തീരുമാനിച്ചു. രാജസ്ഥാനിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. സത്യത്തിന്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയപാത ഹെൽപ്പ് ലൈൻ നമ്പറായ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മടങ്ങി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ ബിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലദ്വീപ് സന്ദർശനത്തിനായാണ് യാത്ര തിരിച്ചത്. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള കർഷക സംഘടനാ പ്രതിനിധികളുടെ 2-ാം ഘട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളാകും. കേന്ദ്ര സർക്കാരിന്റെ PM റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് PM റാഹത്ത് പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഏത് റോഡിൽ വെച്ചും അപകടത്തിൽപ്പെടുന്നവർക്ക് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൌജന്യമായി ലഭ്യമാക്കുന്നതാണ് PM റാഹത്ത് പദ്ധതി. പണമില്ല എന്നതിന്റെ പേരിൽ റോഡ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്കും അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവയ്ക്ക് സഹായം ലഭിക്കും. പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സാ സൌകര്യം ലഭിക്കുക. പരിശീലന പരിപാടി ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആശുപത്രി പ്രതിനിധികൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ലോകമെമ്പാടും ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥിതി വിലയിരുത്തുന്നതിനും അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ ശബ്ദവും പരിഗണിക്കപ്പെടുമ്പോൾ ജനാധിപത്യം പുലരുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സൌജന്യമായി കാർ നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ വൈദികൻ കുന്നക്കുരുടി നാരകത്ത് റെവറന്റ് VV ബഹനാൻ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. 93 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മാനേജറായിരുന്ന ദിശ സാലിയന്റെ മരണത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. 2020 ജൂൺ 8 കെട്ടിടത്തിന്റെ 12-ാം നിലയിൽ നിന്ന് വീണാണ് ദിശ സാലിയൻ മരിച്ചത്.

0: ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. സെമിക്കോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കോണമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനെ. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനെ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: FM ഡയറി തുടർന്ന് കേൾക്കാം.
4: അപൂർവ ഗാനം.

0: അമിത മികോ ജാനാ.
1: ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ദുഷ്മൻ എന്ന നോവലിനെ ആധാരമാക്കി 1939 ഫണി മജുംദാർ സംവിധാനം ചെയ്ത കപാൽ കുണ്ടല എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഹിന്ദി സിനിമയിൽ ആദ്യമായി ആധുനികതയും പാശ്ചാത്യ മെലഡിയും സമന്വയിപ്പിച്ച സംഗീത സംവിധായകനായ പങ്കജ് മല്ലിക് സംഗീതം നൽകി ആലപിച്ച ഗാനമാണ് ഇതെന്ന അപൂർവതയും ഈ പാട്ടിനുണ്ട്. '94 പുറത്തിറങ്ങിയ തേന്മാവിൻ കൊമ്പത്ത് എന്ന മലയാള ചിത്രത്തിൽ ഈ പാട്ടിന്റെ ഈണത്തിൽ ഒരു ഗാനമുണ്ട്.

നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ആദ്യത്തെ ഇമേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറി ക്യാമ്പസിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇമേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. ശബ്ദലോക് എന്ന പേരിലാണ് മ്യൂസിയം അറിയപ്പെടുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ ഭാഷകളുടെയും ലിപികളുടെയും ചരിത്രവും പരിണാമവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.

0: ಸಿನಿಮಾ ಪ್ಯಾರಡೈಸು ವಿಶ್ವೋತ್ತರ ಸಿನಿಮಗಳೇ ಪರಿಚಯಪಡ.
1: ವಿಖ್ಯಾತ ಇರಾನಿಯನ್ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഓഫ്സൈഡ് എന്ന സിനിമയെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നു ചലച്ചിത്ര പ്രവർത്തകനായ അനൂപ് കെയി.
2: ഓഫ്സൈഡ് എന്ന സിനിമയെക്കുറിച്ച് വിവരിക്കുന്നതിന് മുമ്പായി ഒരച്ഛനും മകളും സ്റ്റേഡിയത്തിൽ പന്തുകളി കാണാൻ പോയ ഒരു സംഭവകഥ പറയാം. പന്തുകളി മത്സരം കാണാൻ പോകാനായി അച്ഛൻ ഒരുങ്ങിയപ്പോൾ 10 വയസ്സുള്ള മകൾ അച്ഛന്റെ കൂടെ പോകാൻ വാശി പിടിക്കാൻ തുടങ്ങി. നിന്നെ കൊണ്ടുപോകാനാവില്ല, കാരണം പെൺകുട്ടികൾക്ക് സ്റ്റേഡിയത്തിൽ കയറാൻ അനുവാദമില്ല എന്ന് അച്ഛൻ തറപ്പിച്ചു പറഞ്ഞെങ്കിലും മകൾ വിട്ടില്ല. അതെന്താ, എനിക്ക് കാണാൻ പറ്റാത്ത എന്താണ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്? അച്ഛൻ ഉത്തരം മുട്ടി. അച്ഛൻ എന്നെയും ഒന്ന് കൂട്ടി നോക്ക്, അവരെന്നെ അകത്ത് കയറ്റിയില്ലെങ്കിൽ ഞാൻ തിരികെ പോന്നോളാം. അച്ഛൻ മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പ്രതീക്ഷിച്ച പോലെ മകളെ സ്റ്റേഡിയത്തിനകത്ത് കയറ്റിയില്ല. 10 വയസ്സുള്ള കുട്ടിയല്ലേ എന്നൊക്കെ അച്ഛൻ സെക്യൂരിറ്റിക്കാരോട് കെഞ്ചി നോക്കിയെങ്കിലും നടന്നില്ല. മകൾ പറഞ്ഞു, അച്ഛൻ പോയി കളി കാണും. മകളുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ കളി കാണാൻ സ്റ്റേഡിയത്തിനകത്ത് കയറി. അസ്വസ്ഥതയോടെ കളി കാണാനിരുന്നു. 10 മിനിറ്റിനുള്ളിൽ മകൾ അച്ഛന്റെ അടുത്തെത്തി. ഇവൾ എങ്ങനെ അകത്തെത്തിയെന്ന് അച്ഛൻ അത്ഭുതപ്പെടുമ്പോൾ മകൾ നിസാരമായി പറഞ്ഞു, എന്തെങ്കിലും ഒരു വഴി എപ്പോഴും ഉണ്ടാവും. പൊതുവിടങ്ങളിൽ സ്ത്രീകൾക്ക് പലതരം വിലക്കുകൾ നിലനിൽക്കുന്ന ഇറാനിൽ 10 വയസ്സുള്ള മകളോടൊത്ത് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി കാണാൻ പോയ ഈ അനുഭവമാണ് ജാഫർ പനാഹിക്ക് ഓഫ്സൈഡ് എന്ന സിനിമയെടുക്കാൻ പ്രേരണയായത്. ഇറാനും ബഹ്റൈനും തമ്മിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരം സ്റ്റേഡിയത്തിൽ കയറി കാണാൻ ശ്രമിക്കുന്ന ഫുട്ബോൾ ആരാധികമാരായ പെൺകുട്ടികളുടെ കഥയാണ് ഓഫ്സൈഡ്. ആൺകൂട്ടങ്ങൾ നിറഞ്ഞ ഒരു ബസിൽ പുരുഷവേഷം ധരിച്ച് ഇറാനിയൻ പതാകയുടെ

ങ്ങളിൽ മുഖത്ത് ചായം തേച്ച് യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയെയാണ് പനാഹിയുടെ ക്യാമറ പിന്തുടരുന്നത്. ബസ്സിൽ ആൺവേഷത്തിൽ ഇരിക്കുന്നത് പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു പയ്യൻ സ്റ്റേഡിയത്തിനകത്ത് കയറാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും അവൾ അത് നിരസിക്കുന്നു. ഒരു തർക്കം കാരണം ബസ് നിർത്തി ഡ്രൈവർ ഇറങ്ങിപ്പോയപ്പോൾ ബസ്സിലിരിക്കുന്ന കളിക്കമ്പക്കാരനായ ഒരു അന്ധനാണ് കളി കാണാൻ സമയത്തിനെത്തിയില്ലെങ്കിലോ എന്ന് ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ദയവായി വണ്ടിയിൽ കയറൂ, നമുക്ക് കളി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ അയാൾ വിവശനാകുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ടിവിയിൽ കളി കണ്ടാൽ പോരെ, എന്തിനാണ് കഷ്ടപ്പെട്ട് സ്റ്റേഡിയത്തിലേക്ക് വരുന്നത്? ബസ്സിലുള്ള സഹയാത്രികന്റെ ചോദ്യമാണ്. സ്റ്റേഡിയത്തിൽ കളി കാണുന്നതൊന്നു വേറെ തന്നെയാണ്. ആരവം മുഴക്കാം, എന്തും പറയാം, ദേഷ്യം വന്നാൽ പ്രാകാം. പെൺകുട്ടി അന്ധന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. കാവൽക്കാരായ പുരുഷ സൈനികർ മാത്രമല്ല, മിക്ക കഥാപാത്രങ്ങളും സ്റ്റേഡിയത്തിൽ സ്ത്രീകൾ കയറുന്നതിനെ വിലക്കുന്നവരാണ്. സ്ത്രീകൾ പൊതുവിടങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടവരാണെന്നുള്ള ധാരണ വെച്ചു പുലർത്തുന്നവരും അങ്ങനെ നിർദ്ദേശിക്കാൻ മടിക്കാത്തവരുമാണ് പെൺകുട്ടികൾ ഒഴികെയുള്ള എല്ലാ കഥാപാത്രങ്ങളും. കളി കാണാനുള്ള ടിക്കറ്റ് കരിഞ്ചന്തയിൽ വിൽക്കുന്ന ആളുടെ അടുക്കൽ നിന്നും അധികം വില കൊടുത്താണ് പെൺകുട്ടിക്ക് ടിക്കറ്റ് വാങ്ങേണ്ടി വരുന്നത്. അവൾക്ക് വേണ്ടാത്ത പോസ്റ്ററും കൂടി അവളെ കൊണ്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്ന അയാളും അവൾ കളി കാണാൻ സ്റ്റേഡിയത്തിൽ കയറാൻ പാടില്ലെന്ന് വിചാരിക്കുന്നവനാണ്. അമിത വില കൊടുത്ത് ടിക്കറ്റ് എടുത്തെന്ന് കരുതി കളി കാണാൻ കഴിയുന്നുമില്ല. സെക്യൂരിറ്റിയെ വെട്ടിക്കാൻ നോക്കിയെങ്കിലും പിടിക്കപ്പെട്ട അവൾ തന്നെ പോലെ പിടിയിലായ മറ്റു പെൺകുട്ടികളുടെ ഒപ്പം എത്തിപ്പെടുന്നു. പെൺകുട്ടികളും കാവൽക്കാരായ സൈനികരും തമ്മിലുള്ള സംസാരവും വാഗ്വാദവും ഇടപെടലുകളുമാണ് ചിത്രത്തിന്റെ ഭൂരിഭാഗം സമയവും. സൈനികനുമായി ഒരു കളിക്കാരന്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പെൺകുട്ടിയുടെ സംസാരം തർക്കമായി മാറുന്നുണ്ട്. കളി കണ്ട ആവേശഭരിതനായ സൈനികന്റെ റണ്ണിംഗ് കമന്ററിയിലൂടെ പെൺകുട്ടികളും പ്രേക്ഷകരും കളി ആസ്വദിക്കുന്നു. ഓഫ് സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങളെ പ്രേക്ഷകർക്ക് ഭാവന ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് സിനിമ സജ്ജീകരിച്ചിരിക്കുന്നത്. പന്തുകളി മത്സരത്തിന്റെ ദൃശ്യങ്ങളോ ആരെങ്കിലും പന്ത് തട്ടുന്ന ഒരു ദൃശ്യമോ പോലും കാണിക്കാതെയാണ് പനാഹി ഫുട്ബോളിന്റെ ലഹരി പ്രേക്ഷകരെ അനുഭവിപ്പിക്കുന്നത്. കളിയുടെ തുടർച്ചയായാലും പ്രധാന കഥാപാത്രങ്ങളായ പെൺകുട്ടികളുടെയും സൈനിക ഉദ്യോഗസ്ഥന്റെയും ഒക്കെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചായാലും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള സൂചനകളുണ്ട്. അവർ പ്രതിനിധീകരിക്കുന്ന ലോകങ്ങളെയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. സ്ക്രീനിന്റെ പുറത്തെ ലോകം കാണാൻ സിനിമ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ദൈനംദിന ജീവിതാനുഭവങ്ങളുടെ തുടർച്ച സംഭവിക്കുന്ന ഒരിടമായിട്ടാണ് സ്റ്റേഡിയ പരിസരത്തെയും സിനിമയിൽ കാണാൻ പറ്റുന്നത്. സ്കോർ എത്രയായെന്ന പെൺകുട്ടികളുടെ ചോദ്യത്തിന് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നാണ് പുരുഷ സൈനികന്റെ പ്രതികരണം. സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ കളി കാണാൻ ശ്രമിക്കുന്ന സ്ത്രീകളിലൂടെ സമൂഹത്തെ അടയാളപ്പെടുത്താൻ സംവിധായകന് സാധിച്ചു. ലിംഗപരമായ അസമത്വം, തലമുറകൾക്കിടയിൽ നിലനിൽക്കുന്ന വിടവുകൾ, മതം എന്നിങ്ങനെയുള്ള ഘടകങ്ങളുടെ ഉപാഖ്യാനങ്ങൾ പ്രേക്ഷകർക്ക് പല തലത്തിലുള്ള വായനകളുടെ സാധ്യത നൽകുന്നുണ്ട്. നിരർത്ഥകമായ ഒരു കാര്യത്തെയാണ് തങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സൈനികരുടെ ചില നേരത്തെ പെരുമാറ്റം കണ്ടാൽ പ്രേക്ഷകർക്കും തോന്നും. ഈ പിന്തിരിപ്പൻ നയത്തെ പ്രതിരോധിക്കാൻ അവർ കഷ്ടപ്പെടുന്നുമുണ്ട്. പട്ടാളക്കാർക്ക് ദേശസേവനത്തിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളുടെ സംരക്ഷണ ചുമതല ഏൽക്കേണ്ടി വരുന്നത്. തടഞ്ഞു വച്ചിരിക്കുന്ന പെൺകുട്ടികളിൽ ഒരാൾക്ക് ശുചിമുറിയിൽ പോകണമെന്ന് പറയുമ്പോൾ സ്റ്റേഡിയത്തിൽ സ്ത്രീകൾക്ക് ശുചിമുറി ഇല്ലാത്തത് കാരണം പുരുഷന്മാരുടെ ശുചിമുറിയിൽ പോകേണ്ടി വരുന്നുണ്ട്. സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരം കാണാൻ എന്തുകൊണ്ടാണ് സ്ത്രീകളെ അനുവദിക്കാത്തതെന്ന് വിശദീകരിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കഥാപാത്രങ്ങളുടെ സിനിമ കൂടിയാണ് ഓഫ്സൈഡ്. ഇറാനിൽ ഭരണകൂടത്തിന്റെ അനുമതി ഇല്ലാതെ ആളുകൾക്ക് കൂടിച്ചേരാനും ആഘോഷിക്കാനും പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് ഫുട്ബോൾ. മറ്റെല്ലാ വിധത്തിലുമുള്ള സാമൂഹികമായ കൂടിച്ചേരലുകൾ ഭരണകൂടം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഫുട്ബോൾ കളിയെ ഉപയോഗിച്ച് ഇറാനിയൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെ തുറന്നുകാട്ടുകയാണ് ഓഫ്സൈഡ് എന്ന സിനിമയിലൂടെ ജാഫർ പനാഹി ചെയ്യുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയന്ത്രണങ്ങളെ പറ്റി സംവദിക്കാനുള്ള ഒരു വഴിയായിട്ട് കൂടിയാണ് താൻ സിനിമയെ കാണുന്നത് എന്ന് ജാഫർ പനാഹി പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രീതികളെ വിമർശിക്കുന്ന സിനിമകളാണ് പനാഹിയുടേത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിലക്കുകളെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഓഫ്സൈഡിന്റെ ആഖ്യാന രീതി പ്രേക്ഷകരെ നന്നായി രസിപ്പിക്കുന്നുമുണ്ട്. സിനിമയിലെ നർമ്മങ്ങൾ സാമൂഹിക വിമർശനത്തിന്റെ മാനം കൈവരിക്കുന്നത് കാണാൻ സാധിക്കും. കളി കാണാൻ വന്ന പെൺകുട്ടികളിൽ ഗ്രാമീണരും നാഗരികരുമുണ്ട്. പുരുഷ കഥാപാത്രങ്ങളെയും ഏകമുഖമാക്കി ലളിതവൽക്കരിക്കാതെ നോക്കാനും പനാഹി ശ്രദ്ധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രബുദ്ധത കാണിച്ച ധാരാളം അടരുകളുള്ള ഒരു ചലച്ചിത്ര സൃഷ്ടിയാണ് ഓഫ്സൈഡ്.
സിനിമ മുഴുവൻ സമയവും പെൺകുട്ടികളോടൊപ്പമാണെങ്കിലും വീടകങ്ങളിലോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അടഞ്ഞ ഇടങ്ങളിലോ ഒന്നും സ്ത്രീയെ കാണിക്കുന്നേയില്ല.

0: സ്റ്റേഡിയത്തിന്റെ പരിസരങ്ങളിലും ബസ്സിലും പൊതുനിരത്തുകളിലുമായിട്ടാണ് സിനിമ സ്ത്രീയെ അടയാളപ്പെടുത്തുന്നത്. ഭരണകൂടത്തിന്റെ നിരന്തരമായ വേട്ടയ്ക്കിരയാവുന്ന ഒരു സംവിധായകൻ കൂടിയാണ് ജാഫർ പനാഹി. ഓഫ്സൈഡ് എന്ന ഈ സിനിമ സാക്ഷാത്കരിക്കാനും അദ്ദേഹത്തിന് തടസ്സങ്ങൾ ഏറെയായിരുന്നു. ഓഫ്സൈഡിന്റെ തിരക്കഥ വായിച്ചാൽ അധികൃതർ ചിത്രീകരണത്തിന് അനുമതി തരില്ലെന്ന് മനസ്സിലാക്കി കെട്ടിച്ചമച്ച മറ്റൊരു തിരക്കഥയാണ് അധികാരികൾക്ക് നൽകിയത്. എന്നിട്ടും അവർ അനുമതി നിഷേധിച്ചു. പക്ഷേ പനാഹി പിന്മാറാൻ തയ്യാറായിരുന്നില്ല. മത്സരം നടക്കുന്ന ദിവസം ഒരു സഹസംവിധായകനെ സംവിധായകനായി കാണിച്ച് അധികൃതരുടെ കണ്ണിൽപ്പെടാതെ ചിത്രീകരണം നടത്തി. പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന പെൺകുട്ടികളോട് ഫുട്ബോൾ മാച്ച് കാണാൻ പോകുമ്പോൾ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സ്റ്റേഡിയത്തിൽ വരാൻ പറഞ്ഞു. അധികാരികളാൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ ചെറിയ ഡിജിറ്റൽ വീഡിയോ ക്യാമറയാണ് ഉപയോഗിച്ചത്. പനാഹി കബളിപ്പിച്ചത് അധികൃതർ അറിഞ്ഞ് തടയാൻ വരും മുൻപ് സിനിമയുടെ ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഇറാനും ബഹ്റൈനും തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ തന്നെ സിനിമയും ചിത്രീകരിച്ചതുകൊണ്ട് ആധികാരികതയുടെയും സ്വാഭാവികതയുടെയും ഒരു അന്തരീക്ഷം സിനിമയിലുടനീളം അനുഭവപ്പെടുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയില്ലാതെ കാൽപന്ത് കളിയുടെ ഗതിക്കനുസരിച്ച് കഥാഗതിയും നീങ്ങുന്ന വിധത്തിലാണ് ഓഫ്സൈഡ് എന്ന സിനിമ ഒരുക്കിയിട്ടുള്ളത്. കളിയുടെ ഒന്നാം പകുതി പടത്തിന്റെയും പകുതിയാണ്. ഇറാനിയൻ നവറിയലിസത്തിന്റെ ശക്തരായ വക്താക്കളിൽ ഒരാളായിട്ടാണ് ജാഫർ പനാഹിയെ ലോകം കാണുന്നത്. അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ മുഴുനീള ചിത്രമാണ് ഓഫ്സൈഡ്. ഇറാനിലെ സാമൂഹിക യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും. പ്രൊഫഷണൽ അല്ലാത്ത അഭിനേതാക്കളുടെ ഉപയോഗം, യഥാതഥ ശൈലിയിലുള്ള ഛായാഗ്രഹണം, കൃത്യമായ ഒരിടത്തെ രേഖപ്പെടുത്തുന്ന കഥാപശ്ചാത്തലം എന്നിങ്ങനെ നവറിയലിസത്തിന്റെ സവിശേഷതകൾ വ്യക്തമായി കാണാവുന്ന ചലച്ചിത്രമാണ് ഓഫ്സൈഡ്. 2006 ബെർലിൻ ചലച്ചിത്രമേളയിലാണ് ഓഫ്സൈഡ് ആദ്യം പ്രദർശിപ്പിച്ചത്. സംവിധായകനായ ജാഫർ പനാഹിക്ക് സിൽവർ ബെയർ ജൂറി ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഉപരിപ്ലവമായ ശുഭാപ്തി വിശ്വാസത്തോടെ ചിത്രം അവസാനിപ്പിച്ചു എന്ന് വിമർശനമുണ്ടായിരുന്നുവെങ്കിലും ധാരാളം അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും നിരൂപക പ്രശംസയും ചിത്രം നേടി. പനാഹിയുടെ മുൻ ചിത്രങ്ങളെക്കാൾ മികച്ചതാണെന്ന് ധാരാളം പേർ വിധിയെഴുതി. ഇറാനിൽ ഈ ചിത്രം എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നെങ്കിലും പനാഹിയുടെ മുൻ ചിത്രങ്ങളെ പോലെ ഓഫ്സൈഡിന്റെ പ്രദർശനത്തിനും ഭരണകൂടം വിലക്കേർപ്പെടുത്തി. എന്നാൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരം തുടങ്ങാൻ ദിവസങ്ങൾ ശേഷിക്കെ ഓഫ്സൈഡിന്റെ വ്യാജ DVD പതിപ്പുകൾ ഇറാനിലുടനീളം ലഭ്യമായിരുന്നു. തന്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ഓഫ്സൈഡ് ആയിരിക്കാം എന്ന് പനാഹി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ചടുലതയും മത്സരത്തിനിടെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നീങ്ങുന്ന കളിക്കാരുടെ അടിയന്തര സ്വഭാവവും സിനിമയിലേക്ക് കൊണ്ടുവരാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്ന മനുഷ്യ സമൂഹങ്ങളെ ആധുനികമായ ഒരു സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ കൊതിപ്പിക്കുന്നു എന്നതാണ് സിനിമ പുലർത്തുന്ന അടിയന്തര സ്വഭാവം. ഓരോ സാമൂഹിക സിനിമയും അതിന്റെ അടിത്തട്ടിൽ എന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം എല്ലാ സാമൂഹിക പ്രശ്നങ്ങളും രാഷ്ട്രീയപരമായ തെറ്റുകൾ മൂലമാണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. ഓഫ്സൈഡിന്റെ റിലീസിന് ശേഷം ഞങ്ങൾ ഓഫ്സൈഡ് ആകാൻ ആഗ്രഹിക്കുന്നില്ല എന്നെഴുതിയ ബാനറുകളുമായി വൈറ്റ് സ്കാർഫ് ഗേൾസ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീകളുടെ ഒരു സംഘം ഫുട്ബോൾ മാച്ചുകൾ കളിക്കുന്നിടത്ത് സ്ഥിരമായി പ്രതിഷേധം പ്രകടിപ്പിക്കുമായിരുന്നു. ഓഫ്സൈഡ് പുറത്തിറങ്ങിയ ശേഷം 114,000 ഒപ്പുകളുമായി സ്ത്രീകൾ ഫിഫയ്ക്ക് കത്തെഴുതിയത് പ്രസിദ്ധമാണ്. സിനിമയ്ക്ക് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനത്തിന് തെളിവായി കാണാവുന്ന സംഭവങ്ങളാണതൊക്കെ. സ്റ്റേഡിയത്തിന്റെയും ബസിന്റെയും പൊതുനിരത്തിന്റെയും ഓരങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു മികച്ച ചലച്ചിത്രമാണ് ഓഫ്സൈഡ്. പുരോഗമനാത്മകമായിട്ടുള്ള ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ട രാഷ്ട്രീയ ആർജവം പ്രകടിപ്പിച്ച ഒരു സിനിമ എന്ന നിലയിൽ അതിന് എന്നും പ്രസക്തിയുണ്ടാവും.
1: ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിയുടെ ഓഫ്സൈഡ് എന്ന സിനിമയെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് ചലച്ചിത്ര പ്രവർത്തകനായ അനൂപ് കെയി.
2: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.

ചിന്താകിരണം. സങ്കീർണമായ ശരീര മാനസിക ഘടനയോടെയാണ് മനുഷ്യൻ രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മറ്റേതൊരു ജീവിയേക്കാളും സുതാര്യമായി ജീവിതത്തെ അനുഭവിക്കാനുള്ള സാധ്യത മനുഷ്യനിലാണുള്ളതെന്ന്

അനുഗ്രഹീതമായ ഒരു വിരോധാഭാസമാണ്. സംഘർഷഭരിതമായ ദുരിതത്തിനും സൗമ്യവും ശാന്തവുമായ ധ്യാനാത്മകതയ്ക്കുമിടയിൽ ഏറി മാറി തിരിയുകയാണ് മനുഷ്യബോധം. സങ്കല്പങ്ങൾക്കനുസരിച്ച് ഏത് രൂപഭാവങ്ങളും മെനഞ്ഞെടുക്കാവുന്ന കളിമണ്ണായാണ്

സഞ്ചരിക്കുന്നത്. സങ്കീർണതകളെല്ലാം വന്നു പോകുമ്പോഴും സ്വച്ഛവും ശാന്തവുമായ ഏതോ ഒരു ഉണ്മയെ നാം ജീവിതത്തിന്റെ അന്തർധാരയായി അനുഭവിക്കുന്നുണ്ട്.

0: ആകാശവാണി കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
0: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 163-45, തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:20, 20:924. തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് 1:00, 122:01. തിരുവനന്തപുരം നോർത്ത് ഗരീബ് രഥ് എക്സ്പ്രസ് 40 വൈകി ഓടുന്നു.
4: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
8: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-582.
9: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-581.

ഇന്ന് 8:30 സംഗീതമാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. പതിനൊന്ന് മഹാരാജപുരം സന്താനം പാടിയ വിനായക കൃതികൾ, 12:10 സേവന വാർത്തകൾ, 12:15 നാട്ടിപ്പാട്ട്, പി വി ലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓൺകോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം 2 ഭാഗം.

0: news.airr.gov.in and news.airr app. And with that, we end the morning news. Have a great day.
1: ആകാശവാണി കണ്ണൂർ സംഗീതമാധുരി. ശ്രീവത്സൻ ജയമേനോൻ ആലപിച്ച സ്വാതിഥിനാൾ പദങ്ങൾ. ആദ്യം ബാസുരാംഗി ബാലെ.

ഇന്നത്തെ സംഗീതമാധുരിയിൽ നാടൻ പാട്ടുകളായിരുന്നു. കാവേറ്റം, സി ആർ രതീഷ്, കെ സി വാസു, സി ശ്രീജ എന്നിവരും സംഘവും ആലപിച്ചത്.

0: എൽ ഐ സി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-30 കോടി രൂപ, 2-1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: കാവേറ്റം CR രതീഷ്, KC വാസു, സി ശ്രീജ എന്നിവരും സംഘവും ആലപിച്ച നാടൻ പാട്ടുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഭൂമിക്കാരെ ഭൂമിയുടെ ദേശക്കാരെ എന്നാരംഭിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
4: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
5: LIC, ഹർ പൽ ആപ്കേ സാത്ത്.
6: അടുത്ത ഗാനം ഏനൊരു പാട്ടുപാടിയല്ലോ എന്നാരംഭിക്കുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: അടുത്ത ഗാനം തെക്കുമലയാളത്തിന്റെ എന്നാരംഭിക്കുന്നു.

കാവേറ്റം സി ആർ രതീഷ്, കെ സി വാസു, സി ശ്രീജ എന്നിവരും സംഘവും ആലപിച്ച നാടൻ പാട്ടുകളാണ് ഇന്നത്തെ സംഗീതമാതിരിയിൽ നിങ്ങൾ കേട്ടത്.

ഇന്ന് 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി, 10 മണിക്ക് NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് മഹാരാജപുരം സന്താനം പാടിയ വിനായക കൃതികൾ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ നാലാം ഘട്ട ചർച്ചകൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ശതകോടി US ഡോളറായി ഉയർത്തുന്നതിന് നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ലക്ഷ്യമിട്ടാണ് ചർച്ചകൾ. 50,000 രൂപയിൽ താഴെ വരുമാനക്കാർക്ക് കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി കാറുകൾ നൽകുമെന്ന സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഈ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ ഡ്രോണത്തോൺ 2026 ജയ്സാൽമീറിലെ പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ആരംഭിച്ചു. ഡ്രോണുകളും അവയെ പ്രതിരോധിക്കുന്ന സാങ്കേതിക വിദ്യകളുമാണ് പരിപാടിയിൽ പ്രദർശിപ്പിക്കുന്നത്. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് കർഷക സംഘടനാ പ്രതിനിധികളുടെ രണ്ടാംഘട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ദേശീയപാത ഹെൽപ്പ് ലൈൻ നമ്പറായ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAL. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് 5 തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. പത്തനംതിട്ടയിൽ കുട്ടികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് വിതരണത്തിനെത്തിച്ച കഞ്ചാവ് മിഠായികളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. പത്തനംതിട്ട നാർക്കോട്ടിക് സ്ക്വാഡാണ് ലഹരിമരുന്ന് പിടികൂടിയത്. കള്ളക്കടൽ പ്രതിമാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ രാത്രി 11:30 കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി 9:58.

ആകാശവാണി കണ്ണൂർ ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. കർപ്പൂരം കത്തിത്തീർന്നാലും സുഗന്ധം ബാക്കി വയ്ക്കുന്ന ഒന്ന്. കർപ്പൂരത്തിൻ്റെ ഗന്ധത്തിന്

പ്രാർത്ഥനയുടെ വിശുദ്ധിയുണ്ട്. അതിന്റെ ജ്വാലയ്ക്ക് പ്രതീക്ഷയുടെ പ്രകാശമുണ്ട്. അത് പടർത്തുന്ന സുഗന്ധത്തിൽ ചിലപ്പോൾ ഓർമ്മകളുണ്ട്, സ്നേഹമുണ്ട്. മറ്റു ചിലപ്പോൾ ഹൃദയത്തിൽ തൊടുന്ന ഓണപ്പാട്ടിന്റെ ഈണമുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനാമൃതത്തിൽ നമുക്ക് ആസ്വദിക്കാം കർപ്പൂരത്തിന്റെ സുഗന്ധം പരത്തുന്ന ഏതാനും ഗാനങ്ങൾ. ആദ്യഗാനം സുജാതയും സംഘവും പാടിയത്, ചിത്രം സഞ്ചാരി. യൂസഫലി കേച്ചേരിയുടെ രചന, യേശുദാസിന്റെ സംഗീതം.

ചിത്രം വേദം. രചന രാജീവ് ആലുങ്കൽ. ആലാപനവും സംഗീതവും MG ശ്രീകുമാർ.

0: work from home, high salary, ஒரு மொட்டை கிளிக்கலோ அடி போடு.
1: കുടുങ്ങി
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
6: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് MS വിശ്വനാഥിന്റെ സംഗീതം, ജയചന്ദ്രനും B വസന്തയും പാടിയത്, ചിത്രം ദിവ്യദർശനം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ

0: മാസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: കാവാലം നാരായണപ്പണിക്കരുടെ രചനയ്ക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം 2 ജന്മം.

അടുത്ത ഗാനം എസ് ജാനകി പാടിയത്. ചിത്രം തീരം തേടുന്ന തിര. കോഴിശ്ശേരി ബലരാമന്റെ രചനയ്ക്ക് ശ്യാമിന്റെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസും എസ് ജാനകിയും പാടിയത്, ചിത്രം പ്രിയംവദ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം അംഗീകാരം. ബിജു തിരുമേനിയുടെ രചനയ്ക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: എ പി ഗോപാലിന്റെ രചനയ്ക്ക് ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം കാട്ടരുവി.

ചിത്രം ഒന്നാണ് നമ്മൾ. പാടിയത് യേശുദാസും എസ് ജാനകിയും. ബിജു തിരുമലയുടെ രചന, ഇളയരാജയുടെ സംഗീതം.

അടുത്ത ഗാനം പി സുശീല പാടിയത്. ചിത്രം അത്തം ചിത്തിര ചോതി. പൂവച്ചൽ ഖാദറിന്റെ രചന, ശ്യാമിന്റെ സംഗീതം.

0: കർപ്പൂരത്തിന്റെ സുഗന്ധം പരത്തുന്ന ഏതാനും ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത, തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ, നൂതനാശയങ്ങൾ, സാങ്കേതിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വിമർശ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. രാജ്യത്തിന്റെ ഇന്തോ പസഫിക് മേഖലാ സമീപനത്തിൽ വിയറ്റ്നാം ഒരു പ്രധാന പങ്കാളിയാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19-ാമത് സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. 108 ആംബുലൻസ് ജീവനക്കാരുടെ വേതന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണ. ആംബുലൻസ് സേവനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ ജീവനക്കാർ വഹിക്കുന്ന നിർണായക പങ്കിനെ സംസ്ഥാന ഗവൺമെന്റ് വിലമതിക്കുന്നതായി മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് എഞ്ചിനീയേഴ്സ് ദിനം. ഇന്ത്യ കണ്ട മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളായ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യരുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്തെ കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായ പദ്ധതി പ്രകാരം ആനുകൂല്യത്തിന് ഈ മാസം 25 വരെ അപേക്ഷിക്കാം. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത്. മലബാർ മേഖലയിൽ മറ്റന്നാളും ഈ മാസം 30 ചില ട്രെയിനുകൾ ഭാഗികമായാണ് സർവീസ് നടത്തുകയെന്ന് റെയിൽവേ. ഷൊർണൂരിനും കോഴിക്കോടിനുമിടയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ട്രെയിൻ നിയന്ത്രണം എന്നറിയിച്ചിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ 23 നോർത്ത് സോൺ പുരുഷ അന്തർജില്ലാ മത്സരങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കം. മാനിയയിലെ KCA സ്റ്റേഡിയത്തിൽ കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളാണ് മത്സരിക്കുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി 10:58. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവുമധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന

0: പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, അടിയന്തര ചികിത്സ എങ്ങനെയാണ് തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. മുൻകാലങ്ങളിൽ ഈ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാനുള്ളത്?
1: അതെ, ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം മുമ്പ് നമുക്ക് 67 വയസ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7-ൽ ഒരാളെങ്കിലും 18-44 വയസ്സിനും ഇടയിലുള്ളവരാണ്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് കൊച്ചു പ്രായത്തിൽ തന്നെ റൊമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിന്റെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം, അതൊരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം, നിയന്ത്രണമില്ലാതെ പ്രമേഹം ഉണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക, അതുപോലുള്ള ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയില തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ തകരാറുകൾ, ഹാർട്ടിന്റെ താളമെടുപ്പിലെ വ്യതിയാനം ഉണ്ടാവുക, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്.
0: മേഡം, മറ്റൊരു സംശയമുള്ളത്, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
1: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് മസ്തിഷ്കം എന്ന് പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിന് ഉള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനസ് ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്നു പോകാം. പക്ഷെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയില്ല, സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള ഒരു അവഗണിക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തളർച്ച, മുഖം കോണിപ്പോവുക, കാഴ്ചമങ്ങൽ, സംസാരത്തിന്റെ കുഴച്ചിൽ രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിന്റെ കാഴ്ചമങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TAA അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോകാം. അപ്പൊ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TAA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണത്. അപ്പൊ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ, മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉടൻ തന്നെ ഇതിനുള്ള പരിശോധനകൾ ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി എന്താണ് കാരണം എന്നറിയാനും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഇതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, ഇത്തരം കാരണങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും, രക്തം കട്ടപിടിച്ചതാണെന്നുണ്ടെങ്കിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും തുടങ്ങുന്നത് അടുത്ത സ്ട്രോക്ക് വരാൻ തടയാൻ സഹായിക്കും. അതുപോലെ ചിലരിൽ രക്തക്കൊഴലുകൾ പൊട്ടിയായിരിക്കാം രക്തസ്രാവം ഉണ്ടാകുക. അപ്പൊ ഈ രക്തക്കൊഴലുകൾക്കുള്ളിൽ അന്യൂറിസം, ചെറിയ കുമിളകൾ പോലെ രക്തക്കൊഴലിന്റെ ഭിത്തി വീക്കാവുമ്പോൾ അന്യൂറിസം ഉണ്ടാകും. ഈ അന്യൂറിസംസ് പൊട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ്, രക്തസ്രാവം തലച്ചോറിലുണ്ടാകാം. പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ തലവേദന, അതായത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേദന, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും, അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിന്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള ഇത്ര സിവിയർ ആയിട്ടുള്ള ഒറ്റ അടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, ഇതിനും പരിശോധനകൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിന്റെ ഒരു സൂചന ശരീരം തരുന്നതാണ്.
0: മാഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
1: പക്ഷാഘാതം ഒരു രോഗിക്ക്

0: ഒരാൾക്ക് നമ്മൾ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണെന്ന് ഇരിക്കട്ടെ, അത് ആദ്യം അതെങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, ഏറ്റൊരു കോമൺ മാന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോം ബി ഫാസ്റ്റ് എന്ന് പറയും. ബിഇ അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോവുക, അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ചു പോവുക, ആടിയാടി പോവുക, കയ്യിൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് നേരെ മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇ ഫോർ ഐസ്, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കാം അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ മാത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. എഫ് ഫോർ ഫേസ്, മുഖം കോണിപ്പോവുക, മുഖം നേരെ കണ്ണു നേരെ അടയ്ക്കാൻ പറ്റായിക വരിക. എ ഫോർ ആം, കൈ നേരെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് പതുക്കെ താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തൊരവസ്ഥ. എസ് ഫോർ സ്പീച്ച്, സംസാരം, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ നിഖണ്ഡുവിലില്ലാത്ത വാക്കുകൾ വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ടി ഫോർ ടൈം, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക് പോകണം. അതായത് മിനിമം ഒരു സി ടി സ്കാൻ ചെയ്യാനും 24 മണിക്കൂറും രക്തക്കെട്ടപ്പ് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കെട്ട അലിയിപ്പിക്കാനുള്ള ത്രോംബലൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാകാം. അപ്പൊ അതിനെങ്കിലുമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകണം, ഇതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയല്ല വേണ്ടത്, അത് നമ്മുടെ 108 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചാലും എല്ലാം അതറിയാൻ കഴിയും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല, എത്രയും പെട്ടെന്ന്. കാരണം ഓരോ നിമിഷവും 19 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ രക്തയോട്ടം നഷ്ടമാകുമ്പോൾ നശിച്ചു പോവുക. ഈ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ഡാമേജ് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
1: മാഡം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ശരാശരി ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ ഭക്ഷാഘാത സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: തീർച്ചയായും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ക്രീനിങ്, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ 30 ഇയേഴ്സിന് എബോവ് ആയിട്ടുള്ളവരെ ഇതുപോലെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ചികിത്സ വേണ്ട അളവിലായിരിക്കാം, ചിലപ്പോൾ ചികിത്സ വേണ്ട, ഡയറ്റും എക്സസൈസും ഒക്കെ വെച്ച് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാറ്റം വരുത്താവുന്നതായിരിക്കാം. അപ്പൊ ആ ഒരു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ്, ഡയബറ്റിക് ആകാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ അല്ലെങ്കിൽ ബി പി ഒരു നോർമലിന് കൂടി നിൽക്കുകയാണോ, ഇത് കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും എല്ലാ വർഷവും ചെയ്തു നോക്കണം. അങ്ങനെ നോക്കുകയാണ്, മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുക്കണം. വേണ്ട രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വേണ്ട ചേഞ്ചസും വരുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോകണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവരെക്കാളും കൂടുതൽ മുതിർന്നവരിലായാലും ചിലപ്പോൾ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച് നമ്മുടെ ഹൃദയം ക്രമം തെറ്റിപ്പടപടേ എന്നിങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നുക, ക്രമം തെറ്റി ഇടിക്കുക, കുറച്ചിനും കഴിഞ്ഞ് മാറുക, അതൊരു പക്ഷേ ഈ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരുന്നതിന്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ടിനുള്ളിൽ രക്തം കട്ടപിടിക്കാനും അത് ബ്രെയിനിലോട്ട് പോകാനും ഉള്ള ലക്ഷണം ഉണ്ടാവും. ഇതൊരാൾക്ക് സ്വയം പലപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഇങ്ങനെയുള്ള തകരാറുകളുണ്ടോ, ഹാർട്ടിന്റെ റിതം ഹാർട്ട് ബീറ്റിന് വേരിയേഷനോ തകരാറുകളോ ഉണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നൊന്ന്, നമുക്ക് വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ അനൂറിസംസ് വന്ന് രക്തക്കുഴലിലെ അനൂറിസംസ് പൊട്ടിയാണ് ബ്രെയിനിൽ ബ്ലീഡിംഗ് വന്ന് മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് സഹോദരങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കും അനൂറിസം ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ചെയ്തു നോക്കേണ്ടി വരും.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് നൽകുന്ന പുനരധിവാസ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: സ്ട്രോക്ക് വരുമ്പോഴുള്ള അടിയന്തര ചികിത്സ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പുനരധിവാസ ചികിത്സ. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും അടിയന്തര ചികിത്സയും തുടർന്നുള്ള മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയും പോലെ അത്രത്തോളം വൈഡ്ലി അവൈലബിൾ അല്ല ഈ പുനരധിവാസ ചികിത്സകളുള്ള സർക്കാർ ആശുപത്രികളിലായാലും. അതിന്റെ ചെലവും വളരെയേറെയാണ്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള തകരാറ് വരാത്ത കോശങ്ങൾ ഈ കോശങ്ങളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങും. ഇതാണ് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള

0: ആഴ്ചകളിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുനരധിവാസ ചികിത്സകൾ, പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട്, കൈകാലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട്, ബാലൻസിന് വേണ്ടിയും, സ്പീച്ച് തെറാപ്പി സംസാരത്തിന് വേണ്ടി, ഓക്യുപ്പേഷണൽ തെറാപ്പി അതായത് മെയിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഓരോ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ മൂവ്മെന്റ്സ് മാറ്റാം, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാം, ഇതൊക്കെ സഹായിക്കുന്ന ഓക്യുപ്പേഷണൽ തെറാപ്പി. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എല്ലാം എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ നാശം വന്ന കോശങ്ങൾക്ക് ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ന്യൂറോൺസ് ഇതിന്റെ ജോലി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ രോഗി സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു തുടങ്ങണം. കാരണം ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറി, നമുക്ക് മാക്സിമം ഇംപ്രൂവ്മെന്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 months. അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിന്റെ പുനരധിവാസം ചെയ്യേണ്ടത്.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്ന ഒരാൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പൊ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിനും ഡിപ്പെൻഡന്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കെയർ ഗീവേഴ്സിന്റെയും ഫാമിലിയുടെയും സ്ട്രെസ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശ വർക്കേഴ്സിൻ്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പം അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തത്തിൽ. അപ്പം ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്.
1: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക്യൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. രാജ്യത്തിന്റെ ഇന്തോ പസഫിക് മേഖലാ സമീപനത്തിൽ വിയറ്റ്നാം പ്രധാന പങ്കാളിയാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്ര സാങ്കേതിക സഹകരണം എന്ന പ്രമേയത്തിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19th സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നയതന്ത്ര ബന്ധത്തിന്റെ 55th വാർഷികം പ്രമാണിച്ച് അടുത്ത വർഷം ഇന്ത്യ വിയറ്റ്നാം സൌഹൃദ വർഷമായി ആചരിക്കാനും തീരുമാനിച്ചു. ഇന്ത്യ കാനഡ 4th ചർച്ചകൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ശതകോടി US ഡോളറായി ഉയർത്തുന്നതിന് നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ലക്ഷ്യമിട്ടാണ് ചർച്ചകൾ. ഇന്നലെ ആരംഭിച്ചു.

ചർച്ചകൾ ഈ മാസം 18 വരെ തുടരും. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വ്യാപാരം, റൂൾസ് ഓഫ് ഒറിജിൻ, സാങ്കേതിക വ്യാപാര തടസ്സങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരം 2024-25 8.6 ശതകോടി US ഡോളറായിരുന്നത് 2025-26 8.22% ഇടിഞ്ഞ് 7.95% US ഡോളറിലെത്തിയിരുന്നു. 2000 രൂപ വരെ UPI ഇടപാടുകൾക്ക് ബാങ്കുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കാനാകില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവർത്തിച്ചു വ്യക്തമാക്കി. റുപേ ഡെബിറ്റ് കാർഡുകൾ വഴി നടത്തുന്ന 2000 രൂപ വരെ ഇടപാടുകൾക്കും ഈ ഇളവ് ബാധകമാണ്. ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ പണം അയക്കുന്നവരിൽ നിന്നോ സ്വീകരിക്കുന്നവരിൽ നിന്നോ നേരിട്ടോ അല്ലാതെയോ യാതൊരു ചാർജും ഈടാക്കാൻ ബാങ്കുകൾക്കോ സിസ്റ്റം പ്രൊവൈഡർമാർക്കോ അവകാശമില്ലെന്ന് ധനമന്ത്രാലയം പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. UPI ഇടപാടുകളിലെ ചാർജുകൾ സംബന്ധിച്ച നിയമങ്ങൾ വ്യക്തമാക്കുന്നതിന് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ടിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിയാണ് മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ ഡ്രോണത്തോൺ 2026 ജയ്സാൽമീറിലെ പൊഖ്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ആരംഭിച്ചു. ഡ്രോണുകളും അവയെ പ്രതിരോധിക്കുന്ന സാങ്കേതിക വിദ്യകളുമാണ് പരിപാടിയിൽ പ്രദർശിപ്പിക്കുന്നത്. ആത്മനിർഭർ ഭാരത് എന്ന ദേശീയ ലക്ഷ്യം ശക്തിപ്പെടുത്തുകയും ആളില്ലാ സംവിധാനങ്ങളുടെ മേഖലകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയുമാണ് 3 ദിവസത്തെ പരിപാടിയുടെ ലക്ഷ്യം. വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത, തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ, നൂതനാശയങ്ങൾ, സാങ്കേതിക വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വിമർശ് 2026 ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷന്റെ 5ാം പതിപ്പ് മറ്റന്നാൾ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ പരിപാടിയിൽ 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പങ്കെടുക്കും. 6 കൺട്രി പവലിയനുകൾ, 12 സംസ്ഥാന ഗവൺമെന്റ് പവലിയനുകൾ, 1 പ്രത്യേക സ്റ്റാർട്ടപ്പ് പവലിയൻ എന്നിവ എക്സിബിഷനിലുണ്ടായിരിക്കും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ സംയുക്തമായാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമിക്കോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 2007 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രമേയം പാസാക്കി. 2008 ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതലത്തിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ വിലയിരുത്തി ജനാധിപത്യ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഇന്ന് എഞ്ചിനീയേഴ്സ് ദിനം. ഇന്ത്യ കണ്ട മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളായ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. കൊൽക്കത്ത ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഈ ദിവസം ആചരിക്കുന്നത്. വിശ്വേശ്വരയ്യയുടെ ഓർമ്മ പുതുക്കുന്നതിനോടൊപ്പം എഞ്ചിനീയറിംഗ് ലോകത്ത് സജീവമായവർക്ക് തങ്ങളുടെ ജോലിയോട് അർപ്പണബോധം ഊട്ടിയുറപ്പിക്കുക എന്നതുകൂടി ദിനാചരണത്തിന്റെ ലക്ഷ്യമാണ്. 50,000 രൂപയിൽ താഴെ വരുമാനക്കാർക്ക് കേന്ദ്ര ഗവൺമെന്റ് സൌജന്യമായി കാറുകൾ നൽകുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഈ വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും അവർ അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഗവൺമെന്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സ്രോതസ്സുകൾ വഴി മാത്രം സ്വീകരിക്കണമെന്നും വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് ഇന്ന് തുടക്കം. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളം NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. ഇതോടൊപ്പം ക്ഷീര കർഷകർക്ക് സാന്ത്വനമാകുന്ന NLM ഗോസമൃദ്ധി കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. 108 ആംബുലൻസ് ജീവനക്കാർ ഉന്നയിച്ച വേതന വ്യവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ആംബുലൻസ് സേവനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ ജീവനക്കാർ വഹിക്കുന്ന നിർണായക പങ്കിനെ സംസ്ഥാന ഗവൺമെന്റ് വിലമതിക്കുന്നതായി മന്ത്രി പറഞ്ഞു.
പൊതുജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കാൻ തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും സംസ്ഥാന ഗവൺമെന്റ്

0: പിന്തുണ നൽകുമെന്ന് ബിന്ദുകൃഷ്ണ ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രിയുടെ ചേംബറിൽ വിളിച്ചുചേർത്ത യോഗത്തിൽ തൊഴിലാളി മാനേജ്മെന്റ് പ്രതിനിധികളും ട്രേഡ് യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതി രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാവിലെ ചർച്ചയ്ക്ക് മറുപടി പറയും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം ഉൾപ്പെട്ട ഗ്രൂപ്പ് ചർച്ചകൾക്കും പൊതുചർച്ചയ്ക്കും ശേഷമാണ് സെക്രട്ടറിയുടെ മറുപടി. യോഗത്തിന്റെ സമാപനത്തെക്കുറിച്ചനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കൾ റാലിയിൽ പ്രസംഗിക്കും. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിനുതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സിപിഐഎമ്മിന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽ പാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഹവാല ഇടപാടുമായി ബന്ധമുണ്ടെന്ന കള്ളക്കഥയാണ് ഇഡിയും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതെന്ന് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് പറഞ്ഞു. വ്യക്തിപരമായി മോശമാക്കാൻ ഉദ്ദേശിച്ചാണ് പ്രചാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭാര്യ വീണയെ ഇഡി 2 വട്ടം ചോദ്യം ചെയ്തപ്പോഴും ഹവാല ഇടപാടിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ലെന്ന് റിയാസ് പറഞ്ഞു. ആരോപണങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടിയുണ്ടെന്നും കേസിനെ നിയമപരമായി നേരിടുന്നതിനാൽ ഭയപ്പെടുന്നില്ലെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത മാസത്തോടെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 10,000-ൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. 50,000-ൽ ഭൂമി തരംമാറ്റ അപേക്ഷകൾക്കും പരിഹാരം കാണാനാകുമെന്നും മന്ത്രി കോഴിക്കോട്ട് വ്യക്തമാക്കി. മന്ത്രി ടി സിദ്ദിഖ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കർഷക സംഗമവും അവാർഡ് വിതരണവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മഹിളാ കോൺഗ്രസ് നിയോജകതല മണ്ഡലംതല കൺവെൻഷനും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ടി കെ ഗോവിന്ദൻ എം എൽ എയുടെ മയ്യിൽ ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്നും അഴിമതികൾ പുറത്തുകൊണ്ടുവരാൻ ഏറെ സഹായകമായെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട്ട് വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പൊതുഗതാഗത ബസ് സർവീസുകളുടെ നിലവിലെ സമയക്രമം സംബന്ധിച്ച് പഠനം നടത്തി സമഗ്രമായി പുനഃക്രമീകരിക്കുന്നതിനും കാലാനുസൃതമായി പുനഃപരിശോധിക്കുന്നതിനും ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഗതാഗത വകുപ്പ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3-മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പരമ്പരയിലെ 3-ാമത്തെ മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എയർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഉയരുള്ളവരെ ഉഷ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: അടുത്ത ഗാനം യേശുദാസും ഉമാരമണനും പാടിയത്, ചിത്രം തെൻറലേ എന്നെ തുടർ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഈ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഉന്നാൽ മുടിയും തമ്പി.

ತಗಿಡ ಜಂತ ಪವನಿ ಗದಿ ಗಮಡಿ ಧರಿಸ ತಸದಿ ಚ

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർ വിശ്വേശ്വരയ്യയ്ക്ക് ശ്രദ്ധാഞ്ജലി നേർന്നു. മെച്ചപ്പെട്ട നാളെയുടെ നിർമ്മാണത്തിനും നവീകരണത്തിനും പരിഹാരങ്ങൾ കാണുന്നതിനും രാജ്യത്തെ എഞ്ചിനീയർമാരുടെ സംഭാവനകളെ അദ്ദേഹം പ്രശംസിച്ചു. വേൾഡ് സർക്കുലർ ഇക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ എല്ലാ വഴികളിലൂടെയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. NTPCയിൽ നിന്ന് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാനെടുത്ത തീരുമാനം പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു വരികയാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവു കുഞ്ഞുങ്ങളെ സൌജന്യമായി നൽകുന്ന പൊൻചിറകുകൾ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി കൊല്ലം പ്രാക്കുളത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയുന്ന കഴിവുകൂടി പരിശോധിക്കാൻ തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിൽ ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. കോഴിക്കോട് ക്വാലാലംപൂർ മേഖലയിൽ മലേഷ്യ എയർലൈൻസിന്റെ വിമാന സർവീസ് ആരംഭിക്കണമെന്ന് MK രാഘവൻ MP. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഹവാല ഇടപാടുമായി ബന്ധമുണ്ടെന്ന കള്ളക്കഥയാണ് ഇഡിയും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതെന്ന് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്. ആരോപണങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടിയുണ്ടെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മഹാരാജപുരം സന്താനം ആലപിച്ച വിനായക കൃതികൾ കേൾക്കാം. ഉച്ഛിഷ്ട ഗണപതി എന്നാരംഭിക്കുന്നു ആദ്യം.

0: മഹാരാജപുരം സന്താനം പഠിയ വിനായക കൃതികളാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ഒരു ഗാനം രാഘുവിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. സംഗീതം MG രാധാകൃഷ്ണൻ.

0: उनकी निर्माण शक्ति को आदरपूर्वक नमन करता हूं।
1: India's public service broadcaster Doordarshan is celebrating its 67th Foundation Day today. The public service broadcaster marked its inception in 1959 as an experimental television service under All India Radio. Over the decades, it has grown into a vital platform for information dissemination, cultural preservation and national integration, reaching nearly 100% of the population through satellite and direct-to-home services. A U.S. federal judge has temporarily blocked a new Trump administration rule imposing stricter limits on the duration of stay for foreign students and journalists in the United States. The ruling is expected to provide relief to international students. The district judge in Massachusetts observed that implementation of the policy would probably cause catastrophic damage to the U.S. economy and the higher education system. In men's cricket, India will take on Afghanistan in the second T20 International at the Arun Jaitley Stadium in Delhi today. The match will begin at 7:30 p.m. Indian Standard Time. India lead the three-match series 1-0 after a convincing 7-wicket win in the opening match on Sunday. The Indian Meteorological Department has forecast heavy rainfall over Arunachal Pradesh, Assam, Meghalaya, Haryana, Chandigarh and Delhi today. Similar weather conditions are also expected to prevail over Kerala, Mahe, Punjab, South Interior, Karnataka, Sub-Himalayan, West Bengal, Sikkim, Tamil Nadu, Puducherry and Karaikal for the day. Benchmark domestic equity indices were trading in the negative territory during the forenoon session today. The Sensex dropped 131 points to 74,651, while the Nifty dipped 66 points to 23,332 when reports last came in. On the sectoral front, capital goods, realty and chemicals were dragging the most, with IT emerging as a key gainer. And with that, we end this news bulletin.
2: Agashavani, Kannur. Sevana Vartagal. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് ഒക്ടോബർ 31 മുമ്പായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായോ ഓൺലൈൻ സേവനങ്ങൾ മുഖേനയോ രജിസ്ട്രേഷൻ പുതുക്കാം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.employment.kerala.gov.in. ഫോൺ നമ്പർ 0497270081. 0497270081. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 18-19 തീയതികളിൽ രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ ഇറച്ചിക്കോഴി വളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 17-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0497270063. 0497270063. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ പട്ടികവർഗ യുവതി യുവാക്കൾക്ക് യൂണിഫോം സേനയിലേക്ക് പ്രവേശനം നേടുന്നതിനുള്ള പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC, പ്രായം 18 മുതൽ 25 വരെ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 23. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം കണ്ണൂർ ITD പ്രോജക്ട് ഓഫീസർ മുമ്പാകെ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497270357. 0497270357. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ മൃഗചികിത്സാ സേവനത്തിന് കരാറടിസ്ഥാനത്തിൽ പേരാവൂർ, ഇരിക്കൂർ ബ്ലോക്കുകളിൽ ഡോക്ടർമാരായി BBSC ആൻഡ് AH വെറ്ററിനറി ബിരുദധാരികളെയും പേരാവൂർ, എടക്കാട്, ഇരിക്കൂർ, പയ്യന്നൂർ ബ്ലോക്കുകളിൽ ഡ്രൈവർ കം അറ്റൻഡന്റിനെയും തെരഞ്ഞെടുക്കുന്നു. രാത്രികാല മൃഗചികിത്സ

സേവനത്തിന് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം 18-ാം തീയതി യഥാക്രമം 11 മണിക്കും 12 മണിക്കും കൂടിക്കാഴ്ചയ്ക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0497270026 7. 0497270026 7. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 9400006496. 9400006496. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓൺകോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. ഒരു മണിക്ക് നൊസ്റ്റാൾജിക് 90s 1990s ഗൃഹാതുരഗാനങ്ങൾ. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പരിപാടി. രാത്രി 7:35 സയൻസ് കഫേയിൽ ലോകത്തിലെ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ഡോക്ടർ ജാനകി എം എൽ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാട്ടിപ്പാട്ട് കേൾക്കാം. പി വി ലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ചത്.

പി വി ലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 2000 രൂപ വരെ UPI ഇടപാടിൽ ബാങ്കുകൾക്ക് ചാർജുകൾ ഈടാക്കാനാകില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. NTPC യിൽ നിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. CPI വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം വൈകിട്ട് കോഴിക്കോട്ട് സമാപിക്കും. വാർത്തകൾ വിശദമായി. 2000 രൂപ വരെ UPI ഇടപാടുകൾക്ക് ബാങ്കുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കാനാകില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. രൂപേ ഡെബിറ്റ് കാർഡുകൾ വഴി നടത്തുന്ന 2000 രൂപ വരെ ഇടപാടുകൾക്കും ഈ ഇളവ് ബാധകമാണ്. ഇലക്ട്രോണിക് മാർഗ്ഗങ്ങളിലൂടെ പണം അയക്കുന്നവരിൽ നിന്നോ സ്വീകരിക്കുന്നവരിൽ നിന്നോ നേരിട്ടോ അല്ലാതെയോ യാതൊരു ചാർജും ഈടാക്കാൻ ബാങ്കുകൾക്കോ സിസ്റ്റം പ്രൊവൈഡർമാർക്കോ അവകാശമില്ലെന്ന് ധനമന്ത്രാലയം പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. UPI ഇടപാടുകളിലെ ചാർജുകൾ സംബന്ധിച്ച നിയമങ്ങൾ വ്യക്തമാക്കുന്നതിന് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ടിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിയാണ് മന്ത്രാലയം വിജ്ഞാപനമിറക്കിയത്. സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
1: മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സാധ്യമായ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് മില്ലുടമ പ്രതിനിധികളെ സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. മില്ലുടമകൾക്കുള്ള കുടിശ്ശിക 63 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ ധനവകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മില്ലുകൾ ധാരണാപത്രം ഒപ്പിട്ടാലുടൻ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് തീരുമാനം. സംഭരണ വിലയും ഉടൻ പ്രഖ്യാപിക്കും. PRS വായ്പയായിട്ടല്ലാതെ നെല്ല് സംഭരണ വില കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് സപ്ലൈകോ നബാർഡിന്റെ സഹകരണവും തേടിയിട്ടുണ്ട്.
0: NTPC യിൽ നിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി വേഗത്തിൽ പരിഹരിക്കും. പവർകട്ട് എപ്പോൾ അവസാനിപ്പിക്കുമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 108 ആംബുലൻസ് ജീവനക്കാർ ഉന്നയിച്ച വേതന വ്യവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ആംബുലൻസ് സേവനത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ ജീവനക്കാർ വഹിക്കുന്ന നിർണായക പങ്കിനെ സംസ്ഥാന ഗവൺമെന്റ് വിലമതിക്കുന്നതായി മന്ത്രി പറഞ്ഞു. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക്

0: അറാബ് കുഞ്ഞുങ്ങളെ സൌജന്യമായി നൽകുന്ന പൊൻചിറകുകൾ സംസ്ഥാന തല പദ്ധതി മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലം പ്രാക്കുളത്ത് ഉദ്ഘാടനം ചെയ്തു. നാടൻ താറാവിനങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം കുട്ടികളുടെ വ്യക്തിത്വം, പോഷകാഹാരം, സാമൂഹ്യക്ഷേമം, ഭക്ഷ്യഭദ്രത എന്നിവയെ ഗുണകരമായി സ്വാധീനിക്കുന്നതാണ് പൊൻചിറകുകൾ പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ക്ഷീരകർഷകർക്കായി നടപ്പാക്കുന്ന LLM ഗോസമൃദ്ധി കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1959-ൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ കീഴിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ടെലിവിഷൻ സേവനമായാണ് പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോ രാജേന്ദ്രപ്രസാദാണ് ആദ്യ പ്രക്ഷേപണം ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഉപഗ്രഹ ഡയറക്ട് ടു ഹോം സേവനങ്ങളിലൂടെ 100% ആളുകളിലേക്ക് ദൂരദർശന് എത്തിച്ചേരാൻ സാധിച്ചു. 1975 വരെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്ന ദൂരദർശന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും ദേശീയോദ്ഗ്രഥനത്തിനും ഉതകുന്ന സുപ്രധാന വേദിയായി വളരാൻ കഴിഞ്ഞു. ജഡ്ജിമാർക്കെതിരായ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് സുപ്രീംകോടതിയും ഹൈക്കോടതികളും വികസിപ്പിച്ച സംവിധാനം ശക്തവും കാര്യക്ഷമവും സമയബന്ധിതവുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാമത് രാംജത്ത് മലാനി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം നീതിന്യായ വ്യവസ്ഥയിൽ നിരന്തരമായ പരിഷ്കരണങ്ങളും കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രാമീണ കുടുംബങ്ങളിൽ പെൻഷൻ അവബോധവും വിരമിക്കൽ സുരക്ഷയും എത്തിക്കാൻ ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയും പെൻഷൻ സഖികളുടെ കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംവിധാനത്തിന് ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. പരിശീലനം സിദ്ധിച്ച കമ്മ്യൂണിറ്റി റിസോഴ്സ് അംഗങ്ങളെയും പെൻഷൻ സഖികളെയും ഉൾപ്പെടുത്തിയാണ് സംവിധാനം ഗ്രാമീണ തലത്തിൽ നടപ്പാക്കുക. ഇന്ന് എഞ്ചിനീയേഴ്സ് ദിനം. ഇന്ത്യ കണ്ട മികച്ച എഞ്ചിനീയർമാരിൽ ഒരാളായ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. കൊൽക്കത്ത ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഈ ദിവസം ആചരിക്കുന്നത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർ വിശ്വേശ്വരയ്യയ്ക്ക് ശ്രദ്ധാഞ്ജലി നേർന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയുന്ന കഴിവുകൂടി പരിശോധിക്കാൻ തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിൽ ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചക്കിലം നിർദ്ദേശിച്ചു. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഡ്രൈവിംഗ് രാജ്യത്തത് ആദ്യമാണെങ്കിലും നിലവിലുള്ള കേന്ദ്ര നിയമത്തിലും ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ വ്യവസ്ഥയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവർ 30 ദിവസത്തിനുള്ളിൽ പുതിയ പരീക്ഷ പാസ്സാകണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ ടെസ്റ്റിനുള്ള പരിശീലനം നൽകണം. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോകളാകും ടെസ്റ്റിൽ ഉണ്ടാവുക. ഡ്രൈവിംഗിനിടെ നിരത്തിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളാണ് ഇതിലുള്ളത്. ഓരോ വീഡിയോയിലും കുറഞ്ഞത് 2 അപകട സാധ്യതകൾ ഉണ്ടാകും. ഇത് തിരിച്ചറിഞ്ഞ് ബട്ടൺ അമർത്തണം. കൃത്യസമയത്ത് അപകട സാധ്യത തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മാർക്ക് നഷ്ടമാകും. ശരിയുത്തരത്തിന് 10 മാർക്ക് ലഭിക്കും. 100ൽ 60 മാർക്ക് ലഭിക്കുന്നവർ ജയിക്കും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. വെള്ളിയാഴ്ച വരെയാണ് സമ്മേളനം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. സമ്മേളന ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം വൈകിട്ട് കോഴിക്കോട്ട് സമാപിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ അംഗങ്ങൾ നടത്തിയ ചർച്ചയ്ക്ക് അദ്ദേഹം ഇപ്പോൾ മറുപടി പറയുകയാണ്. സമാമരത്തോടനുബന്ധിച്ച് വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ബഹുജന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി, പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കൾ റാലിയിൽ പ്രസംഗിക്കും. വിപുലീകൃത സംസ്ഥാന സമിതിയിൽ പാർട്ടിയുടെ മികച്ച പ്രവർത്തനത്തിനുതകുന്ന നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നതായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സിപിഐഎമ്മിന്റെ ബഹുജന റാലിയോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. ബീച്ച് ഭാഗത്തേക്ക് വൈകുന്നേരം 3 മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ബഹുജനങ്ങളും ഡ്രൈവർമാരും ബദൽപാതകൾ ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഹവാല ഇടപാടുമായി ബന്ധമുണ്ടെന്ന കള്ളക്കഥയാണ് ഇഡിയും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നതെന്ന് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് പറഞ്ഞു. വ്യക്തിപരമായി മോശമാക്കാൻ ഉദ്ദേശിച്ചാണ് പ്രചാരണമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭാര്യ വീണയെ ഇഡി 2 വട്ടം ചോദ്യം ചെയ്തപ്പോഴും ഹവാല ഇടപാടിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ലെന്ന് റിയാസ് പറഞ്ഞു. എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ സിഎംആർഎൽ ചീഫ് ജനറൽ മാനേജർ മനോഹർ ദാസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. കേസിൽ ആദ്യമായാണ്

0: സിഎംആർഎൽ ചീഫ് ജനറൽ മാനേജരെ ഇഡി ചോദ്യം ചെയ്യുന്നത്. പിഎംഎൽഎ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ നീക്കങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. കേസിന്റെ മൂന്നാംഘട്ട ചോദ്യം ചെയ്യലാണ് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. വിവരാവകാശ നിയമം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയെന്നും അഴിമതികൾ പുറത്തുകൊണ്ടുവരാൻ ഏറെ സഹായകമായെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം മറ്റന്നാൾ ഇതേ വേദിയിൽ നടക്കും. സംസ്ഥാനത്തെ പൊതുഗതാഗത ബസ് സർവീസുകളുടെ നിലവിലെ സമയക്രമം സംബന്ധിച്ച് പഠനം നടത്തി സമഗ്രമായി പുനഃക്രമീകരിക്കുന്നതിനും കാലാനുസൃതമായി പുനഃപരിശോധിക്കുന്നതിനും ആവശ്യമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഗതാഗത വകുപ്പ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാനായി എസ് ഷാജു ചുമതലയേറ്റു. നിലവിൽ മാനേജിംഗ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗമാണ് യോഗമാണ് ഷാജുവിനെ തെരഞ്ഞെടുത്തത്. ജനറൽ മാനേജർ കെ പ്രവീൺ കുമാറിനാണ് മാനേജിംഗ് ഡയറക്ടറുടെ ചുമതല. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പിഎം റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. പരിശീലന പരിപാടി ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് പിഎം റാഹത്ത് പദ്ധതി. പ്രധാന വാർത്തകൾ വീണ്ടും. 2000 രൂപ വരെ യുപിഐ ഇടപാടിൽ ബാങ്കുകൾക്ക് ചാർജുകൾ ഈടാക്കാനാകില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സപ്ലൈകോ മുഖേന നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. NTPCയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം വൈകിട്ട് കോഴിക്കോട്ട് സമാപിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി. ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ TP സജിത് ബാബുവുമായുള്ള അഭിമുഖം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: ഡോക്ടർ, നേരത്തെ ഈ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ HPV അണുബാധയും ഒരു റിസ്ക് ഫാക്ടർ അല്ലേ ഡോക്ടർ?
4: അതെ.
3: അതിനുള്ള വാക്സിനുകളൊക്കെ ഉണ്ടാവില്ലേ?
4: അതെ അതെ. അത് HPV എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ക്യാൻസർ ഉണ്ടാക്കുന്ന പലതരം ക്യാൻസറുകളിൽ മുഖ്യമായി നിൽക്കുന്ന ഒരു വൈറസാണ് ഈ HPV എന്ന് പറയുന്നത്. ഗർഭാശയ ഗള ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസറിനാണ് ഇത് കൂടുതലായിട്ടും ഒരു കാരണമായി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ തൊണ്ടയിൽ വരുന്ന ചില ക്യാൻസേഴ്സിനും ഇത് കാരണമായി കാണാറുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ആൾക്കാരിലെ തൊണ്ടയിൽ വരുന്ന ക്യാൻസറിൽ ഒരു വളരെ ചുരുക്കം, ഒരു 20% താഴെ മാത്രമേ ഈ HPV അണുബാധ കൊണ്ട് ക്യാൻസർ വരുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ.
3: എല്ലാ HPV അണുബാധയും ക്യാൻസറിലേക്ക് നയിക്കുന്നില്ല.
4: അതില്ല, അതില്ല. മാത്രമല്ല, പക്ഷേ ഇതേ കാര്യം തന്നെ നമ്മുടെ തൊണ്ടയിൽ വരുന്ന ക്യാൻസർ ബാഹ്യ ലോകങ്ങളിൽ, അതായത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ മറ്റു പല രാജ്യങ്ങളിലും അത് 80-90% വരെ HPV അണുബാധ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത് എന്തുകൊണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് കാരണങ്ങളൊന്നുമില്ല, പക്ഷെ അത് അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ചികിത്സയിലും ചില വ്യത്യാസങ്ങളൊക്കെ നമുക്കും മറ്റുള്ള രാജ്യങ്ങളിലും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അതൊരു വാസ്തവം തന്നെയാണ്, ഇങ്ങനെയുള്ള ചില വൈറസുകളും ക്യാൻസറിന് കാരണമാവാറുണ്ട്.
3: ഇപ്പോ വായിൽ ഉണ്ടാകുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത്?
4: അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ദുശീലങ്ങൾ ഉള്ളവർക്ക് മാത്രമല്ല ഈ അസുഖം വരുന്നത്. അപ്പോ വായിലുള്ള പല ചേഞ്ചസും, വായിലുള്ള പല നിറവ്യത്യാസങ്ങളും, അല്ലെങ്കിൽ വായിൽ വന്നിട്ടുള്ള അൾസറും പലരും വളരെ സീരിയസ് ആയിട്ട് എടുക്കാതെ മുന്നോട്ട് പോകുന്ന കാണാറുണ്ട്. ചിലപ്പോൾ അവർ വിചാരിക്കും അത് പല്ല് തട്ടിയിട്ടുള്ള ചെറിയ മുറിവാണ്, കാരണം അവർ പ്രതീക്ഷിക്കുന്നേയില്ല ഇങ്ങനെ ഒരു ക്യാൻസർ വരാനുള്ള സാധ്യത അവർക്കുണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ദുശീലങ്ങളും പുകയിലും ഉപയോഗം

0: ഭക്ഷണമോ മദ്യപാനമോ ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് പോലും ഈ വായിൽ വരുന്ന അൾസറുകളോ തടിപ്പോ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പറയാറ് ഒരു രണ്ടാഴ്ചയൊക്കെ ഒരു ഹീലിംഗ് സമയമാണ് രണ്ടാഴ്ച ഏത് അൾസർ വന്നാലും ആ ആഴ്ചക്കുള്ളിൽ മാറിയിട്ടില്ല എങ്കിൽ നമുക്ക് പരിശോധന എന്തായാലും നടത്തേണ്ടതാണ്.
1: അപ്പോ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അല്ലേ?
0: അതെ, കാരണം ക്യാൻസർ സെല്ലുകളൊക്കെ തന്നെ വളരുന്നത് വളരെ ചെറിയ ട്യൂമറായിട്ടാണ്. കാരണം നമുക്കറിയാം ഒരു സെല്ല് എന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. ആ സെല്ല് വളർന്ന് വളർന്ന് വളർച്ച വ്യാപിച്ച് വലുതാവും തോറും അതിന്റെ സ്റ്റേജുകൾ മുന്നേറിക്കൊണ്ടിരിക്കും. ഈ ക്യാൻസർ സെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് പെട്ടെന്ന് പെട്ടെന്ന് വളരാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു തടിപ്പോ ഒരു മുഴയോ വളർന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ ചിലപ്പോ ഒന്നോ രണ്ടോ ആഴ്ച മതിയാവും. അപ്പൊ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കുറച്ച് നാള് ഒന്നോ രണ്ടോ മാസമൊക്കെ വെച്ച് നിന്നാല് അത് സ്റ്റേജ് മൂന്നും നാലും ഒക്കെ ആയി പോകാനുള്ള സാധ്യതയുണ്ട്.
1: അപ്പൊ സ്വാഭാവികമായിട്ടല്ലാതെ എന്തെങ്കിലും ഒന്ന് കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടർ കാണുക എന്നുള്ളത് തന്നെയാണ്.
0: കാരണം നമ്മുടെ കേരളത്തിൽ നമുക്ക് പെട്ടെന്ന് ആരോഗ്യമേഖല ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ അവസരത്തിൽ നമുക്ക് ഒരു ഡോക്ടറെ കാണാനുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്കൊന്നും അധികം ഇല്ല. അപ്പം പക്ഷെ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പിടിച്ചു നിൽക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്.
1: ഇപ്പോ കഴുത്തില് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ മുഴ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ക്യാൻസറിന്റെ ലക്ഷണമായിട്ട് കാണേണ്ടതുണ്ടോ?
0: ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സാധാരണയായിട്ടുള്ള ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. പ്രത്യേകിച്ചും തൈറോയിഡ് പോലുള്ള ഭാഗത്ത്, കഴുത്തിന് നടുക്ക് ഭാഗത്ത് താഴെ കാണുന്നതാണ് തൈറോയിഡിൽ വരുന്ന മുഴകൾ. അവ സാധാരണ ക്യാൻസർ അല്ലാത്ത മുഴകളാണ് കൂടുതലായിട്ടും വരിക. പക്ഷെ സൈഡിലൊക്കെ വരുന്ന ചില മുഴകളൊക്കെ ക്യാൻസറിന്റെ ലക്ഷണമാവാം. പ്രത്യേകിച്ചും നമ്മളിപ്പം പെട്ടെന്ന് ഒന്നോ രണ്ടോ മാസം കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്ന മുഴകൾ, പിന്നെ പതുക്കെ ഈ മാസങ്ങൾ കൊണ്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന മുഴകൾ, വേദനയില്ലാത്തവ. കാരണം ക്യാൻസറിന്റെ മുഴയ്ക്കൊന്നും തുടക്കത്തിൽ വേദന ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം അതും ദോഷകരമാണ്.
1: ഈ ശബ്ദത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവില്ല ഡോക്ടറെ, അത് ഗൗരവമായിട്ട് കാണേണ്ടത് എപ്പോഴാണ്?
0: ഏറ്റവും എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു പേടിയായിരിക്കും ഈ ശബ്ദത്തിൽ വരുന്ന മാറ്റങ്ങൾ. കാരണം ശബ്ദം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് സാധാരണയായി ശബ്ദത്തിൽ ചില വ്യത്യാസങ്ങൾ വരാം. പ്രത്യേകിച്ചും അനൗൺസേഴ്സ് അല്ലെങ്കിൽ ടീച്ചർമാര്, അവർക്ക് ശബ്ദം കൃത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായ രീതിയിലല്ലാതെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതിൽ ചില ഇടർച്ചകളൊക്കെ സംഭവിക്കാം. അത് സാധാരണയാണ്. അതിന് വോയിസ് റെസ്റ്റ് മാത്രം മതി. കാരണം അവർക്കുണ്ടാവുന്ന ചെറിയ തടിപ്പാണ് ആ സമയത്ത് ഉണ്ടാവുന്നത്. അത് കുറച്ചു നാൾ റെസ്റ്റ് എടുത്താൽ അതങ്ങ് ചുരുങ്ങിപ്പോകും. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു ശബ്ദ വ്യത്യാസം നീണ്ടു നിൽക്കുന്നതും കൂടുതൽ കൂടുതൽ ശക്തിയേറി വരുന്നതുമായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്തിരിക്കണം. പലപ്പോഴും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ജലദോഷം വന്നോ ജലദോഷത്തിൻ്റെയോ അല്ലെങ്കിൽ തൊണ്ടവേദനയുടെയോ കൂടെ വരുന്ന ശബ്ദ വ്യത്യാസമാണെന്ന് വിചാരിച്ച് കാത്തു കാത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ക്യാൻസർ ചിലപ്പം സ്റ്റേജ് മാറിയിട്ട് വരാറുണ്ട്. പക്ഷേ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ശബ്ദത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും മറ്റുള്ളവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അവരെല്ലാം ചോദിച്ചിട്ട് രോഗികൾ പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് വരികയും ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ക്യാൻസറുകൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് തൊണ്ടയിലെ ക്യാൻസറിനുള്ളത്. മറ്റുള്ള പല കാര്യങ്ങളും രോഗി സ്വയം മനസ്സിലാക്കി വരേണ്ട ഒരു സിറ്റുവേഷനാണുള്ളത്.
1: ഇപ്പോ തുടക്കത്തിൽ തന്നെ കാണിക്കുവാണെങ്കിൽ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്നതല്ലേ ഉള്ളൂ.
0: അതാണ് ഏറ്റവും നല്ല കാര്യം. പൂർണ്ണമായും ഈ ഹെഡ് ആൻഡ് നെക്ക് ഏരിയയിൽ വരുന്ന ക്യാൻസർ എല്ലാം തന്നെ തുടക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ ചില ഹൈഗ്രേഡ് ക്യാൻസേഴ്സ് വരുന്നത്. അതാണ് ഈ പറഞ്ഞ പോലെ ബയോളജി കുറച്ച് ഹൈഗ്രേഡ് ആയിരിക്കും. അങ്ങനെയുള്ളത് മാത്രമാണ് നമ്മൾ കൂടുതൽ സങ്കീർണമായ ട്രീറ്റ്മെന്റ് ചെയ്യുകയും അവക്ക് പിന്നെയും വരാനുള്ള സാധ്യത ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് അല്ലാതെ സ്റ്റേജ് തുടക്കത്തിൽ കണ്ടിരിക്കുന്ന എല്ലാ ക്യാൻസറും നമുക്ക് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റും.
1: ഇപ്പോ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അത് ക്യാൻസറിന്റെ ഭാഗം ആവാം, പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് അങ്ങനെ ഉണ്ടാവുന്നത്?
0: സർവ്വസാധാരണമായി കാണുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള അസിഡിറ്റി കാരണമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പലർക്കും കാണുന്ന അസിഡിറ്റി കാരണമാണ് ഈ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയും ഈ സ്ട്രെസ്സും പിന്നെ ഭക്ഷണ രീതിയും ഒക്കെ വരുമ്പോൾ അസിഡിറ്റി എന്തായാലും വളരെ കൂടുതലാണ്. അത് ഒരു കാരണമാവാറുണ്ട് പലർക്കും, ഒരു തൊണ്ടയിലൊരു തടസ്സം പോലെ. അതില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മറ്റു കാരണങ്ങൾ ഞങ്ങൾ നോക്കും. സാധാരണ എന്തെങ്കിലും തടിപ്പുണ്ടോ, എന്തെങ്കിലും അൾസറുണ്ടോ എന്നുള്ളത്. ഇതുപോലുള്ള അൾസറൊക്കെ തൊണ്ടയിലുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും.

0: പോവുകയും ചെയ്യും. അത് കഴിക്കുമ്പോൾ ചിലപ്പോൾ വേദനയുണ്ടാവും. ഈ വേദന ചിലപ്പോൾ തൊണ്ടയിൽ തന്നെ ആവണമെന്നില്ല, അത് ചെവി വേദനയായിട്ട് അനുഭവപ്പെടാം. കാരണം അതിന്റെ ഒരു നെർവ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ചിലപ്പോൾ ചെവി വേദനയാണ് തോന്നുന്നത്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗികൾ ചോദിക്കും, ഡോക്ടറെ ചെവിയാ പരിശോധിക്കേണ്ടത്, തൊണ്ടയല്ല. പക്ഷെ ഞങ്ങൾക്കറിയാം അത് തൊണ്ടയിൽ നിന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കും എന്നുള്ളത്. അപ്പം അതിന് ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യം വരാറുണ്ട്.
1: അപ്പൊ ഈ തുടർച്ചയായി ഉണ്ടാവുന്ന ഈ ആസിഡിറ്റി ഉണ്ടല്ലോ ഡോക്ടറെ, അത് ക്യാൻസറിലേക്ക് നയിക്കുന്നുണ്ടോ?
0: യെസ്, അത് ഉണ്ട് എന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അസിഡിറ്റി എന്ന് പറയുന്നത് വയറില് വേദന വരുന്നതും ഒരു അസിഡിറ്റിയാണ്. പക്ഷെ നമ്മൾ പറയുന്ന പോലെ ആസിഡ് റിഫ്ലക്സ്, പുളിച്ച് തികട്ടുക, തികട്ടി വരുന്നിട്ടുള്ളതും ഈ അസിഡിറ്റി കൊണ്ട് ഉണ്ടാവുന്നത്. ഈ തികട്ടി വരുമ്പോൾ ഈ ആസിഡും അതിന്റെ കൂടെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ തൊണ്ടയിലേക്ക് വന്നിട്ട് അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കി, ആ ഇറിറ്റേഷൻ കുറെ നാൾ നിൽക്കുമ്പോൾ അത് ക്യാൻസറാക്കി
1: മാറ്റുന്നു,
0: തൊണ്ടയിൽ തന്നെ ക്യാൻസറാക്കി മാറ്റുന്നു. അതെങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, സാധാരണയായി പുകയില ഉപയോഗിക്കുന്നതാണ് തൊണ്ടയിൽ വരുന്ന ക്യാൻസറിനുള്ള മുഖ്യ കാരണം. പക്ഷെ അതൊന്നുമില്ലാതെ ഈ അസിഡിറ്റി കുറെ നാളായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരിലും ഞങ്ങൾ ചേഞ്ചസ് കണ്ടിട്ടുണ്ട്. അപ്പം അതിനെ ഇങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റും.
1: ആ സമയത്തും ശബ്ദമാറ്റം ഉണ്ടാവുന്നു,
0: ശബ്ദമാറ്റം തന്നെയാണ് അവർക്കും തുടക്കത്തിലുണ്ടാവുക.
2: ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം തുടരും നാളെ ഇതേ സമയം.

0: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ആകാശവാണി കണ്ണൂർ. ഇനി വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ബ്രില്ലിക്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള ഡിആർഡിഒയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2000 രൂപ വരെയുള്ള യു പി ഐ പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യാവസായിക മേഖലയുമായുള്ള ഡിആർഡിഒയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡിആർഡിഒ ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിസൈലുകൾ, റഡാറുകൾ, യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഡിആർഡിഒ മികവ് തെളിയിച്ചതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി ആശ്രയത്വം കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: डीआरडीओ की स्थापना हुए लगभग 70 वर्षों का समय गुजर गया. जब इस ऑर्गेनाइजेशन को प्रारंभ किया गया था तो उस समय भारत एक डेवलपिंग नेशन था जिसके पास रिसोर्सेज भले ही लिमिटेड थे लेकिन एस्पिरेशंस अनलिमिटेड. और आज 2026 में डीआरडीओ ने मिसाइल से लेकर राडार्स तक, कम्बैट एयरक्राफ्ट से लेकर सबमरीन्स तक, इलेक्ट्रॉनिक वॉरफेयर सिस्टम से लेकर आर्टिफिशियल इंटेलिजेंस तक हर क्षेत्र में अपनी कैपेबिलिटीज साबित की है. डिफेंस सेक्टर में रिसर्च एंड डेवलपमेंट के लिए डीआरडीओ आज एपेक्स ऑर्गेनाइजेशन है. इस सच्चाई को हुई

0: കോയി നകാര നഹീ സക്ത.
1: സുസ്ഥിര വികസന ചട്ടക്കൂടിൽ മാലിന്യ പുനരുപയോഗ സമ്പദ് വ്യവസ്ഥാ തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വേൾഡ് സൽക്കുറൽ ഇക്കോണമി ഫോറം 10 പതിപ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗം, പ്രകൃതി സംരക്ഷണം എന്നീ പുരാതന സാംസ്കാരിക ശീലങ്ങളെ ആധുനിക നയങ്ങളാക്കി രാജ്യം പരിവർത്തനപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് മിഷൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: For India, circularity is not a new destination. It is a new way of looking at an old wisdom. We are not merely adopting a new economic model. We are modernizing values that have served our society for generations. India has understood and practiced the principle of reuse, repair and respect for what we have. They are deeply woven into our social and cultural fabric and are part of our traditions and our upbringing.
1: ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന രണ്ടു ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനാധിപത്യം എന്നത് കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ലെന്നും മറിച്ച് സംവാദം, പങ്കാളിത്തം, വൈവിധ്യത്തോടുള്ള ആദരവ്, ഓരോ പൌരന്റെയും അന്തസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ ആശംസകൾ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയുടെ ലോകമെമ്പാടുമുള്ള സ്ഥിതി വിലയിരുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾക്കിടയിലെ എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരും. വ്യാപാരികളിൽ നിന്ന് പൊതുവായ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. സെമിക്കോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവുകൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന കൊക്കൂൺ ആഗോള സംഗമത്തിന്റെ 19-ാമത് പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാകും സമ്മേളനമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാ ചന്ദ്രശേഖർ അറിയിച്ചു.
4: And global enforcement. Kakun 2026 covers 6 major tracks, which is including artificial intelligence, leadership and governance, fintech and BFSI, operational technology and IoT, law enforcement and child sexual exploitation and abuse, spanning the full cyber security spectrum.
1: ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോ രാജേന്ദ്രപ്രസാദാണ് ആദ്യ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത്. 35 സാറ്റലൈറ്റ് ചാനലുകളും 66 സ്റ്റുഡിയോ കേന്ദ്രങ്ങളുമുള്ള ദൂരദർശൻ 24 ഭാഷകളിലാണ് നിലവിൽ സംപ്രേഷണം നടത്തുന്നത്. ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 15 രാജ്യം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രനിർമ്മാണം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാകാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ദിനാചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്നു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ US ഡോളറായി ഉയർത്തുകയാണ് വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന്

0: ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ റഷ്യയും യുക്രൈനും ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ധാരണ എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. ഇറ്റലിയിൽ നടക്കുന്ന ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോർട്ട്ഗൺ മത്സരത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ ഷൂട്ടിംഗ് സംഘം ഇന്നിറങ്ങും. ഈ മാസം 19 വരെയാണ് ടൂർണമെന്റ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് ഇടിഞ്ഞ് 74,640-ലും നിഫ്റ്റി 74 പോയിന്റ് നഷ്ടത്തിൽ 23,325-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 112,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള UPI പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നൊസ്റ്റാൾജിക് 90s 1990കളിലെ ഗൃഹാതുര ഗാനങ്ങൾ. ആദ്യം മാണിക്യ ചെമ്പഴുക്ക എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. രചന ശിവു ചക്രവർത്തി, സംഗീതം രാജാമണി

അടുത്ത ഗാനം തുമ്പൂളിക്കടപ്പുറം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൌധരി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: നൊസ്റ്റാൾജിക് 90s തുടരുന്നു. ഇനി മാന്ത്രികം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം, രചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കിടേഷ്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഡാഡി എന്ന ചിത്രത്തിൽ ചിത്ര, രചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ

0: സ്കെച്ചുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ചിത്രം അക്ഷരം, പാടിയത് യേശുദാസ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: നൊസ്റ്റാൾജിക് നൈറ്റീസ് തുടരുന്നു. ഇനി ശ്രീരാഗം എന്ന ചിത്രത്തിലെ ഗാനമാണ് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഗീതം നൽകി. അദ്ദേഹത്തോടൊപ്പം ചിത്ര പാടിയത് രചന കൈതപ്രം.

0: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1/30 കോടി രൂപ, 2/1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: തക്ഷശില എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, വരികൾ കെ ജയകുമാർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ചിത്രം തച്ചോളി വർഗീസ് ചേക്കവർ. പാടിയത് ചിത്ര, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

മിന്ന മിനുങ്ങിനും മിന്നു കെട്ട് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സ്വർണലതയും, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

ഒരു ഗാനം കൂടി. സാക്ഷ്യം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. രചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

നൊസ്റ്റാൾജിക് നയൻറ്റീസ് 1990കളിലെ ഗൃഹാതുര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പം പ്രധാന വാർത്തകൾ. വേൾഡ് സർക്കുലർ എക്കോണമി ഫോറം 2026 പത്താം പതിപ്പിന് ഗുജറാത്ത് ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിരത്തിൽ തുടക്കമായി. ഇന്ത്യയിൽ ആദ്യമായി നടത്തുന്ന ഫോറം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ബ്രിക്സ് ഉച്ചകോടിയുടെ അത്താഴവിരുന്നിൽ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി

മന്ത്രിമാർ പങ്കെടുക്കാതിരുന്നതിനെ ബിജെപി വിമർശിച്ചു. രാഷ്ട്രീയവും ആശയപരവുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ദേശീയ താൽപര്യത്തിന്റെ കാര്യത്തിൽ ഒരു ഭിന്നതയ്ക്കും ഇടമുണ്ടാകരുതെന്ന് ബിജെപി നേതാവും എംപിയുമായി

കെ പത്മനാഭൻ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. പാർട്ടി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ കണ്ണൂരിൽ അറിയിച്ചതാണ് ഇക്കാര്യം. രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന നേതൃ ക്യാമ്പ് ഈ മാസം 18 മുതൽ 20 വരെ കണ്ണൂർ പറശ്ശിനിക്കടവ് പി ആർ നഗറിൽ. 18 ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം ബി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം നിലമ്പൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. മുൻ എക്സൈസ് കമ്മീഷണർ പി മുരളികുമാറിന്റെ വീട്ടിലെ സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. ആളപായമില്ല. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടോൾ ഗേറ്റ് തടഞ്ഞ പ്രതിഷേധം. പ്രദേശവാസികൾക്ക് നൽകിയ സൌജന്യ ടോൾ പാസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചാണ് ജനകീയ പ്രതിഷേധം. സ്വർണവിലയിൽ നേരിയ വർധന. പവന് 240 രൂപ വർദ്ധിച്ച് 112,320 രൂപയ്ക്കാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഗ്രാമിന് 14,040 രൂപ. എഫ്എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്, ഡൽഹി റിലേ.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി.
1: ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. പറയേണ്ടി വരികയാണല്ലോ എല്ലാം.
2: സ്വാമിയോ, എന്തിന്?
1: അതെനിക്കറിയില്ല സാർ. ഇന്നലെ രാത്രി ഡാൻസ് കഴിഞ്ഞ ഉടൻ നാടകം തുടങ്ങി. നാടകം കഴിഞ്ഞ് കമ്പക്കെട്ട് കാണാൻ എല്ലാവരും വടക്കേ മൈതാനത്തേക്ക് പോയി. ഡാൻസിന്റെ വേഷമൊക്കെ മാറ്റി മൈതാനത്ത് വന്ന് നിൽക്കാൻ ഞാൻ പൂജയോട് പറഞ്ഞിരുന്നു. പക്ഷെ മൈതാനത്തിലെത്തിയ ഞാൻ അവളെ അവിടെ എങ്ങും കണ്ടില്ല. അന്വേഷിച്ചപ്പോ അവളുടെ കൂടെ പരിപാടിക്കുണ്ടായിരുന്ന മറ്റു കുട്ടികൾ പറഞ്ഞത് ഡാൻസിന് ശേഷം അവരാരും പൂജയെ കണ്ടില്ലെന്നാണ്. ഞാൻ അവിടെയൊക്കെ അവളെ തിരഞ്ഞു. കാണാത്തപ്പോ പെട്ടെന്നൊരു ഉൾവിളിയുടെ പ്രേരണയിലാണ് ഞാൻ സ്വാമിയുടെ മുറിയിലേക്ക് പോയത്. മുറി പൂട്ടിയിട്ടില്ലായിരുന്നു. അകത്താകെ ഒഴിഞ്ഞുകിടന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അയാളുടെ തുണികളോ പെട്ടിയോ ഒന്നും. എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. ഒരു പന്തികേടുള്ളതുപോലെ വെളിയിലിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കാറ്റിൽ വല്ലാത്തൊരു ഗന്ധം അനുഭവപ്പെട്ടത്. മാംസം കരിയുന്ന പോലത്തെ ഗന്ധം.

അത് പുഴക്കരയിൽ നിന്ന് വീശുന്ന കാറ്റിലാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നു. പുഴവക്കത്ത് തെക്ക് ഭാഗത്തായി എന്തോ ഒരു പ്രകാശം ഞാൻ കണ്ടു. കണ്ണടയില്ലാത്തതുകൊണ്ട് വ്യക്തതയില്ലായിരുന്നു. പതുക്കെ എനിക്ക് മനസ്സിലായി അത് തീയാണെന്ന്. മാംസം കത്തുന്നതിന്റെ ഗന്ധം രൂക്ഷമായിരുന്നു. എന്റെ ഹൃദയം നിന്നുപോയി. ഞാൻ അങ്ങോട്ട് ഓടി.

എന്റെ കുഞ്ഞ് മണലിൽ അനക്കമില്ലാതെ കിടക്കുന്നു. പക്ഷെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായപ്പോ എനിക്ക് ആശ്വാസമായി. പിന്നെയാണ് കണ്ടത് സ്വാമിയുടെ ശരീരം കത്തുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല, അയാൾക്ക് അനക്കമൊന്നും ഇല്ലാതിരുന്നു.

0: കൊണ്ട് അയാൾ മരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ഊഹിച്ചു. തീ ശരിക്കും പടർന്നു കഴിഞ്ഞിരുന്നു. കൂടുതലൊന്നും ആലോചിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ മോൾ പെട്ടെന്ന് അവളെ ഉണർത്തി വീട്ടിലേക്ക് പോന്നു. വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്റെ കുട്ടി. ഈ ചെറിയ പ്രായത്തിൽ അവളെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുക, അതും ഇത്ര ക്രൂരമായി. നിങ്ങൾക്കറിയാമോ സർ, ഇന്ന് എത്ര പ്രാവശ്യം കുളിച്ച് വേഷം മാറി എന്റെ കുഞ്ഞെന്ന്. എത്ര കഴുകിയിട്ടും ദേഹത്തു നിന്ന് മണ്ണെണ്ണയുടെ ഗന്ധം പോകുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. ഉറങ്ങാൻ പേടിയാവുക. ട്രോമാണ് സർ. പ്രശ്നങ്ങൾ ഇനിയും സങ്കീർണമായാൽ തകർന്നു പോകും അവൾ. കൊച്ചുകുട്ടിയല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത്. അല്ലാതെ
1: നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഒരു നിമിഷത്തേക്ക് വിചാരിക്കാം. പക്ഷേ നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ഒരു മുൻപരിചയവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു മാസത്തെ മാത്രം പരിചയമുള്ള അയാൾ എന്തിനത്ര കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് പൂജയെ കൊല്ലാൻ ശ്രമിച്ചു?
0: അതെനിക്കറിയില്ല സാർ.
1: ഇല്ല, മാഷിനറിയാം, എനിക്കുറപ്പുണ്ട്. ആ, അതവിടെ നിൽക്കട്ടെ. അയാൾ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ എങ്ങനെ അയാൾ അഗ്നിക്കിരയായി? എങ്ങനെ പൂജ രക്ഷപ്പെട്ടു? അയാളെ ആരാണ് തലക്കടിച്ചു കൊന്നത്?
0: എനിക്കറിയില്ല.
1: മാഷല്ലെങ്കിൽ പിന്നെ പൂജയാണോ?
0: എന്തസമത്വാ നിങ്ങളെ പറയുന്നത്? ആ കൊച്ചുകുട്ടി
1: അല്ല അത് ചെയ്തതെന്ന് എനിക്കും ബോധ്യമുണ്ട്. അപ്പോൾ പിന്നെ ആരത് ചെയ്തു? ആരെങ്കിലും കൊന്നിരിക്കണമല്ലോ. അല്ലാതെ അയാൾ സ്വയം തലക്കടിച്ചു മരിച്ചിട്ട് പിന്നീട് സ്വന്തം ശരീരം കത്തിച്ചു എന്ന് വിചാരിക്കാനാവില്ലല്ലോ.
0: ഞാനല്ല എന്ന് മാത്രമേ എനിക്കറിയൂ. അവൻ എന്റെ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ ഈശ്വരൻ അവളെ രക്ഷിച്ചു. പകരം അവനെ ശിക്ഷിച്ചു. മറ്റൊന്നും എനിക്കറിയില്ല.
1: അപ്പോ മാഷ് പറയുന്നത് ഈശ്വരൻ അയാളെ തല്ലിക്കൊന്നു, എന്നിട്ട് അയാളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണോ? ആട്ടെ, ആ മനുഷ്യൻ പൂജയെ ഉപദ്രവിക്കാനിടയുണ്ടെന്ന് നിങ്ങൾക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നോ?
0: ഇല്ല.
1: പിന്നെ എന്തിനു പൂജയെ കാണാതായപ്പോ നിങ്ങൾ അയാളുടെ അടുത്ത് അന്വേഷിച്ചു തന്നു? അയാളെ മുറിയിൽ കാണാതായപ്പോ പരിഭ്രമിച്ചു? അയാൾ സ്ഥലം വിട്ടു എന്ന് നിങ്ങൾ കരുതി. പൂജയെ കാണാതായതുമായി അതിനെ ബന്ധപ്പെടുത്തി. അത് നിങ്ങളെ പേടിപ്പിച്ചു. എന്തുകൊണ്ട്?
0: അത്
1: ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ സ്വാമി എന്ന ആ മനുഷ്യനെ കുറിച്ച് ഇപ്പോൾ പറയുന്നതിലധികം നിങ്ങൾക്കറിയാമായിരുന്നു. എന്താണത്? ആരായിരുന്നു യഥാർത്ഥത്തിൽ അയാൾ? നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു അയാൾക്ക്? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തിനയാൾ പൂജയെ കൊല്ലാൻ ശ്രമിച്ചു? ഇതിനൊക്കെയുള്ള ഉത്തരം നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും പറയുന്നു. കമോൺ മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളത് പറഞ്ഞേ മതിയാകൂ.
0: സർ, എന്റെ മകളുടെ ജീവിതം.
1: നിങ്ങൾ സത്യം മുഴുവൻ പറഞ്ഞാൽ നിങ്ങളെയും കുട്ടിയെയും പരമാവധി സഹായിക്കാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളല്ല അയാളെ കൊന്നതെങ്കിൽ ഞാൻ ഇനിയും അന്വേഷണം തുടരാം. പക്ഷേ ആദ്യം നിങ്ങൾക്കറിയാവുന്നതെല്ലാം നിങ്ങൾ പറയണം.
0: ശരി സർ, എനിക്ക് അയാളെ നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അയാളുടെ യഥാർത്ഥ പേര് ദേവൻ മേനോൻ എന്നായിരുന്നു. എന്റെ മകളുടെ ഭർത്താവായിരുന്നു അയാൾ.
1: മകളുടെ ഭർത്താവോ? നിങ്ങൾക്കൊരു മകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അതിനർത്ഥം അയാൾ പൂജയുടെ
0: അച്ഛനായിരുന്നു സർ.
1: പക്ഷേ അവളുടെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചു എന്നാണല്ലോ നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ
0: മരിച്ചത് എന്റെ മകൾ മാത്രമായിരുന്നു സർ. അതും അപകടത്തിലായിരുന്നില്ല, അവൻ കൊന്നതാണ്.

0: വർഷങ്ങളായി അടച്ചിട്ടിരുന്ന മുറിയുടെ വാതിൽ വീണ്ടും തുറക്കുമ്പോൾ പുറത്തേക്ക് എരിച്ചു വരുന്ന പഴമയുടെ ഗന്ധമുണ്ട് എന്റെ ഈ വാക്കുകൾക്ക്. ഏകദേശം 1.5 പതിറ്റാണ്ടായി മനസ്സിലെ ഈ ഇരുട്ടറയ്ക്ക് താഴിട്ടിട്ട്.
1: മാഷ് എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: സത്യം, സത്യമാ ഞാൻ പറയുന്നത്. എന്റെ മകളെ ഇവൻ കൊന്നതായിരുന്നു, ഒപ്പം പൂജയും അവൻ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അവൾ രക്ഷപ്പെട്ടു. ഇന്നലത്തേത് പൂജയെ കൊല്ലാനുള്ള അവന്റെ 2-ാമത്തെ ശ്രമമായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടെ അവൻ പരാജയപ്പെട്ടു.
1: നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ എന്തടിസ്ഥാനത്തിൽ വിശ്വസിക്കും?
0: 14 വർഷങ്ങൾക്കുമ്പായിരുന്നു അത്. അന്ന് ഞാൻ ചേർത്തല യു പി സ്കൂളിലായിരുന്നു. മകളും ഭർത്താവും മാലപ്പുഴ ടൗണിലും. അവിടെ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നിട്ടുണ്ട്. രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ സത്യമാ പറയുന്നത്. സ്വന്തം മകളെക്കുറിച്ച് ഇങ്ങനൊരു കള്ളം ഞാൻ പറയൂ, അവന്റെ ഫോട്ടോയും ഒരുപക്ഷെ നിങ്ങൾക്കവിടെ നിന്ന് കിട്ടിയേക്കും. അവൻ തന്നെയാണ് ഈ സ്വാമിയെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായിട്ടുണ്ടാവും. പൂജയ്ക്ക് 1 വയസ്സ് തികഞ്ഞ ദിവസം എന്റെ കരുണമോളെ അവൻ അവന്റെ വീട്ടിലൊരു മുറിക്കുള്ളിലിട്ടടച്ച് ദേഹത്തും മണ്ണെണ്ണ വെടിച്ച് തീ കൊളുത്തി കൊന്നു.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 18 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ. ഈ തുടർ നാടകത്തിന്റെ 19 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 94-95-99-10-15.

0: ഇന്ന് വൈകിട്ട് 5:15 സോപാന സംഗീതം സനിൽകുമാറും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ.
1: ആകാശവാണി ടെലിക്വിസ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 101.5 MHz FM കണ്ണൂർ ആകാശവാണിയുടെ ആകാശവാണി ടെലിക്വിസ് തത്സമയ ഫോൺ പ്രശ്നോത്തരി ഇതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു ശ്രീ സുനിൽ മന്യത്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം രണ്ട് ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ മൂന്ന് ചോദ്യങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 94 95 99 10 15. അപ്പോ സർ, നമുക്ക് താമസിയാതെ പ്രവേശന ചോദ്യത്തിലേക്ക് പോകാം.
1: അതെ, നമ്മുടെ മത്സരാർത്ഥികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആദ്യ പ്രവേശന ചോദ്യം ഇതാണ്. വളരെ എളുപ്പമുള്ള ചോദ്യത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. 2026 18th ബ്രിക്സ് ഉച്ചകോടി ഈയിടെ സമാപിക്കുകയുണ്ടായി. ഏത് നഗരത്തിൽ വെച്ചാണ് ബ്രിക്സ് ഉച്ചകോടി നടന്നത്?
0: വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 94 95 99 10 15.

0: ആകാശവാണി ടെലിക്വിസ് 178-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: കാസർഗോഡ്.
0: പ്രഭാകരൻ. ഓക്കെ, കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
1: കാസർഗോഡ്
0: എവിടെയാണ്?
1: കാസർഗോഡ് കുറ്റിക്കോൽ.
0: കുറ്റിക്കോൽ. ഓക്കെ. പ്രഭാകരൻ ചേട്ടൻ മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ? ഒരു തവണ എങ്ങാണ്ട്?
1: ഇല്ല, ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നു.
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ ഓക്കെ ചേട്ടാ, സന്തോഷം. അപ്പോ എന്താ, ജോലി ചെയ്യുന്നുണ്ടോ? എന്തിലാണ്? സാധാരണ പണിയാണ്. അപ്പൊ ഇന്ന് പണിക്ക് പോയിട്ടില്ലേ? ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് വീട്ടിലുണ്ട്. അങ്ങനെ റേഡിയോ കേൾക്കുന്ന സമയത്താണ് വിളിക്കാൻ തോന്നി. അപ്പൊ വിളിച്ചപ്പൊ കിട്ടി അല്ലേ? ആദ്യമായിട്ടാണോ ശ്രമിക്കുന്നത് പരിപാടി? അതെ, ആദ്യമായിട്ടാണോ പരിപാടി കേൾക്കുന്നത്? കേൾക്കാറുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ ഉത്തരത്തിലേക്ക് പോയാലോ?
2: പറഞ്ഞോളൂ പ്രഭരേട്ട. അയ്യോ ചേട്ടാ, നമ്മുടെ ചോദ്യം കേട്ടിട്ടാണ്.
0: അതെ, നമുക്കൊരു നിബന്ധനയുണ്ട് ചേട്ടാ. പരിപാടി പ്രവേശന ചോദ്യം കേട്ടതിന് ശേഷം മാത്രം പരിപാടിയിലേക്ക് വിളിക്കുക എന്നതാണ് ആ ഒരു നിബന്ധനയിൽ ഒന്നാണത്. ഓക്കെ ഓക്കെ, അപ്പോ ചോദ്യം കേട്ടിട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമസ്കാരം.
3: ഹലോ.
0: ഹലോ, ഇതാരാണ്?
3: സാവിത്രി.
0: സാവിത്രി ആരാണെന്ന് ചോദിക്കാൻ പാടില്ല അല്ലേ? സാവിത്രി ചേച്ചി വിളിക്കുമ്പോ ശരിക്കും എന്തു പറ്റി? കുറച്ച് ദിവസമായല്ലോ ശബ്ദം കേട്ടിട്ട്.
3: അത് പിന്നെ കുറച്ച് പെൻഷൻകാരുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതില് പങ്കെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു. കവിതാലാപനം, സിനിമാ പാട്ട്. അതിൽ സിനിമാ പാട്ടിന് ഫസ്റ്റ് കിട്ടി. സൂര്യകാന്തി ചൊല്ലിട്ട്
0: ഫസ്റ്റ് കിട്ടിയോ? അപ്പോ ഏതായാലും ഫസ്റ്റ് കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടുപേരും നമുക്ക് വേണ്ടി ഒന്ന് പാടിക്കൂടെ, മൂളിക്കൂടെ.
3: ഹലോ
0: ഹലോ, പാടിക്കോളൂ.

0: മതിയല്ലോ.
1: ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് ചേച്ചി,
2: നന്നായിട്ടുണ്ട് ചേച്ചി,
1: നന്നായിട്ടുണ്ട്. ഏതായാലും ഇവിടെ എല്ലാവരും കൈയടിക്കാണ് കേട്ടോ.
0: അതെയോ,
1: പിന്നെ നമ്മളെ ടീമൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൈയടിക്കാണ് ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട്. ഓക്കെ, അപ്പോ ഏതാ വെക്കാത്ത കൈവെക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് ചുരുക്കം അല്ലേ?
0: ചെറുതായിട്ട്.
1: ഓക്കെ, അപ്പോ
0: കായിക മത്സരത്തിൽ പങ്കെടുക്കണി
1: എനിക്ക്. ഇപ്പൊ അതിന്റെ പ്രാക്ടീസിലായിരിക്കും അല്ലേ?
0: അല്ല, ഇപ്പൊ ഒപ്പനക്ക് പേര് കൊടുത്തിട്ടുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യണം.
1: ഒപ്പന? ആ, അപ്പൊ അതെപ്പോഴാണ് അത് പെർഫോമൻസ്?
0: പെരിന്തൽമണ്ണയിൽ വെച്ചാണ് അതിന്റെ എന്താ പരിപാടി നടത്തുക. അപ്പോഴേക്കും നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് മത്സരാണേ.
1: ആ, അത് മനസ്സിലായി. ഏത് ലെവലിലാണ്? ജില്ലയാണോ?
0: ആ, ജില്ല പെരിന്തൽമണ്ണയിൽ വെച്ചിട്ട്.
1: ഓക്കെ, അപ്പോ അപ്പൊ ഇനി ഒപ്പനയാണ് ബാക്കിയുള്ള. ഇനിയിപ്പം സൂര്യകാന്തി പാടാൻ വേണ്ടിട്ട് സ്റ്റേറ്റിലോട്ട് പോകണ്ടേ?
0: അത് ജില്ലയിൽ പോകും.
1: ജില്ലയിലേക്ക്
0: പോകും. ഇത് യൂണിറ്റ് സ്ഥലത്തില്, ഇനി നമ്മുടെ ബ്ലോക്ക് ലെവലില്, ബ്ലോക്കിൽ പോയി
1: ചൊല്ലും.
0: ഞാൻ പാടും
1: പിന്നെ, അല്ലാതെ പിന്നെ പാടണം, പാടിയിരിക്കണം. ഓക്കെ, നമ്മൾ എത്ര പേർക്ക് മാതൃകയാവേണ്ടതാണ് അല്ലേ ചേച്ചി?
0: പ്രാർത്ഥിക്കണം കേട്ടോ.
1: പിന്നെ എന്താ, അത് പറഞ്ഞില്ലല്ലോ, പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ ഒക്കെ കേട്ടോ. ഓക്കെ ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം.
2: ബ്രേക്ക്.

0: അതെ അതെ, ചോദ്യം പറഞ്ഞില്ലല്ലോ.
1: ഡൽഹിയിലെ ഭാരത് മാതാ മണ്ഡപം.
0: ഓക്കെ, ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് ന്യൂഡൽഹിയില് സെപ്റ്റംബർ 12, 13 തീയതികളില് ബ്രിക്സ് സമ്മിറ്റ് നടന്നത്. ഓക്കെ ചേച്ചി, ഉത്തരം ശരിയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ.
2: ബാലേട്ടൻ കനിയണോ അല്ലേ, എങ്കിലേ നമുക്ക് ഉത്തരം ഇങ്ങോട്ടേക്ക് വരുള്ളൂ.
0: അപ്പൊ ചേച്ചി, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഇതാ. 2026 ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഇന്ത്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ 2026. പെട്ടെന്ന് നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ്. ബെല്ലടിച്ചു ചേച്ചി, സാവിത്രി ചേച്ചി ബെല്ലടിച്ചു. ബാലേട്ടൻ ഹെൽപ്പ് ചെയ്തില്ല അല്ലേ,
2: ബാലേട്ടൻ ഹെൽപ്പ് ചെയ്തില്ലെന്ന് തോന്നുന്നു. അതെ അതെ തീർച്ചയായിട്ടും.
1: അപ്പൊ മാഡത്തിന്റെ കൂടെ ആരാ?
2: സുനിൽ സാറാണ്. സുനിൽ മന്ദ്യ
1: സുനിൽ
2: സാറാണ്.
0: സുനിൽ,
2: ഓക്കെ. ഏതായാലും ഇനി ചേച്ചിക്ക് ഈ ഒരു വിജയമാണ് ഇനി നേടാനുള്ളത് അല്ലേ. പാട്ട്, ഡാൻസ്, പിന്നെ എന്താ അഭിനയം, പിന്നെ സ്പോർട്സ്, എല്ലാറ്റിലും എന്താ തൊട്ടതൊക്കെ പൊന്നാക്കും എന്നൊക്കെ പറയുന്ന പോലെയാണ് ചേച്ചിയുടെ കാര്യം എനിക്ക് തോന്നാറ്.
1: അപ്പോ ദൈവം സഹായിക്കുന്നത് കൊണ്ടാണ്.
2: ഓക്കെ, ആ ഒരു സഹായം എന്തായാലും ഒരു എപ്പിസോഡിൽ ചേച്ചിക്ക് ഉണ്ടാവും കേട്ടോ ഇവിടെ. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അയ്യോ അങ്ങനെ പാടില്ല,
1: കാരണം 3 ചോദ്യത്തിന്റെ ഉത്തരം പറയണം, അതിലെ ഏതെങ്കിലും ഒന്ന് നമ്മളെ പറ്റിട്ട് പോകും.
2: അതില്ല, നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക. അങ്ങനെയൊക്കെ എത്ര എത്ര വിന്നേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നറിയോ.
1: അത് കഴിഞ്ഞാ പിന്നെ കണ്ണൂർക്ക് വരണ്ടേ.
2: അതെ, അതൊരു ബുദ്ധിമുട്ടായിട്ടാണോ തോന്നുന്നത് ചേച്ചിക്ക്? അല്ല നമ്മൾക്കും ചേച്ചിനും ഒക്കെ ഒന്ന് കാണണ്ടേ.
1: അല്ല അത് വേണം വേണം വേണം. അയ്യോ
2: ചേച്ചി,
1: ഈ ശബ്ദം വെച്ചിട്ട് ആളെങ്ങനെ കണ്ടോണ്ടിരിക്കാണ്, നല്ലൊരു മുഖം ഒക്കെ കണ്ടോണ്ടിരിക്കാണ് ദീപാമേളത്തിൽ.
2: ഏതായാലും അതൊക്കെ ഒന്ന് മാച്ച് കളഞ്ഞു കേട്ടോ.
1: അയ്യോ അത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഒരു രണ്ട് വരി പറയച്ചാ, സ്റ്റേഷനുകളിൽ വെച്ച് കണ്ണൂർ സ്റ്റേഷൻ, മേടങ്ങളിൽ വെച്ച് ദീപാ മേടം, അങ്ങനെ മനസ്സിൽ രണ്ടു പേര് ഞാൻ കൊണ്ടെടുക്കാണ്.
2: ഏതായാലും ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്കൊരു ആത്മഹർഷമൊക്കെ ഉണ്ട്. ഓക്കെ പോട്ടെ, അപ്പൊ ശരി ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. ഓക്കെ,
0: താങ്ക് യു. പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം നിലനിൽക്കുകയാണ്. 2026 ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്?
2: പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ, അല്ലെങ്കിൽ മറ്റൊരു നമ്പർ കൂടിയുണ്ട് 9495 99 10 15.

0: നമസ്കാരം, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? പേര് പറയൂ. ഹലോ, പേര് പറയാമോ? ഹലോ, ഹലോ.
1: നമസ്കാരം മാഡം, പവിത്രൻ മുണ്ടമട്ട.
0: പവിത്രൻ ചേട്ടനാണ്. അപ്പൊ ഞങ്ങൾ ഒന്നും ഇനി അങ്ങോട്ടേക്ക് ചോദിക്കുന്നില്ല.
2: ശരിയാണ് പവിത്രൻ ചേട്ട, ലാലിയൻ സുബാല ചാങ്തേ മിസോറാമിന്റെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പ്ലെയറാണ്. ഫുട്ബോൾ പ്ലെയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് പുരസ്കാരം നൽകുന്നത്. ലാലിയൻ സുബാല ചാങ്തെ 2026 മികച്ച ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ പവിത്രൻ ചേട്ട, കൺഗ്രാറ്റ്സ്. ആദ്യത്തെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്.
0: ചേട്ടനോട് എന്തോ വേറെ ഏതോ ശ്രോതാവാണെന്ന് വിചാരിച്ചിട്ട് എന്തോ ഒരു ക്ഷമാന്വേഷണം നടത്താം.

0: ഇങ്ങനെ ഇരിക്കായിരുന്നു.
1: അല്ല, അത് ചേമാന്റെ കണ്ടാൽ നിങ്ങൾ നടത്തം വേണല്ലോ, നമ്മള് സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളും പെട്ടെന്ന് ചോദിക്കുന്നല്ലോ. പക്ഷെ ഈ ഉത്തരം ഇങ്ങനത്തെ കടുപ്പപ്പെട്ട ഉത്തരം എല്ലാം പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ ചോദിച്ചു. ഇത് പറഞ്ഞോ, ഈ കടുപ്പ് കടിക്കപ്പെട്ടാത്തതാണ്.
0: ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്, നല്ല നിർദ്ദേശം.
2: ശരി, ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകല്ലേ?
1: ആ സർ,
2: വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് കേട്ടോ.
1: എളുപ്പമുള്ള പറഞ്ഞാലാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ ഹാർഡ് ചോദ്യം ചോദിക്കണം, അപ്പോൾ മാത്രം നമുക്ക് ഈസി ആയിട്ട് കിട്ടും.
2: അത് ശരി. അപ്പൊ ചേട്ടാ, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 2026 ഓഗസ്റ്റിൽ 10 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഏതാണ്? 2026 ഓഗസ്റ്റിൽ 10 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഏതാണ്? ചോദ്യം അല്പം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടായിരിക്കും ചേട്ടോ. ചോദ്യം വ്യക്തമാണല്ലോ.
1: ഡിജിറ്റൽ പേയ്മെന്റ്.
2: അതെ, പോയി. കുഴപ്പമില്ല, പവിത്രൻ ചേട്ടാ വീണ്ടും വിളിക്കണം.
0: ഇനി ചേട്ടന് വേണ്ടി നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ കരുതി വെക്കാം അല്ലേ. പവിത്രൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടഫായിരിക്കും.
2: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. 2026 ഓഗസ്റ്റിൽ 10 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഏതാണ്?

0: ആകാശവാണി ടെലിക്യൂസ് 178-ാമത്തെ അധ്യായമാണ്. നമസ്കാരം.
1: നമസ്കാരം മാഡം. സുഷമയാണ്.
0: സുഷമ കാസർഗോഡ് അല്ലേ? ഓക്കെ. ചേച്ചി ഉത്തരം പറഞ്ഞോളൂ.
2: പറഞ്ഞോളൂ ചേച്ചി.
1: യു പി ഐ.
2: ഉത്തരം ശരിയാണ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI ആണ്. 10 വർഷം August 25 പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ. തയ്യാറാണല്ലേ?
0: വെൽ പ്രിപ്പയർഡ് ആണ് അല്ലേ ചേച്ചി? ചേച്ചിയും പഠിച്ചു, മക്കളെയും പഠിപ്പിച്ചു, അങ്ങനെയല്ലേ? മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചിക്കും ആ ഒരു അറിവ് കിട്ടുന്നു.
2: നമ്മുടെ സ്ഥിരം മത്സരാർത്ഥിയാണല്ലേ?
0: മത്സരാർത്ഥിയാണ് സുഷമ ചേച്ചി. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കത്തെ എല്ലാ പണികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വിളിക്കാൻ തോന്നുന്നു അല്ലേ?
2: ാണ്
0: ആരെങ്കിലും സഹായിക്കാനുണ്ടോ അവിടെ?
1: മോളുണ്ടല്ലേ.
2: ഓക്കെ, മോള് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യല്ലേ.
0: ചോദ്യം നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം പറയണം കേട്ടോ.
2: നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ജീവിത ശൈലി രോഗങ്ങളെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച സമഗ്ര പൊതുജനാരോഗ്യ ക്യാമ്പയിൻ ഏതാണ്? ആ ഒരു ക്യാമ്പയിന്റെ പേരെന്താണ്? ചോദ്യം വ്യക്തമാണല്ലോ. പത്രത്തിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു ചോദ്യമായിട്ട് വന്നത്.
1: അല്പം ശ്രദ്ധ
2: അല്ല, ഉത്തരം തെറ്റാണ്. ഏതായാലും നമ്മുടെ സമയവും കഴിഞ്ഞിരിക്കുന്നു.
0: അലാറം വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി, കേട്ടില്ലാന്ന്
1: തോന്നുന്നു.
2: ചേച്ചി വീണ്ടും അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും വിളിക്കണം.
0: ചേച്ചിയെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല അല്ലേ, കാരണം അത്ര പാഷൻ കൊണ്ട് വിളിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നോട്ട് ചെയ്ത് വെക്കുക കാര്യങ്ങളൊക്കെ. ശരി ചേച്ചി, ഓക്കെ, താങ്ക് യു.
2: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം നിലനിൽക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങളെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച സമഗ്ര പൊതുജനാരോഗ്യ ക്യാമ്പയിൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?

0: ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ സർ, രേഷ്മയാണ്.
0: രേഷ്മ എവിടെ നിന്നാ? മുള്ളേരിയ, കാസർഗോഡ്.
2: കാസർഗോഡ് അല്ലേ?
1: കാസർഗോഡ്.
0: ഓക്കെ,
1: ആ
0: നേരത്തെ
1: അടുത്ത്
0: വിളിച്ചിട്ടുണ്ടല്ലേ.
1: ആ വിളിക്കാറുണ്ട്.
0: ഓക്കെ ഓക്കെ. രേഷ്മ എന്താ ചെയ്യുന്നത്? എന്താ?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ഓക്കെ.
2: PSC പരീക്ഷകളൊക്കെ എഴുതിയ ഒരു ഹൗസ് വൈഫാണ് അല്ലേ?
1: അതെ.
0: എക്സാം എഴുതിക്കൊണ്ടുണ്ടല്ലേ.
2: ഇപ്പം ടൈം കഴിഞ്ഞോ?
1: ഇല്ല, കഴിഞ്ഞിട്ടില്ല.
0: തീർച്ചയായിട്ടും ഒരു വർക്ക് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മികച്ചൊരു റാങ്കിലോട്ട് വരും ഒരു ദിവസം, ഉറപ്പാണ്.
2: ഇനി ഏത് ടെസ്റ്റ് ആണ് ഉള്ളത്? ഏത് പരീക്ഷയാണ് മുമ്പിലുള്ളത്?
1: ഇനിയിപ്പോ മെയിൻസ് എക്സാം ഉണ്ട്, VFA ഉണ്ട്.
2: ഓ, അതിനൊക്കെ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
0: പ്രിലിമിനറി കടമ്പ കടന്നു,
1: റിസൾട്ട് വന്നില്ല.
2: എങ്ങനെയാണ്, ഓൺലൈൻ കോച്ചിങ്ങോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നില്ല.
2: ഓക്കെ, വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. ഓക്കെ, നൈസ്. അപ്പോ എത്രയും പെട്ടെന്ന് തന്നെ രേഷ്മ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആകാശവാണി ടെലിക്യൂസ് ആശംസിക്കുന്നു. ഓക്കെ
0: ഓക്കെ. രേഷ്മ, ഉത്തരം പറഞ്ഞോളൂ.
1: ഹൃദയരാഗം.
0: ഹൃദയരാഗം, നല്ല ചോദ്യമാണ്, നല്ല ഉത്തരമാണ്, അതിൽ മികച്ച ഉത്തരമാണ്. ഓക്കെ, ഹൃദയരാഗം. രേഷ്മ, ഉത്തരം ശരിയാണ്. ജീവിതശൈലി രോഗങ്ങളെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഒരു പൊതുജനാരോഗ്യ ക്യാമ്പയിനാണ് ഹൃദയരാഗം. ഇത് തുടക്കത്തിൽ വട്ടിയൂർക്കാവ്, ഇടുക്കി, നിലമ്പൂർ എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒരു പൈലറ്റ് പ്രോഗ്രാം എന്ന രീതിയിൽ ഇത് നടപ്പിലാക്കുന്നത്. ഓക്കെ. രേഷ്മ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകണല്ലേ. രണ്ടാമത്തെ ചോദ്യം അല്പൊരു ബുദ്ധിമുട്ടുള്ളതാണോ എന്നറിയില്ല. രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഒരു ആ ഒരു ഗ്രാഫിന്റെ അനുസരിച്ചാണ് പോവുക, കേട്ടോ. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി, ഏത് ദിവസമാണ് ആചരിക്കുന്നത്?
1: സെപ്റ്റംബർ 15.
0: ഉത്തരം ശരിയാണ് രേഷ്മ.
1: താങ്ക്
0: യു. ഞങ്ങൾ കരുതിയോ വളരെ ടഫായിട്ടുള്ള ചോദ്യമാണോ എന്ന് കരുതി. ഓക്കെ, എപ്പോഴാണത് ആ ഒരു ഇത് മനസ്സിലാക്കിയത്? ഈ ഒരു വാർത്ത എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഇന്നത്തെ പത്രമൊക്കെ വായിച്ചിട്ടാണ് തയ്യാറെടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്.
1: താങ്ക് യു.
0: നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലേ.
2: അതുകൊണ്ടാണല്ലോ രേഷ്മ അത്രയും പെട്ടെന്ന് ഉത്തരം പറഞ്ഞതല്ലേ.
1: രണ്ട് മക്കളുണ്ട്, അപ്പൊ
2: അതിന്റേതായ പ്രാരാബ്ധമുണ്ട്, അത്ര സമയം കിട്ടില്ല എന്നൊക്കെ ആയിരിക്കാം അല്ലേ. പക്ഷെ എന്നാലും കിട്ടുന്ന സമയത്ത് രേഷ്മ ട്രെയിൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പത്രങ്ങളൊക്കെ വായിച്ച് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും മുൻപിൽ പരീക്ഷ കിടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം ഏതായാലും നന്നായി തയ്യാറെടുക്കുന്നുണ്ട്. ഇനി എത്ര ചോദ്യമാണ് മുമ്പിലുള്ളത്? ഒരേ ഒരു ചോദ്യം അല്ലേ.
0: ഒരേ ഒരു ചോദ്യത്തിൽ നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ വിജയി രേഷ്മയാകുമോ.
2: രേഷ്മയാണോ? രേഷ്മ
1: രാഷ്ട്രത്തിലല്ലേ എപ്പോഴും പോവാറ്.
2: അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു മുൻവിധിയൊന്നും വേണ്ട കേട്ടോ. ഏതായാലും തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, പിന്നെ ടെൻഷൻ ആവരുത്. നിശ്ചിത സമയം മാത്രമേ നമ്മൾ അനുവദിക്കുള്ളൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഏതാനും സെക്കൻഡ്സ് കൊണ്ട് ഉത്തരം പറയണം.
1: ഓക്കെ,
2: അപ്പൊ റെഡിയാണല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
0: ഓക്കെ രേഷ്മ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. 2026 ഏഷ്യൻ ഗെയിംസ് സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജാപ്പാനിൽ വെച്ച് നടക്കുകയാണ്, അതിന്റെ മുദ്രാവാക്യം എന്താണ്? പെട്ടെന്ന് പറയണം. അറിയാമായിരുന്നോ?
2: മറന്നുപോയി.
0: ജപ്പാനിൽ വെച്ചാണ് നടക്കുന്നതെന്ന് അറിയാല്ലേ. ഓക്കെ, ആദ്യം ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ട് അതാണോ ചോദ്യം എന്ന് പ്രതീക്ഷിച്ചു അല്ലേ.
2: പക്ഷെ എനിക്ക് തോന്നുന്നു അല്പം ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, കാരണം നേരത്തെ പറഞ്ഞല്ലോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഔട്ട് ആവുന്നതാണ്.
1: ഓക്കെ,
2: കുഴപ്പമില്ല.
0: ഓക്കെ രേഷ്മ, എന്നിരുന്നാലും നന്നായിട്ട് മത്സരിച്ചു കേട്ടോ.
2: ഓക്കെ രേഷ്മ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
0: പ്രിയ മത്സരാർത്ഥികളെ, ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ആ കോള് കട്ടായി തോന്നുന്നു സർ.
0: കട്ടായിരിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 5:15 സോപാന സംഗീതം സനിൽകുമാറും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം. ആകാശവാണി ടെലിക്യൂസ് 178-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം.
1: സനീഷ് മാഷാണ്.
0: ഓ, സനീഷ് മാഷാണ്. ഓക്കെ, സനീഷ് മാഷെ ഒന്നും പരിചയപ്പെടുന്നില്ല.
2: പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ മാഷെ, പറഞ്ഞോളൂ.
1: ഇമാജിൻ വൺ ഏഷ്യ
2: 2026 ഏഷ്യൻ ഗെയിംസിന്റെ മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യമായിട്ട് വരുന്നത് ഇമാജിൻ വൺ ഏഷ്യയാണ്. ഈ മാസം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഐചി നഗോയ ജപ്പാനിൽ വെച്ചിട്ട് ഏഷ്യൻ ഗെയിംസ് മത്സരം നടക്കുന്നത്. ഓക്കെ, അപ്പം പക്ഷേ അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ.
0: ഇപ്പോൾ ഇന്ന് കുറച്ചും കൂടി പ്രിപ്പയർഡ് ആണോ സനീഷ് മാഷെ?
1: ഓക്കെ,
0: അത്ര മാത്രം അല്ലേ. ഒരു പുസ്തകം ഉണ്ടാവില്ലേ മുമ്പിൽ, ഇങ്ങനെ കുറെ രേഖപ്പെടുത്തി വെച്ച പുസ്തകങ്ങളൊക്കെ മുമ്പിൽ എടുത്തു വെച്ചിട്ടുണ്ടാവില്ലേ?
1: അത്യാവശ്യം നോട്ട് ചെയ്യാറുണ്ട്,
0: അത്രേയുള്ളൂ. ബാക്കിയൊക്കെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാണ്. പക്ഷെ നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഏത് ബുക്കിലാണെങ്കിലും ഏത് പേജിലാണെന്ന് ഓർമ്മ വരില്ലല്ലോ അല്ലെ, പെട്ടെന്നൊന്നും. അതിലൊന്നല്ല, നമ്മൾ ഓർമ്മയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ്.
2: അപ്പോ മാഷെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ചോദ്യം ഇതാണ്, ലോക ഇലക്ട്രിക് വാഹന ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? പെട്ടെന്ന് പറയണം എന്ന് പറയണം. രണ്ടാമത്തെ ചോദ്യമാണ്,
1: സെപ്റ്റംബർ 9.
2: ഉത്തരം ശരിയാണ് മാഷെ.
1: താങ്ക് യു.
2: ഓക്കെ, പെട്ടെന്ന് പറയണം, ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടായിരുന്നോ?
0: അമ്മ സഹായിച്ചോ?
1: ഇല്ല,
0: അമ്മ വീട്ടിലില്ലേ?
1: അമ്മയുണ്ട്, വിളിക്കുമായിരിക്കും.
0: ഞാൻ ചോദിക്കുന്നതിന്റെ മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ. ഇല്ല, ഞാൻ ചോദിക്കും, സനീഷ് മാഷേ അമ്മ വിളിക്കില്ലേ എന്ന് ചോദിക്കുമല്ലോ
1: എന്തായാലും.
0: അപ്പൊ അതിന്റെ മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞ പിന്നെ ആ ചോദ്യം കേൾക്കണ്ടല്ലോ അല്ലേ. അപ്പൊ അമ്മയും മോനുമായിട്ട് ഇങ്ങനെ പരസ്പരം സഹായിക്കില്ലേ?
1: അമ്മ പേപ്പർ വായിച്ചിട്ട് ഓർമ്മയെന്ന് പറയുന്നതാണ് കൂടുതലും.
0: ഓ ഓക്കെ, അങ്ങനെയാണ് അല്ലേ. അപ്പൊ അമ്മയെ സഹായിക്കാൻ മോൻ അടുത്തുണ്ടാവുമല്ലോ ഇവിടെ. ഉണ്ടാവും അല്ലേ, അങ്ങനെ സഹായിക്കാറുണ്ടാവുമായിരിക്കും അല്ലേ. എങ്ങനെയാണേലും പ്രശ്നമില്ല, നമുക്ക് ആ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം കിട്ടിയാ മതിയല്ലോ. ഓക്കെ മാഷെ.
2: ഓക്കെ മാഷെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് പറയണം, കേരളത്തിലെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ നൽകിയ പുതിയ പേരെന്താണ്? അഭയ. ഉത്തരം തെറ്റാണ്. ഓക്കെ ഓക്കെ മാഷെ, ഇനി വീണ്ടും പറയണ്ട, ഉത്തരം തെറ്റാണ്. ഏതായാലും രണ്ട് ചോദ്യങ്ങളൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും അടുത്ത ആഴ്ച വിളിക്കണം.
0: ഇത് ഇതൊരു പതിവ് പരിപാടി തന്നെയാണല്ലോ അല്ലെ സനീഷ് മാഷെ. രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി പറയും, പെട്ടെന്ന് പറയുകയും ചെയ്യും അല്ലെ. രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പക്ഷെ മൂന്നാമത്തെ ചോദ്യത്തിലാണ് നമ്മള് ആകെ പാളിപ്പോന്നത്. സാരമില്ല, നമുക്ക് എന്തായാലും ഒരു ദിവസം ഉണ്ടാവും തീർച്ചയായിട്ടും.
2: തീർച്ചയായിട്ടും.
0: ഓക്കെ മാഷെ, താങ്ക് യു.
2: ഓക്കെ പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം നിലനിൽക്കുകയാണ്. കേരളത്തിലെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകിയ പുതിയ പേര് എന്താണ്?

0: ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ്?
1: അഞ്ജന.
2: അഞ്ജന, അഞ്ജന എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: വെള്ളരിക്കുണ്ട്.
2: വെള്ളരിക്കുണ്ട്. അപ്പൊ കാസർഗോഡ് ജില്ലയാണല്ലോ അല്ലേ?
1: അതെ.
2: ആ, അപ്പൊ ഇപ്പൊ മൂന്നാമത്തെ ആളാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന്, അല്ല നാലാമത്തെ ആളാണ്. കേട്ട് കാണുമല്ലോ അല്ലേ അഞ്ജന? അഞ്ജന

0: ചെയ്യണോ, പഠിക്കുകയാണോ?
1: ഞാൻ ഡിഗ്രി കഴിഞ്ഞ
0: ഡിഗ്രി ഏതാണ് സബ്ജക്ട്?
1: എക്കണോമിക്സ്.
0: എക്കണോമിക്സ്. അഞ്ജന മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ?
1: ഇല്ല ഇല്ല,
0: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
1: അതെ.
0: അപ്പോ ഓക്കെ
2: ഓക്കെ, അഞ്ജന പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.

0: സ്ട്രെസ് മാനേജ്മെന്റ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ
1: ഓക്കേ.
0: വഞ്ചന, നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ.
1: ആ
0: വഞ്ചന മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നതാണോ? എഴുതാൻ തുടങ്ങിയോ? എഴുതാറുണ്ടല്ലേ.
2: ഓക്കേ. അഞ്ജന, ഡിഗ്രി കഴിഞ്ഞിട്ട് കുറച്ചായോ? എപ്പോഴാണ് കഴിഞ്ഞത്? ഏത് വർഷം കഴിഞ്ഞാണ്? ഒരു വർഷം. ഒരു വർഷമായിട്ടേ ഉള്ളൂ അല്ലേ. ഇനി എന്താ പരിപാടി? അത് അത് തന്നെയാണ് അല്ലേ. ഓക്കെ ഓക്കെ. ഇക്കണോമിക്സ് ആയിരുന്നു അല്ലേ ഡിഗ്രി? ഓക്കെ
0: ഓക്കെ. അഞ്ജന, നമുക്ക് രണ്ടാമത്തെ ചോദ്യം. ഈ ഒരു വനിത, ഒരു ധീരവനിത തന്നെയാണെന്ന് പറയാം തീർച്ചയായിട്ടും. വളരെ റീസെൻ്റായിട്ട് പത്രത്തിലൊക്കെ വാർത്ത പ്രാധാന്യം നേടിയിരുന്നു. നേപ്പാളിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ ക്യാപ്റ്റൻ ആണ്. ഇദ്ദേഹം ആരാണ് എന്നാണ് ചോദ്യം. ഇദ്ദേഹത്തിൻ്റെ പ്രാധാന്യം പിന്നീട് പറയാം. നേപ്പാളിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ ക്യാപ്റ്റൻ, പെട്ടെന്ന് പറയണം. പ്രിയാധികാരി.
2: ആദ്യം ആദ്യം അഞ്ജന ഉത്തരം പറഞ്ഞോ അല്ലെങ്കിൽ അലാറം പോയോ? ഏതാ ഉണ്ടായത്?
0: രണ്ടും സെയിം ടൈം ആണ്.
2: അഞ്ജന കേട്ടോ? അലാറം കേട്ടോ അഞ്ജന? ഹലോ,
0: കേട്ടില്ല
2: കേട്ടില്ല. സെയിം ടൈം ആണോ എന്ന് ഞങ്ങൾ അങ്ങനെ സംശയിക്കുവാണ്.
0: സെയിം ടൈം ആണ് അല്ലേ. ഓക്കെ, ഏതായാലും നമുക്ക് അഞ്ജന ബസർമാൻ എന്താണ് പറയുന്നത് നോക്കുക.
2: ബസർമാനോട് ചോദിക്കേണ്ടി
0: തീരുമാനം അവർക്ക് വിടാം.
2: ബസർമാൻ പറയുന്നത് കുഴപ്പമില്ല എന്ന്.
0: ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം.
2: കണ്ടിന്യൂ ചെയ്യാന്നാണ് പറയുന്നത്.
0: ഓക്കെ അഞ്ജന, അഞ്ജനക്ക് അനുകൂലമായിട്ടാണ്. അഞ്ജനയാണ് ജസ്റ്റ് സെക്കൻഡോടെ വ്യത്യാസത്തിൽ അഞ്ജനയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്കൊരു ബസർമാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം ശരിയാണ്, അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഓക്കെ, പ്രിയ അധികാരി ഉത്തരം ശരിയാണ്. നേപ്പാളിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ ക്യാപ്റ്റനാണ്. 2026 പ്രളയത്തിലും അതുപോലെ ഉരുൾപൊട്ടലിലും ഒക്കെ 6 ദിവസത്തിനിടെ ഏകദേശം 100 രക്ഷാദൗത്യങ്ങൾ പ്രിയ അധികാരിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി.
2: അപ്പോ അഞ്ജന, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ പറയണം കേട്ടോ. അഞ്ജന ആദ്യമായിട്ടാണോ പരിപാടി കേൾക്കുന്നത്? പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ ഈ നിബന്ധനകളൊക്കെ അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിശ്ചിത സെക്കൻഡിനുള്ളിൽ പറയണം കേട്ടോ.
0: അഞ്ജന, ചോദ്യം ഇതാണ്, പെട്ടെന്ന് പറയുക. റോഡിലെ അപകട സാധ്യതകൾ തിരിച്ചറിയാനും ഡ്രൈവറുടെ പ്രതികരണ ശേഷി പരിശോധിക്കാനും കേരള മോട്ടോർ വാഹന വകുപ്പ് ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച പുതിയ ഒരു പരീക്ഷ ഏതാണ്? പെട്ടെന്ന്. അഞ്ജന, അഞ്ജന ഇവിടെ ബസർമാൻ സമ്മതിക്കില്ല. നമ്മുടെ ബെൽ മുഴങ്ങി.
2: അതിനുശേഷമാണ് അഞ്ജന ഉത്തരം പറയുന്നത്.
0: ഉത്തരം ശരിയാണ്, പക്ഷെ നമ്മുടെ ഒരു ടൈം, നമ്മുടെ ഒരു മത്സരമാണല്ലോ ഇത്. അപ്പോ ഇവിടെ നിബന്ധനകൾ പാലിക്കേണ്ടത്
2: വിധേയമായിക്കൊണ്ട് തന്നെ ഉത്തരം പറയേണ്ടതാണ്.
0: പക്ഷെ മൂന്നാമത്തെ ചോദ്യമായതുകൊണ്ട് ചെറിയൊരു സെക്കൻഡുകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ടൈം എന്ന് പറയുന്നത് പല സെർച്ച് എഞ്ചിനുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനൊക്കെ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ
2: പറയാനും ആൻസർ സെർച്ച് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്താൻ. അതുകൊണ്ട്
0: ഓക്കെ, ഉത്തരം ശരിയാണ്. ഏതായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല,
2: കാരണം അലാറം അടിച്ചതിന് ശേഷമാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിനി ആ ഉത്തരം അല്ല, ആ ഒരു ഉത്തരം തന്നെ അല്ല. അഞ്ജന പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതൊരു പ്രവേശന ചോദ്യമായിട്ട് ചോദിക്കാമായിരുന്നു, അതിന് സാധ്യമല്ല.
0: ഓക്കെ, ഉത്തരം ഇത് തന്നെയാണ്. ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഒരു പുതിയ പരീക്ഷയാണ്. ഒക്കെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റാണിത്. ഓക്കെ, താങ്ക് യു അഞ്ജന, വീണ്ടും വിളിക്കണം.
2: ഓക്കെ അഞ്ജന.
0: അപ്പൊ നമുക്ക് അടുത്ത് പുതിയൊരു പ്രവേശന ചോദ്യവുമായിട്ട് പോകാം അല്ലേ. പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഇതാണ്. 2026 സെപ്റ്റംബർ 1 ആപ്പിളിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആയി ചുമതലയേറ്റത് ആരാണ്?

0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ തമ്പാ മാഷാണല്ലേ?
1: ഓക്കെ
2: തമ്പാൻ മാഷ്,
0: ഓക്കെ
2: പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ മാഷ്. ഹലോ, ജോൺ ടെർണസ്. ഉത്തരം ശരിയാണ്. 2026 സെപ്റ്റംബർ 1 ആപ്പിളിന്റെ പുതിയ സിഇഒ ആയിട്ട് ജോൺ ടെർണസ് ചുമതലയിലേക്കുണ്ടായി അല്ലേ? ഓക്കെ, തമ്പാൻ മാഷ് ആവുമ്പോ ഒരു ഈസി ആയിട്ടാണ് ഉത്തരം
0: പറയുക.
2: അതായത് സമ്മാനം വേണ്ട എന്നുള്ളൊരു വാശിയോടെ ആൾറെഡി അല്ലേ?
0: എന്ത് സമ്മാനം അല്ലേ തമ്പാ മാഷേ? പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
2: ഈ ഒരു ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അല്ലേ? അത് ശരി. അപ്പൊ മാഷെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 2026 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? എളുപ്പമുള്ള ചോദ്യമല്ലേ?
0: അല്ല, തമ്പാ മാഷ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുന്നു, കാരണം നമുക്കൊന്നും ഒരു വിഷയമല്ല, സമ്മാനം പ്രശ്നമല്ലല്ലോ അല്ലേ തമ്പാ മാഷേ? നമ്മൾ അതൊക്കെ നേടിക്കഴിഞ്ഞതാണ് എന്നൊരു തോന്നൽ.
2: കൺക്ലൂഡഡ്, ഈ അടുത്താണ് അവസാനിച്ചത് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല മാഷെ, ആ ഒരു മാഷയുടെ ആവേശം തന്നെ നമുക്കൊരു ആവേശമാണ് അല്ലേ?
0: അതാണ് ആ ആവേശം, നമുക്ക് ആവേശം.
2: അതെ അതെ. ഓക്കെ,
0: അപ്പൊ എങ്ങും ആവേശം നമ്മുടെ ശ്രോതാക്കൾക്കിടയിൽ. ഓക്കെ മാഷെ,
2: താങ്ക് യു മാഷെ. പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. 2026 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്?

0: ആകാശവാണി ടെലിക്യൂസ് 178-ാമത്തെ അധ്യായമാണ്. സ്വാഗതം
1: സുജാത.
0: സുജാത ചേച്ചിയാണ്, നമ്മുടെ സനീഷ് മാഷയുടെ അമ്മയാണ്. ഓക്കെ, ഇനി കൂടുതലൊന്നും പറയണ്ട അല്ലേ?
2: അതെ,
0: ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ സനീഷ് മാഷ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അമ്മ വിളിക്കുമെന്ന്. ഞാൻ ചോദിക്കുന്നതിന് മുമ്പായി തന്നെ പറഞ്ഞു. ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
2: അലക്സാണ്ടർ സ്വരേവ. ഉത്തരം ശരിയാണ് സുജാത ചേച്ചി. 2026 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് അലക്സാണ്ടർ സ്വരേവ് ജർമ്മനിയുടെ. ഓക്കെ, ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ ചേച്ചി, നമ്മുടെ US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ആ ഒരു ചോദ്യം അവസാനിച്ചിരിക്കുകയാണ്. ആകാംക്ഷയുടെ രണ്ടാമത്തെ ചോദ്യത്തിന് കാത്തിരിക്കുകയാണ് അല്ലേ? ഇത്തവണ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലേ? സാധാരണ നമ്മൾ രണ്ട് ചോദ്യത്തിലാണ് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറുണ്ട് ചേച്ചി അല്ലേ?
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ആണോ? പറഞ്ഞു, അപ്പോഴേക്കും കട്ടായി. സാരമില്ല, നമുക്ക് തിരിച്ചു പിടിക്കാം.
2: ഓക്കെ, അപ്പൊ ചേച്ചി ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ കെ എസ് ആർ ടി സിയുടെ പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് വീണ്ടും നിരത്തിലിറക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അറിയില്ല, ഒന്നും ശ്രമിച്ചിരിക്കുന്നില്ല അല്ലേ? കുഴപ്പമില്ല, അറിയില്ല. തീർച്ചയായിട്ടും അല്ല, ഇനി ഏതായാലും ചേച്ചി
0: കഴിഞ്ഞു. ചേച്ചി കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ ക്ലൂസിലൂടെയൊക്കെ ചേച്ചി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് ഏതായാലും എന്റെ ടൈം കഴിഞ്ഞതാണ്.
2: അടുത്ത മത്സരാർത്ഥി പറയാം.
0: ചോദ്യം നമുക്ക് പ്രവേശന ചോദ്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
2: ഓക്കെ ചേച്ചി, നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും വിളിക്കണം. പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. KSRTCയുടെ പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് വീണ്ടും നിരത്തിലിറക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?

0: നമസ്കാരം.
1: ആ കോള് കട്ടായിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8 മണിക്ക് കാവ്യ കേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോകവീഥികളിൽ, 10 മണിക്ക് കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: ആകാശവാണി ടെലിക്യൂസ് 178-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്വാഗതം. നവാസ് എവിടെയായിരുന്നു? കൊറേയായി. എന്താ പറ്റിയത്? ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, കിട്ടിയില്ല അല്ലേ? ഞങ്ങളൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ, അല്ല ഈ വള്ളിയായിലുള്ള നവാസ് എവിടെ പോയി, വിളിക്കുന്നില്ലല്ലോ എന്ന്. ഓക്കെ, പക്ഷെ കിട്ടിയില്ല അല്ലേ? അപ്പൊ ഇന്ന് ഏട്ടന്റെ മോൾ അടുത്ത് തന്നെ ഉണ്ടോ ഉത്തരം പറഞ്ഞു തരാൻ? ഇന്ന് തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചു അല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
1: ഓക്കെ നവാസേ, പറഞ്ഞോളൂ. പ്രൊജക്ട് സൂര്യ. ഉത്തരം ശരിയാണ് നവാസ്. നവാസ് ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്? നോട്ട് ചെയ്ത്
2: വെക്കാറുണ്ട്?
1: പത്രത്തിൽ കാണുന്നത് നോട്ട് ചെയ്ത് വെക്കോ?
0: നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ?
1: അത് ശരി. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, വെരി ഗുഡ്.
0: അതൊരു എന്താ പറയാ, ജീവിത ചെറിയ എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ, അതെങ്ങനെ ഹാബിറ്റ് ആക്കി.
1: വെരി ഗുഡ്. പഴയ ബസ്സുകൾ നവീകരിച്ച് വീണ്ടും ഉപയോഗപ്പെടുത്തുകയാണ് ഈ ഒരു പ്രൊജക്ട് സൂര്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ റെഡി. അപ്പൊ നവാസ് നമുക്ക് ഇനി എത്ര ചോദ്യങ്ങൾ കൂടി ഉണ്ട്?
0: നവാസ് ഇനി എത്ര ചോദ്യമാണുള്ളത്?
2: രണ്ട്
0: ചോദ്യം അല്ലേ, ഇതൊക്കെ എന്ത് ചോദിക്കാനാണല്ലേ? നമ്മളിത് എത്ര പങ്കെടുത്ത ആളാണ്. ഓക്കെ, ഇന്ന് ജോലിക്ക് പോയില്ലേ? ആ ബസർ, പിന്നെ അതെന്താ വെച്ചാൽ നമ്മളെ നിബന്ധനകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മത്സരിക്കാൻ. അതാണ് നിശ്ച 10 സെക്കൻഡാണ് ആക്ച്വലി നമ്മൾ അനുവദിക്കുന്നത്. അത് അതിനെ ഉള്ളിൽ പറഞ്ഞില്ലെങ്കിൽ ബസറുകാരൻ അനുവദിക്കില്ല. ഞങ്ങള് ബസറുകാരനെ ഒന്ന് തടയാനൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷെ അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹം
2: സമ്മതിക്കില്ല,
0: അതാണ് പ്രശ്നം.
1: അതുകൊണ്ടാണ് ടൈം ലിമിറ്റ്, ചെറിയ സെക്കൻഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിനൊക്കെ.
0: ആ സമയത്തിനുള്ളിൽ പറഞ്ഞ് വിജയാകണം.
1: അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ 25-ാം വാർഷികം 2026 ഈ സെപ്റ്റംബർ 11 ആചരിച്ചു. എന്റെ ചോദ്യം ഇതാണ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ആ ഒരു സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ആ ആ ഒരു സമയത്ത് ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ. ബൈഡൻ അല്ല.

0: ബൈഡൻ അല്ല, ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റാണ് നവാസ്, ഉത്തരം തെറ്റാണ്. വീണ്ടും വിളിക്കണം നവാസ്.
1: ഓക്കെ ഓക്കെ നവാസ്, താങ്ക് യു.
0: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിൻ്റെ 25th anniversary 2026 സെപ്റ്റംബർ 11 ആചരിച്ചു. ചോദ്യം ഇതാണ്, ഈ ഒരു ഭീകരാക്രമണ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു?

0: നമസ്കാരം.
1: നമസ്കാരം മാഡം, സജിയാണ്, കൊല്ലം ബിഷരികാവ്.
0: ആ ഓക്കെ സജി ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
1: ജോർജ് ബുഷ് അല്ലേ മാഡം?
2: ഹലോ സജി ചേട്ടാ, നമുക്ക് അല്ലേ എന്നുള്ള ചോദ്യമില്ല, യെസ് ഓർ നോ.
1: രണ്ടിൽ ജോർജ് ബുഷ്.
2: ജോർജ് ഡബ്ല്യു ബുഷ്. ജോർജ് ബുഷ് ഉത്തരം ശരിയാണ്. 2001 സെപ്റ്റംബർ 11 ആ ഒരു ഭീകരാക്രമണ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ്. ഉത്തരം ശരിയാണ് സജി ചേട്ടൻ.
0: എങ്ങനെ ഉത്തരം കിട്ടി?
1: അത് പെട്ടെന്ന് തന്നെ ഓർമ്മയുണ്ട്.
0: ഓർമ്മയിലുണ്ടായിരുന്നു അല്ലേ?
1: ഓർമ്മയുണ്ടായിരുന്നു.
0: അപ്പൊ അടുത്താണല്ലോ ആചരിച്ചത് അല്ലേ, സെപ്റ്റംബർ 11.
2: ഓക്കെ, ആ ഒരു ടൈമിനൊക്കെ കാര്യങ്ങളൊക്കെ പത്രത്തില് വാർത്തയായിട്ട്
0: പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ അടുത്ത പ്രാവശ്യത്തെ ആകാശവാണി ടെലിഗസിൽ തീർച്ചയായിട്ടും ചോദിക്കുമെന്ന്? മിക്കതും അങ്ങനെയാണ്. പിന്നെ പൊതുവായിട്ടുള്ള ഉണ്ടാവാറുണ്ട്, പക്ഷെ കൂടുതലായിട്ട് കറന്റ്
2: തന്നെയാണ്. വീട് എവിടെയാ പറഞ്ഞത്?
1: കൊല്ലാണ്, കൊയിലാണ്ടി കൊല്ലം.
0: കൊയിലാണ്ടി
2: കൊല്ലം. അപ്പോ സജിച്ചേട്ടൻ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ?
1: ഓ ആയിക്കോട്ടെ, അറിയുന്നില്ല, പറയാ.
2: സ്വന്തമായി സോളാർ പ്ലാന്റുള്ള കേരളത്തിലെ ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? ഒരു പഞ്ചായത്താണ്. സ്വന്തമായി സോളാർ പ്ലാന്റുള്ള കേരളത്തിലെ ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ആ ഒരു പഞ്ചായത്തിന്റെ പേരാണ് വേണ്ടത്.
1: ഓർമ്മ കിട്ടുന്നില്ല.
2: എവിടെയെങ്കിലും വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? വായിച്ചിട്ടുണ്ടല്ലേ. തൃശൂർ ജില്ല അല്ല ഉത്തരം. തൃശൂർ ജില്ലയിൽ വരുന്ന പഞ്ചായത്ത് അല്ല. അതൊരു ക്ലൂ ആയാലും കുഴപ്പമില്ല. ഏതായാലും ഇനിയിപ്പോ ആൻസർ പറയേണ്ട സമയം നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്.
0: അലാറം കേട്ട് കാണും സജി ചേട്ടൻ.
2: ഓക്കെ ചേട്ടാ, വീണ്ടും വിളിക്കണം.
0: ചേട്ടന്റെ അടുത്ത് ഞാൻ സ്ഥലനാമ ചരിത്രമൊക്കെ ചോദിക്കാനിരിക്കുകയായിരുന്നു, പക്ഷെ ഏതായാലും നമുക്കത് അടുത്ത എപ്പിസോഡിലാകാം അല്ലേ. കൊല്ലം കൊല്ലമാണ്, പിഷാരിക്കാവാണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ഓക്കെ സാരമില്ല, അടുത്ത എപ്പിസോഡിലാവാം. ഓക്കെ ചേട്ടാ, താങ്ക് യു.
2: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. സ്വന്തമായി സോളാർ പ്ലാന്റുള്ള കേരളത്തിലെ ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണോ, ഏത് പഞ്ചായത്തിലാണ് സ്വന്തമായി സോളാർ പ്ലാന്റുള്ളത്?
0: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0497295607. മറ്റൊരു നമ്പർ 9494959 10 15.

0: സ്വാഗതം.
1: നമസ്കാരം, എന്റെ പേര് ഉഷ.
0: ഉഷ, എവിടെയാണ് സ്ഥലം?
1: ഞാൻ പുതിയതിരു.
0: പുതിയതിരു, ഓക്കെ. നമ്മുടെ സ്ഥിരം മത്സരാർത്ഥിയാണ് മനസ്സിലായി. ഓക്കെ, ഇന്ന് ജോലിക്ക് പോയില്ലേ ചേച്ചി?
1: ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്.
0: ആണോ? എന്തോ ട്യൂഷൻ ടീച്ചർ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നില്ലേ?
1: അല്ല അല്ല അല്ല,
0: അത് മറ്റേതോ ഉഷ ചേച്ചിയാണ് അല്ലേ? ഓക്കെ, ഈ ചേച്ചി വീട്ടമ്മയാണ്, ഉഷ ചേച്ചി അല്ലേ? ഓക്കെ, അപ്പോ ഇന്ന് അന്നൊക്കെ എപ്പോഴാണ് ഔട്ടായത്?
1: ഔട്ടായത് ഞാൻ ആദ്യ കാലത്ത് വിന്നർ ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു ഒരു മാസം മുമ്പെല്ലാം വിളിച്ചിട്ടുണ്ട്. രണ്ട് ചോദ്യങ്ങൾക്ക് മൂന്നാമത്തേന് പോയിട്ടുണ്ട്, രണ്ടാമത്തേന് പോയിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ,
1: ഓൾറെഡി ഞാൻ വിന്നർ ആയ ആളാണ്.
0: ഓൾറെഡി വിന്നർ ആണ് അല്ലേ? അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഓൾറെഡി വിന്നർ ആയവർക്ക് വിളിക്കാവുന്നതാണ്.
1: അവര് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് വിളിക്കുന്നു.
0: അല്ല, വിളിക്കാവുന്നതാണ്, പക്ഷെ

0: സമ്മാനം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
1: അതൊന്നും കേട്ടോ,
0: അതാണ് ആ പാഷൻ എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് അറിവുകൾ നേടുന്നുണ്ട് ചേച്ചിക്ക്, അത് എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടണം അല്ലേ അവതരിപ്പിക്കാൻ, നല്ല കാര്യമാണ്.
1: കുറെ മുമ്പിലെല്ലാം ഞങ്ങൾ പോക്കുണ്ടായിരുന്നു, ഞാനും എന്റെ സുഹൃത്തും കൂടിയിട്ട് എവിടെയെങ്കിലും ക്വിസ് മത്സരം ഉണ്ടാവുമ്പോ
0: പോകാറുണ്ട് അല്ലേ.
1: പൊതുവായിട്ടുള്ള ഉണ്ടാവുമ്പോ പോയിട്ടുണ്ട്, ഒരുപാട് കുട്ടികളുള്ള കൂടെ എടുക്കാൻ നമ്മൾ രണ്ടുപേരും. അപ്പൊ അവർ ക്വിസ് മാസ്റ്റർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണോ, നമ്മൾ അത്രേ ഉണ്ടായില്ലോ, ഒരു വീട്ടമ്മമാറായിട്ട് ബാക്കിയെല്ലാം
0: അപ്പൊ അതാണ് ചേച്ചിക്ക് പ്രചോദനം, നല്ല കാര്യമാണ്
2: തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള വേദികളില് അതെ, ഇങ്ങനെയുള്ള വേദികളിൽ അറ്റൻഡ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം.
0: സാധാരണ എങ്ങനെ വീട്ടമ്മമാർക്ക് ഇനി എന്തിനാണ് ഇതൊക്കെ ഇല്ലേ, അങ്ങനെ പറയുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട് പലർക്കും.
1: നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അവര്, നമ്മള് ഇങ്ങനെ പോയി പോകുന്നതിന്റെ സന്തോഷമാണ്, സമയം കിട്ടാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയും
0: പോകും. അപ്പം ഇനി നിർത്തരുത്, തീർച്ചയായിട്ടും ഇനിയും ഇനിയും പങ്കെടുക്കണം, അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ. അത് നമ്മളെ ഒരു സമൂഹത്തിന് ഒരു സന്ദേശമാണ് അതൊക്കെ, കാരണം അല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരില്ലേ, ആ അവർക്കൊക്കെ ഒരു വഴികാട്ടിയാകണം. ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് തന്നെ ഒരു മാതൃകയാണ് ചേച്ചി. ഓക്കെ
2: ഓക്കെ ചേച്ചി പറഞ്ഞോളൂ ഉത്തരം, പറഞ്ഞോളൂ.
1: ഉത്തരം പെർളശ്ശേരി പഞ്ചായത്താണോ?
2: പെർളശ്ശേരി പഞ്ചായത്ത് ആണോ
0: ചോദ്യമാണ്.
2: അതെ ചേച്ചി ഉത്തരം ശരിയാണ്, പെർളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ.
1: റേഡിയോ പോലാണ് ഇങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള കുറെ പറയുന്നത് കേട്ടി. പെർളശ്ശേരി മറ്റേ നമ്മള് അവിടെയും കുറെ സ്ഥലങ്ങളിലാക്കി, അംഗനവാടികളിലാക്കി എന്നുള്ള എന്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് വന്നപ്പോ വിളിച്ചതാണ്.
0: ഓക്കെ മനസ്സിലായി, പരിപാടികളും വാർത്തകളൊക്കെ സശ്രദ്ധം കേൾക്കുന്ന ഒരാളാണ്, ശ്രോതാവാണ് എന്ന് മനസ്സിലായി.
1: നമ്മൾ അടുക്കളയിൽ ജോലിക്കാണെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ നമ്മളെ മനസ്സിലങ്ങോട്ട് പോകും.
0: അതെ അതെ, അപ്പൊ അതായത് അടുക്കള പണിയുടെ ഇടയിൽ ഇത് ഓൺ ചെയ്തിട്ടാലേ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരേപോലെ നടക്കൂല്ലേ.
1: അതെ നടക്കും നടക്കും.
0: ചിലപ്പോഴെങ്ങാനാണ് ഈ പാട്ടിൽ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകളിൽ ശ്രദ്ധിച്ച് നമ്മുടെ എന്താ പറയാ കറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കൈ അബദ്ധങ്ങളൊക്കെ പറ്റി പോവൂല്ലേ.
1: എനിക്ക് വിളിക്കും ഉറപ്പില്ല കേട്ടോ, പക്ഷെ ഞാൻ ഇങ്ങനെ
2: ചേച്ചി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. ചോദ്യം ഇതാണ്, കേരളത്തിലെ ജില്ലാ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സായി ഉയർത്താനാണ് ഈയിടെ തീരുമാനമെടുത്തിരിക്കുന്നത്? ചോദ്യം വ്യക്തമാണല്ലോ. 65. ഉത്തരം തെറ്റാണ്.
1: തെറ്റാണ്, എനിക്കറിയില്ല, ഞാൻ
2: ഒന്ന് ഗസ് ചെയ്തതാണല്ലേ. പക്ഷെ
0: ആദ്യത്തെ ഉത്തരം ശരിക്കറിയാതെ പറഞ്ഞതാണ്, അത് കേട്ടതിന്റെ പുറത്തല്ലേ. കേട്ടല്ലോ, ഇനി ഞാൻ പറഞ്ഞാൽ ശരിയാവോ അല്ലയോ എന്നൊക്കെ ഒരു മനസ്സായിരുന്നു അല്ലേ.
1: പിന്നെ കേരളത്തിലെ ഏക പഞ്ചായത്ത് എന്ന് പറയുമ്പോ എനിക്ക് ഏകദേശം ആയിരിക്കും
0: എന്നുള്ളത്.
1: ഏക പഞ്ചായത്ത് എന്ന് പറഞ്ഞല്ലോ.
2: അതെ അതെ.
0: ഓക്കെ
2: ഓക്കെ ചേച്ചി, വീണ്ടും വിളിക്കാം,
0: നല്ല കാര്യം.
2: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. കേരളത്തിലെ ജില്ലാ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സായി ഉയർത്താനാണ് ഈയിടെ തീരുമാനിച്ചിരിക്കുന്നത്?

0: ഹലോ
1: ഹലോ
0: ഹലോ ചേച്ചി.
1: ഹലോ.
0: ആരാണ്? പേര് പറയൂ.
1: പേര് ആയിഷ.
0: ആയിഷ. ആയിഷ എവിടെയാണ് സ്ഥലം?
1: കടമേരി പഞ്ചായത്ത്.
0: കടമേരി കോഴിക്കോട് ജില്ലയല്ലേ?
1: കോഴിക്കോട്
0: ജില്ല അല്ലേ. ഓക്കെ. ഏതാ പഞ്ചായത്ത് എന്ന് പറഞ്ഞു?
1: പഞ്ചായത്ത് പുറമേരി.
0: പുറമേരി പഞ്ചായത്ത്. ഓക്കെ. കടമേരി. അപ്പൊ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ കോളാണ് ഇന്ന് ആയിഷ ചേച്ചി. എപ്പോഴും വിളിച്ചിട്ടുണ്ട്? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നത്? പക്ഷെ ഇന്ന് വിളിച്ചു കിട്ടിയില്ലേ. ഓക്കെ. പതിവായി കേൾക്കുന്നുണ്ടോ പരിപാടി? അപ്പോ ഓക്കെ ചേച്ചി, എന്ത് ജോലി ചെയ്യാണോ? അല്ലെങ്കിൽ? ഓ അത് ശരി. ഓക്കെ. ഉത്തരം പറഞ്ഞു.

0: ഉത്തരം പറഞ്ഞോളൂ ചേച്ചി.
1: അറുപത്തിയൊന്ന്.
0: ഉത്തരം തെറ്റാണ്. തെറ്റാണ് ചേച്ചി.
2: സാരമില്ല ചേച്ചി,
0: സാരമില്ല,
2: ശ്രമം നടത്തി അല്ലേ,
0: അതെ പങ്കെടുക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം,
2: അതാണ് പരിപാടി കേൾക്കുക. അപ്പൊ കൂടെ നമുക്ക് പരിപാടി കേൾക്കുക, വിളിക്കാൻ ശ്രമിക്കുക. നമുക്ക് പരിപാടി, ഇങ്ങനെയുള്ള പരിപാടികൾ കേൾക്കുമ്പോൾ ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാൻ കഴിയും. ഓക്കെ ഓക്കെ ചേച്ചി,
0: താങ്ക് യു.
2: അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
0: പ്രിയ മത്സരാർത്ഥികളെ, പ്രവേശന ചോദ്യം നിലനിൽക്കുകയാണ് ഒരിക്കൽ കൂടി. കേരളത്തിലെ ജില്ലാ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സായി ഉയർത്താനാണ് ഈയിടെ തീരുമാനമെടുത്തിരിക്കുന്നത്?

0: ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
1: എൽ ഐ സി ഏജന്റ് ആണ് അല്ലേ?
0: ഓക്കെ ഓക്കെ. അപ്പോ തോമസ് ചേട്ടാ പറഞ്ഞോളൂ, ഉത്തരം
2: പറഞ്ഞോളൂ.
0: 62 ചേട്ടാ ഉത്തരം ശരിയാണ്. 62 വയസ്സ്. കേരളത്തിലെ ജില്ലാ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം നേരത്തെ 60 ആയിരുന്നു. 60 നിന്നും 62 ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ.
1: ചേട്ടന് വ്യവസ്ഥകളൊക്കെ നന്നായിട്ട് അറിയാലേ, നമ്മുടെ പരിപാടിയുടെ
0: സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടല്ലേ.
1: വിളിക്കുന്ന ആളാ. ഇന്ന് പോയില്ലേ, ജോലിക്ക് പോയില്ലേ? ഓ, വണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ.
0: വണ്ടി ഡ്രൈവ് ചെയ്യുക അല്ലല്ലോ, സൈഡ് ആക്കിയിട്ടല്ലേ.
1: അതെ, അങ്ങനെ അത് ഉറപ്പ് വരുത്തണം.
0: അതെ, അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ.
1: അല്ലെങ്കിൽ പിന്നെ പറയേ, എന്തെങ്കിലും ആകാശവാണി ടെലികാസ്റ്റിൽ വിളിച്ചിട്ടാണെന്നല്ലേ.
0: അതെ, നമുക്ക്
1: ഓക്കെ, എപ്പോഴും നമ്മൾ സുരക്ഷിതരാവുക എന്നതാണ് ചേട്ടാ.
0: അപ്പൊ ചേട്ടാ, നമുക്ക് ഈ ഒരു ചോദ്യം സ്പോർട്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 2026 കേരള ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാർ ആയ ടീം ഏതാണ്? KCL, കേരള ക്രിക്കറ്റ് ലീഗ് ചാമ്പ്യന്മാർ 2026. പെട്ടെന്ന് വലിയ വശമില്ല അല്ലേ, പക്ഷെ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം ഇതായിരുന്നു അടുത്തതായിട്ട് വരുന്നത്. ഓക്കെ, സമസേട്ടന് വീണ്ടും വിളിക്കണം.
1: അവസരങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.

0: സ്വാഗതം.
1: ആരാണ്?
0: മധുസൂദനൻ. എവിടെയാ? കൂത്തുപറമ്പ് അല്ലേ?
1: ഓക്കെ
0: ചേട്ടാ, വേഗം തന്നെ ഉത്തരം പറഞ്ഞോളൂ, നമ്മുടെ സമയം കഴിയാറായി.
2: തൃശൂർ ടൈറ്റൻസ് കെ സി എൽ കിരീടം നേടിയത് 2024 ഉത്തരം ശരിയാണ്. ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ തോൽപ്പിക്കുകയുണ്ടായി. ഓക്കെ, ഇനി നമുക്ക് സമയം അവസാനിക്കാറായി, പെട്ടെന്ന് ഉത്തരം പറയാ. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. മെഡിക്കൽ ഇതര വിഭാഗത്തിൽ നിന്ന് എയർ വൈസ് മാർഷൽ പദവിയിലെത്തിയ ആദ്യ വനിതാ ഓഫീസർ ആരാണ്? അത്ര ഓർക്കുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ, നമ്മുടെ സമയവും കഴിഞ്ഞു, ഈ ഒരു പ്രോഗ്രാമിന്റെ സമയം തീരാൻ പോവുകയാണ്. ഓക്കെ,
0: സമയം കഴിഞ്ഞു.
2: ഓക്കെ ചേട്ടാ, താങ്ക് യു.
0: അപ്പോൾ ഓക്കെ, മധുസൂദനൻ ചേട്ട, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
2: നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ സമയം ഏതാണ്ട് അവസാനിക്കാറായി. ഓക്കെ, താങ്ക് യു. പ്രിയ

0: മത്സരാർത്ഥികളെ പ്രവേശന ചോദ്യം ഇതായിരുന്നു. മെഡിക്കൽ ഇതര വിഭാഗത്തിൽ നിന്ന് എയർ വൈസ് മാർഷൽ പദവിയിലെത്തിയ ആദ്യ വനിതാ ഓഫീസർ ആര് എന്നതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം ഇതാണ്, ശക്തി ശർമ്മ.
1: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി ടെലിക്വിസ് 178-ാമത്തെ അധ്യായം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ക്വിസ് മാസ്റ്റർ എത്തിയ ശ്രീ സുനിൽ മന്യത്തിന് ആകാശവാണി ടെലിക്വിസിന്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റു ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം പി വി രമേശൻ, ഒപ്പം അതുൽ. നിർവഹണ സഹായം ശ്രീജ കെ കെ. ഇതുവരെ നിങ്ങൾക്കൊപ്പം കെ ദീപ. ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം അഭിമന്യു. കൈതപ്രത്തിന്റെ ഗാനരചന സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആര്യൻ. ഗാനശില്പികൾ കൈതപ്രം, രഘുകുമാർ.

La la la la la la la. Uh-huh.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ

0: ഏഴുമണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
8: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
9: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
8: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
10: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
11: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
12: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. സ്നേഹമെന്ന വിത്ത് എന്നാരംഭിക്കുന്നു ചിത്രപാടിയ ഗാനം.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഞാറ്റുവേല പ്രായോജക പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാറ്റുവേലയിൽ പയർവർഗ വിളകളെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.
4: മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന വിളകളാണ് പയറുവർഗ വിളകൾ. ഇവയിലടങ്ങിയിരിക്കുന്ന ഉയർന്ന തോതിലുള്ള മാംസ്യത്തിന്റെ അളവ് ഇവയെ ചിലവ് കുറഞ്ഞ മാംസ്യാഹാരം എന്ന വിശേഷണത്തിന് അർഹരാക്കുന്നു. അതിനാൽ തന്നെ ഈ വിളകൾ സസ്യാഹാരികൾക്ക് പ്രോട്ടീന്റെ ഒരു പ്രധാന സ്രോതസ്സാണ്. ധാന്യവിളകളിൽ ഇല്ലാത്ത അമിനോ അമ്ലങ്ങളും ഇവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നത് ഇവയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പ്രതിദിനം ഒരു വ്യക്തിക്ക് 50 മുതൽ 60 ഗ്രാം പയറുവർഗം ഭക്ഷണമായി ലഭിക്കണം എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്നത് ശരാശരി 5-ൽ താഴെ ഗ്രാം മാത്രമാണ്. സുസ്ഥിര കൃഷിയിൽ പയറുവർഗ വിളകളുടെ പ്രാധാന്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഈ വിളകളുടെ വേരുകളിൽ കാണപ്പെടുന്ന മുഴകളിൽ അടങ്ങിയിരിക്കുന്ന ഉപകാരികളായ റൈസോബിയം എന്ന ബാക്ടീരിയ ഇവ കൃഷി ചെയ്യുന്ന മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കുന്നു. ഈ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലുള്ള വാക്യജനകം അഥവാ നൈട്രജൻ വലിച്ചെടുത്ത് ചെടികൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നു. ഇവ കൃഷി ചെയ്യുന്നതിന് പുറമെ ഇവയുടെ അവശിഷ്ടം മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നതും മണ്ണിൽ അഴുകിച്ചേരാൻ

അനുവദിക്കുന്നതും മണ്ണിന്റെ ഫലപുഷ്ടിക്കും ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഏറെ സഹായകരമാകും. പയറുവർഗവിളകൾ തനിവിളയായി കൃഷി ചെയ്യാൻ തക്കവണ്ണം ധാരാളം ഭൂമി കണ്ടെത്തി വിളവ് വർദ്ധിപ്പിക്കുക എന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. അതിനാൽ മൂന്നാം വിളക്കാലത്ത് തരിശുകിടക്കുന്ന നെൽവയലുകൾ പയറുവർഗവിളകളുടെ കൃഷിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അതുപോലെ പുരയിടങ്ങളിലും ഇടവിള കൃഷിയായും നമുക്ക് പയർ ചെടികൾ കൃഷി ചെയ്യാവുന്നതാണ്. കേരളത്തിലെ സാഹചര്യത്തിൽ ഏറ്റവും യോജിച്ച പയറുവർഗവിളകളാണ് വൻപയർ, ചെറുപയർ, ഉഴുന്ന്, മുതിര തുടങ്ങിയവ. ഇവയിൽ തന്നെ കേരളീയരുടെ പ്രിയപ്പെട്ട പയറിനമാണ് വൻപയർ. രണ്ടു തരം വൻപയറുകളാണ് കൃഷി ചെയ്യപ്പെടുന്നത്, കുറ്റിപ്പയറും മറ്റൊന്ന് പടർന്നു കയറുന്നവയും. കേരളത്തിൽ എല്ലാ കാലത്തും കൃഷി ചെയ്യാൻ കഴിയുന്ന ഈ വൻപയർ ചെടിയുടെ ഇലകൾ, കായകൾ, മണികൾ എന്നിവയെല്ലാം ഭക്ഷ്യയോഗ്യമാണ്. കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വൻപയർ ഏറ്റവും കൂടുതൽ കുറ്റിച്ചെടിയായി കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങളാണ് കനകമണി, ഭാഗ്യലക്ഷ്മി, DC-15, PG-CP-6. അതുപോലെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കുറ്റിപ്പയർ ഇനങ്ങളാണ് KU-അപൂർവ, KU-ശ്രീനന്ദ എന്നിവ. മിക്ക കുറ്റിപ്പയർ ഇനങ്ങളും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്നവയാണ്. KU-അപൂർവ എന്ന കുറ്റിപ്പയർ ഇനം 70 ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. പാടങ്ങളിൽ മൂന്നാം വിളയായും തെങ്ങിൻ തോപ്പിൽ ഇടവിളയായും രണ്ടാം വിളക്കാലത്തും ഇവ കൃഷി ചെയ്യാൻ യോജിച്ചതാണ്. ചുവന്ന നിറത്തിലുള്ള വിത്തുകളോട് കൂടിയ ഈ ഇനത്തിന്റെ ശരാശരി ഉൽപാദനം ഹെക്ടർ 1 രണ്ട് ടണ്ണാണ്. വേനൽക്കാലത്ത് 50 മുതൽ 55 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് പൂർത്തിയാക്കുന്ന ഇനമാണ് KU-ശ്രീനന്ദ. രണ്ടാം വിളക്കാലത്ത് 60 മുതൽ 65 ദിവസത്തിനുള്ളിൽ വിളക്കാലം പൂർത്തിയാകും. രണ്ടാം വിളക്കാലത്തേക്കും വേനൽക്കാലത്തിലേക്കും യോജിച്ച ഏറ്റവും മൂപ്പ് കുറഞ്ഞ ഈ ഇനത്തിന്റെ വിത്തുകൾക്ക് വെളുത്ത നിറമാണ്. വൻപയർ കൃഷി ആദായകരമാക്കാൻ നിലം തയ്യാറാക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ണിന്റെ PH പരിശോധിച്ച് ഹെക്ടർ 1 250 kg എന്ന തോതിൽ കുമ്മായം ചേർത്ത് മണ്ണിൽ ഈർപ്പമുള്ളപ്പോൾ തന്നെ നിലമുഴുത് വിത്ത് വിതയ്ക്കുകയോ നുരിയിടുകയോ ചെയ്യാം. കുറ്റിപ്പയർ ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ വരികൾ തമ്മിൽ 25 cm ചെടികൾ തമ്മിൽ 15 cm അകലം നൽകേണ്ടതാണ്. നിലം നന്നായി കിളച്ചൊരുക്കി ഹെക്ടർ 1 20 ടൺ കാലിവളമോ കമ്പോസ്റ്റോ പൂട്ടുന്നതിന് ശേഷം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഹെക്ടറിലേക്ക് കൃഷി ചെയ്യുന്നതിന് ഏകദേശം 50 മുതൽ 60 kg വിത്ത് ആവശ്യമായി വരും. ഇതോടൊപ്പം തന്നെ മണ്ണിലേക്ക് രാസവളങ്ങളും ചേർത്ത് കൊടുക്കണം. 10 സെന്റ് സ്ഥലത്തേക്ക് ആവശ്യമായി വരുന്നത് 2 kg യൂറിയ, 6 kg രാജഫോസ്, 1 kg മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയാണ്. ഇതിൽ തന്നെ പകുതി യൂറിയയും മുഴുവൻ രാജഫോസും പൊട്ടാഷും നിലം ഒരുക്കുന്ന സമയത്ത് തന്നെ അവസാന ഘട്ടത്തിൽ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി നൈട്രജൻ അഥവാ യൂറിയ 15 മുതൽ 20 ദിവസം കഴിഞ്ഞതിന് ശേഷം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. വിത്ത് ഒരുക്കുന്ന സമയത്ത് റൈസോബിയം കൾച്ചർ വിത്തിൽ പുരട്ടുന്നത് 10 മുതൽ 15% വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായി കണ്ടുവരുന്നു. എന്നാൽ അമ്ലാംശം കൂടിയ മണ്ണിൽ ഈ കൾച്ചറിനോടൊപ്പം തന്നെ കുമ്മായം ചേർത്ത് പൊതിഞ്ഞു കൊടുക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. ഒന്നാം വിള കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്ത് കളശല്യം കൂടുതലായതിനാൽ വിത്തിട്ട് 40 മുതൽ 45 ദിവസം വരെ കളകളെ നിയന്ത്രിക്കേണ്ടതാണ്. ജലസേചന സൗകര്യമുള്ള പാടങ്ങളിൽ വിത്ത് വിതച്ച് 15 ദിവസം കഴിഞ്ഞും പൂക്കുന്ന സമയത്തും നനച്ചു കൊടുത്താൽ വിളവിൽ വർധനവ് ഉണ്ടാകുന്നതായി സൂചിപ്പിക്കുന്നു. വിത്ത് വിതച്ച് 5 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ ചെടികൾ പൂക്കാൻ തുടങ്ങും. പൂവായ ശേഷം 2 ആഴ്ച കഴിഞ്ഞാൽ അവ പച്ചപ്പയറായി പറിക്കാം.
എന്നാൽ ഉണങ്ങിയ പയറിനായി ഉപയോഗിക്കുകയാണെങ്കിൽ പയർ നല്ലവണ്ണം പഴുത്ത്

0: ഉണങ്ങിത്തുടങ്ങുമ്പോൾ പറിക്കേണ്ടതാണ്. കേരളത്തിൽ എല്ലാ കാലത്തെ കൃഷിക്കും അനുയോജ്യമാണ് ചെറുപയർ. വേനൽക്കാലത്ത് തരിച്ചിടുന്ന പാടങ്ങളിൽ ചെറുപയർ കൃഷി ഏറ്റവും അനുയോജ്യമാണ്. നിലമുഴുന്നത് മുതൽ ഉള്ള എല്ലാ കൃഷിരീതികളും വൻപയറിൻ്റേത് പോലെ തന്നെയാണ്. വളപ്രയോഗത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. 10 സെന്റിലേക്ക് 2 കിലോ യൂറിയ, 6 കിലോ രാജ്ഫോസ്, 3 കിലോ പൊട്ടാഷ് എന്നിവയാണ് വേണ്ടത്. ഇതിൽ തന്നെ പകുതി യൂറിയ അടിവളമായി നൽകണം. ഒപ്പം മുഴുവൻ രാജ്ഫോസും പൊട്ടാഷും, ബാക്കി പകുതി നൈട്രജൻ 15 മുതൽ 20 ദിവസങ്ങൾക്ക് ശേഷം നൽകാവുന്നതാണ്. രോഗകീടബാധയും വൻപയറിൻ്റേത് പോലെ തന്നെ ആയതിനാൽ എല്ലാ നിയന്ത്രണ മാർഗങ്ങളും ഒരേ രീതിയിൽ തന്നെ അവലംബിക്കാവുന്നതാണ്. 80% ൽ അധികം കായകൾ മൂപ്പെത്തിയാൽ ചെടികൾ പറിച്ചെടുത്ത് ഉണക്കി തല്ലി മണികൾ വേർപെടുത്തി എടുക്കാവുന്നതാണ്. ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ഏകദേശം 60 മുതൽ 80 ദിവസത്തിനുള്ളിൽ ചെറുപയർ വിളവെടുക്കാവുന്നതാണ്. സാധാരണ ചെറുപയറിന് ഹെക്ടറിന് ഏകദേശം 500 മുതൽ 700 കിലോഗ്രാം വരെ വിളവ് ലഭിക്കാറുണ്ട്. കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ മറ്റൊരു പയറിനമാണ് ഉഴുന്ന്. ധാരാളം മാംസ്യാഹാരം അടങ്ങിയിട്ടുള്ള ഇവ കാലിത്തീറ്റയായും പച്ചില വിളയായും ആവരണ വിളയായും ഉപയോഗിക്കാം. ഇവയ്ക്ക് മണ്ണിലെ ജലാംശം നിലനിർത്താൻ കഴിവുള്ള ഏറ്റവും ചെളി കലർന്ന പശ്ചിമരാശി മണ്ണാണ് യോജിച്ചത്. കേരളത്തിലേക്ക് യോജിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉഴുന്നിനങ്ങളാണ് സുമഞ്ജന, ശ്യാമ, DBGV5 എന്നിവ. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായും അതുപോലെ വേനൽക്കാലത്ത് തരിച്ചിടുന്ന നെൽപ്പാടങ്ങളിൽ തനിവിളയായും ഉഴുന്ന് കൃഷി ചെയ്യാം. ഉഴുന്നിൻ്റെ കൃഷി രീതിയും സസ്യസംരക്ഷണ രീതിയും ഒക്കെ ചെറുപയറിൻ്റേതിന് സമാനമാണ്. ഇനങ്ങളുടെ വിളദൈർഘ്യം അനുസരിച്ചിട്ട് 75 മുതൽ 120 ദിവസങ്ങളിൽ നമുക്ക് ഉഴുന്ന് വിളവെടുക്കാം. 80% കായകൾ മൂപ്പെത്തിയാൽ ചെടികൾ പറിച്ച് ഉണക്കിയ ശേഷം മണികൾ തല്ലി വേർതിരിച്ചെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തെങ്ങിൻ തോപ്പുകളിലെ പാതി തണൽ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യാൻ ഏറ്റവും യോജിച്ച ഇനമാണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സുമഞ്ജന എന്ന ഉഴുന്നിനം. ഒരു ഹെക്ടറിന് ഏകദേശം 500 മുതൽ 1000 കിലോഗ്രാം വരെ വിളവ് ലഭിക്കും. മറ്റു പല കൃഷിരീതികളുടെയും കടന്നു കയറ്റത്തോടെ കേരളത്തിലെ കൃഷിയിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു പയർവർഗ വിളയാണ് മുതിര. മാംസ്യം, ജീവകങ്ങൾ, കാൽഷ്യം, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു പോഷകാഹാരം എന്ന നിലയ്ക്ക് മുതിര പാവപ്പെട്ടവൻ്റെ പയർവർഗ വിളയെന്ന് അറിയപ്പെടുന്നു. ഇതുകൂടാതെ കാലിത്തീറ്റ വിളയായും പച്ചില വിളയായും ഒക്കെ മുതിര ഉപയോഗിക്കുന്നുണ്ട്. മുതിരയിൽ പ്രധാനമായി 2 തരം ഇനങ്ങളാണുള്ളത്. പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങളും പ്രകാശ സംവേദനശീലമില്ലാത്ത ഇനങ്ങളും, അതായത് ഫോട്ടോ സെൻസിറ്റീവും ഫോട്ടോ ഇൻസെൻസിറ്റീവും. പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങൾ ഏകദേശം 85 മുതൽ 90 ദിവസം മൂപ്പുള്ളവയാണ്. അവയ്ക്ക് പൂക്കുന്നതിന് ഒരു പ്രത്യേക ദൈർഘ്യമുള്ള കാലാവസ്ഥ ആവശ്യമാണ്. പ്രകാശ സംവേദനശീലമില്ലാത്ത ഇനങ്ങൾ 60 മുതൽ 65 ദിവസം മൂപ്പുള്ളവയാണ്. ഇത്തരം പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ചെയ്യുന്നത്. മറ്റുള്ളവ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് വിത്തിടാനായി ഉപയോഗിക്കാം. ഞാറ്റടിയിൽ ഞാറ് പറിച്ചതിനു ശേഷം അല്ലെങ്കിൽ വാഴ, കപ്പ തുടങ്ങിയ വിളകളുടെ ഇടവിളയായും നമുക്ക് മുതിര കൃഷി ചെയ്യാം. ഹെക്ടറിന് 500 കിലോ കുമ്മായം ചേർത്ത് നിലം ഒരുക്കണം. അടിവളമായി 10 കിലോ മസൂറി ഫോസ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വിത്ത് 25 സെന്റിമീറ്റർ അകലത്തിൽ നുരിയിടുകയോ വിത്ത് വിതയ്ക്കുകയോ ചെയ്യാം. ഒരു ഹെക്ടറിലേക്ക് കൃഷി ചെയ്യാൻ ഏകദേശം 25 മുതൽ 30 കിലോ വിത്ത് വേണ്ടിവരും. മറ്റു വിളകളെ അപേക്ഷിച്ച് പ്രത്യേക പരിചരണമൊന്നും നമുക്ക് മുതിര കൃഷിയിൽ വേണ്ടിവരില്ല. രോഗകീട നിയന്ത്രണത്തിന് വൻപയറിലേതുപോലെയുള്ള സസ്യസംരക്ഷണ മുറകൾ അനുവർത്തിച്ചാൽ മതി. 80% ൽ അധികം കായകൾ മൂപ്പെത്തിയാൽ ചെടികൾ പറിച്ചെടുത്ത് ഉണക്കിയ ശേഷം തല്ലി മണികൾ വേർതിരിച്ചെടുക്കാം. കുറഞ്ഞ പരിചരണമാണ് നൽകുന്നതെങ്കിലും ഹെക്ടറിന് ഏകദേശം 400 മുതൽ 500 കിലോ വരെ മുതിര വിളവ് ലഭിക്കാറുണ്ട്.
1: പയറുവർഗ വിളകളുടെ നടീൽ രീതികളെക്കുറിച്ച്

വളപ്രയോഗത്തെക്കുറിച്ചും ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനാണ് സ്ഥാപിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് മന്ത്രി കെ എം ഷാജി. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി. പരിസ്ഥിതി ലോല നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ കർഷക സംഘടനകൾക്ക് ഉറപ്പു നൽകി. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാധ്യമശേഷി വികസന ശില്പശാല മന്ത്രി സണ്ണി ജോസഫ് മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ക്രമീകരണങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ഉത്സവവുമായി ബന്ധപ്പെട്ട് KSRTC 65 പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചു. രണ്ടു മാസമായി നടത്തിവരുന്ന ആറന്മുള വള്ളസദ്യക്കാലത്തിന് നാളെ സമാപനമാകും. ചടങ്ങ് മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം നിലനിൽക്കുന്നതിനാൽ ഇന്ന് വൈകുന്നേരം 6:15 രാത്രി 12:45 ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 11,619 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 65 കേസുകളിലായി 68 പേർ കൂടി പിടിയിലായി. എറണാകുളം തേവരിയിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിന് തീപിടുത്തം. കെട്ടിടത്തിന്റെ ഭാഗം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് തീ പടർന്നത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: and flow of commerce through international waterways in the region be restored at the earliest.
1: On the 70 lakh rupee reward announced by Pakistan on Jaish-e-Mohammed chief Masood Azhar, the MEA spokesperson said such gimmicks and attempts at hoodwinking by Pakistan are not new. Defence Minister Rajnath Singh today emphasized that self-reliance in defence sector can be achieved through seamless collaboration among the defence forces, research and development institutions and the industry. He called for greater dialogue, co-development and co-production to accelerate technology adoption and strengthen India's defence manufacturing ecosystem. The Defence Minister was addressing the DRDO Industry Synergy Meet, Vimarsh 2026 in New Delhi. He said DRDO has demonstrated its capabilities in every field, from missiles to radars, combat aircraft to submarines, electronic warfare system to artificial intelligence. Chief ministers of Uttar Pradesh, Uttarakhand, Himachal Pradesh, Haryana, Rajasthan and Delhi today signed the Kishau Multipurpose Dam Project Agreement for the rejuvenation of the Yamuna River. The agreement was signed in the presence of Union Home Minister Amit Shah in New Delhi. The decision in this regard was taken in June this year during a meeting chaired by Union Home Minister and attended by concerned chief ministers. The 10th edition of World Circular Economy Forum kicked off at Mahatma Mandir in Gandhinagar, Gujarat today. Chief Minister Bhupendra Patel inaugurated the forum, which is being held for the first time in India. Addressing the inaugural session, Minister for Environment, Forest and Climate Change, Bhupendra Yadav said, India is committed to embedding circular economy principles into its sustainable development framework.
2: Today, I am happy to note that the declaration recognizes sustainability as an integral part of building resilience and calls for cooperation that advances sustainable development while strengthening economic and supply chain resilience. The declaration also recognizes that circularity must extend beyond waste management. It calls for embedding circular economy principles into the development and maintenance of sustainable and resilient infrastructure. For India, this is an important moment because our BRICS chairship has placed circular economy alongside sustainable lifestyles.
1: National Engineers Day is being observed today. Prime Minister Narendra Modi shared a video in which he highlighted the role of engineers in turning ideas and aspirations into tangible achievements and described them as karma yogis working towards the progress of the country. Mr. Visveswaraya is renowned for his pioneering contributions to engineering, who transformed the country's infrastructure through innovative designs, visionary planning and practical solutions that combined technical excellence with social impact. In men's cricket, India will take on Afghanistan in the second T20 International at the Arun Jaitley Stadium in Delhi at 7:30 this evening. India lead the three-match series 1-0 after a convincing 7-wicket win in the opening match on Sunday. And that is the end of this news bulletin.
3: ക്ഷേപണത്തിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു മിത്ര മോഹൻ. ഇപ്പോൾ കേൾക്കാം ജില്ലാ വൃത്താന്തം.
4: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
5: ഭാരതത്തിന്റെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ വികസന പ്രതീക്ഷകൾക്ക് പുതിയ ഊർജം പകരുന്നതായിരുന്നു ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ അഗത്തി ദ്വീപ് സന്ദർശനം. കഴിഞ്ഞ 31-ന് രാവിലെ അഗത്തി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉപരാഷ്ട്രപതിയെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ ഔദ്യോഗിക സ്വീകരണം നൽകി. ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ലക്ഷദ്വീപ് പോലീസ്, CRPF, IRBN എന്നീ സേനാംഗങ്ങൾ സംയുക്തമായി നൽകിയ ഗാർഡ് ഓഫ് ഓണർ ഉപരാഷ്ട്രപതി സ്വീകരിച്ചു. വിമാനത്താവളത്തിൽ പരമ്പരാഗത നൃത്ത ചുവടുകളുമായി കുഞ്ഞു വിദ്യാർത്ഥികൾ നൽകിയ സ്വീകരണ ചടങ്ങിൽ സന്തോഷം പ്രകടിപ്പിച്ച ഉപരാഷ്ട്രപതി അവരെ അഭിനന്ദിക്കുകയും മധുര പലഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. തുടർന്ന് അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ ഉപരാഷ്ട്രപതി ദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ ഭാഗമായി വിവിധ ഗുണഭോക്താക്കൾക്കായുള്ള സർക്കാർ സഹായങ്ങളും ആനുകൂല്യങ്ങളും ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. അതോടൊപ്പം രാജ്യത്തിന്റെ വർണ്ണ മത്സ്യ ഉൽപ്പാദന മേഖലയ്ക്ക് പുതിയ

0: ദിശാബോധം പകർന്നു നൽകുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 തന്ത്രപരമായ കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലക്ഷദ്വീപിന്റെ സമ്പന്നമായ സമുദ്ര സമ്പത്തും അതുല്യമായ പാരിസ്ഥിതിക പശ്ചാത്തലവും വർണ്ണ മത്സ്യ ഉൽപാദന രംഗത്ത് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മത്സ്യബന്ധന മേഖലയിൽ നടപ്പിലാക്കുന്ന ബ്ലൂ റവല്യൂഷൻ പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനങ്ങൾക്ക് ചരിത്രപരമായ ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച ഫിഷറീസ് ഔട്ട്റീച്ച് പരിപാടികളുടെ ഭാഗമായി ലക്ഷദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇന്ത്യയുടെ ആകെയുള്ള സമുദ്ര സാമ്പത്തിക മേഖലയുടെ ഏകദേശം 1/6 ലക്ഷദ്വീപിന് മാത്രമായി ഉൾക്കൊള്ളുന്നുവെന്നും ഇതാണ് ദ്വീപുകളുടെ യഥാർത്ഥ സമുദ്ര ശക്തിയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും രാജ്യത്തെ ശാസ്ത്ര സ്ഥാപനങ്ങളും മത്സ്യബന്ധന തൊഴിലാളികളും ഒരുമിച്ച് കൈക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ലക്ഷദ്വീപിൽ സംഘടിപ്പിച്ച ഫിഷറീസ് ജനസമ്പർക്ക പരിപാടികളുടെ മികവെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചടങ്ങിൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു വരുന്ന ബ്ലൂ റവല്യൂഷൻ പദ്ധതികളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി നൂതന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്ന് കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ലക്ഷദ്വീപിന്റെ പരമ്പരാഗത മത്സ്യബന്ധന രീതികളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം ദ്വീപുകളുടെ സവിശേഷമായ പാരിസ്ഥിതിക പശ്ചാത്തലത്തിൽ അനന്ത സാധ്യതകളുള്ള വർണ്ണ മത്സ്യങ്ങളുടെ പരിപാലനം, ഉൽപാദനം, വിതരണം തുടങ്ങിയ മേഖലകൾക്കും കേന്ദ്ര സർക്കാർ പ്രത്യേകം പ്രാധാന്യം നൽകി വരികയാണെന്നും അദ്ദേഹം ചടങ്ങിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കുള്ള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സന്ദർശനം ദ്വീപ് ജനതയ്ക്ക് അഭിമാനത്തിന്റെയും സൌഭാഗ്യത്തിന്റെയും ദിനമാണെന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജനയുടെ ഭാഗമായി ദ്വീപുകളിലെ അർഹരായ 16 മത്സ്യബന്ധന സഹകരണ സംഘങ്ങൾക്ക് ഓരോരുത്തർക്കും 1,02,00,000 രൂപ വില മതിക്കുന്ന അത്യാധുനിക ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ അനുവദിച്ച കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തോട് ലക്ഷദ്വീപ് നിവാസികളുടെയും ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെയും നന്ദി അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ രേഖപ്പെടുത്തി. ലക്ഷദ്വീപിൽ അന്ത്രോത്ത് ദ്വീപിലെ ആശുപത്രിയിലേക്ക് എം പി അഡ്വക്കേറ്റ് മുഹമ്മദ് ഹംദുള്ള സയ്യിദിന്റെ എം പി ലാഡ് ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചു. 1,50,000 രൂപ ചെലവഴിച്ച് വാങ്ങിയ പുതിയ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീന്റെ ഉദ്ഘാടന കർമ്മം എം പി മുഹമ്മദ് ഹംദുള്ള സയ്യിദ് നിർവഹിച്ചു. അന്ത്രോത്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി കലക്ടർ ഡോക്ടർ കുൽദീപ് സിംഗ് താക്കൂർ, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സാലിഹ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എസ് അഷ്റഫ് ഉൾപ്പെടുന്നവരും ദ്വീപ് നിവാസികളോടൊപ്പം പങ്കെടുത്തു. കൂടാതെ എം പി ലാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്ത്രോത്ത് ദ്വീപിൽ നിർമ്മിക്കുന്ന പുതിയ മറൈൻ വർക്ക്ഷോപ്പിന്റെ തറക്കല്ലിടൽ കർമ്മവും ലക്ഷദ്വീപ് എം പി അഡ്വക്കേറ്റ് മുഹമ്മദ് ഹംദുള്ള സയ്യിദ് നിർവഹിച്ചു. അന്ത്രോത്ത് ദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ പുരോഗതികൾക്കും അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കും പുതിയ മറൈൻ വർക്ക്ഷോപ്പ് വലിയ മുതൽക്കൂട്ടാവുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി അഭിപ്രായപ്പെട്ടു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:50 കിസാൻ വാണി, 7:20 കമ്പോള വിലനിലവാരം, 7:35 സയൻസ് കഫേ. ലോകത്തിലെ പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 8:00 കാവ്യ കേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പ്രകാശൻ മാസ്റ്റർ. 6:00 FM പ്രധാന വാർത്തകൾ, 6:10 കാവ്യാഞ്ജലി, അപാരതയുടെ ഗീതം, NN കക്കാടിന്റെ കവിത, ആലാപനം രാജേഷ് വാര്യർ പൂമംഗലം. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.

മാലിന്യത്തിൽ നിന്ന് മാണിക്യം വിളയിച്ചവർ. പുരസ്കാര തിളക്കത്തിൽ ചപ്പാരപ്പടവ് ഹരിതകർമ്മസേന. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ സയൻസ് കഫെ. കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാചിറകന്മാരെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ അതിഥിയായി എത്തുന്നു മൂന്നാം ഭാഗം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 ഗാനലോകവീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. 12:10 സേവന വാർത്തകൾ. 12:15 തിരുവാതിര കളിപ്പാട്ട്, KV ബിജലിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ TP സഞ്ജിത് ബാബുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഉച്ചയ്ക്ക് 1:00 പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 തുടിപ്പാട്ട്, കെ കുമാരനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം കാസർഗോഡ്. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി കാസർഗോഡ്. കൊട്ടോടിയിലെ ക്ഷീരകർഷകൻ CA ഫ്രാൻസിസിന്റെ കാർഷികാനുഭവങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോളവില നിലവാരം. 7:35 അങ്കണം. 8:00 ടൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഔസേപ്പച്ചനൊരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു ശ്രീചന്ദ്ര. കൂടെ കീബോർഡ് ജോബി കൊട്ടിയൂർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഡോക്ടർ എസ് അശ്വതിയുടെ സംഗീത കച്ചേരി. SR രാജശ്രീ ബാലൻ, പാലക്കാട് മഹേഷ് കുമാർ മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ മുഖർശംഖ്. 10:30 നിശാ സുരഭി. തുടർന്ന് അനുരാധ പത്വാൾ, പങ്കജ് ഉദാസ് എന്നിവർ പാടിയ ഗസൽ. ശ്രോതാക്കളെ, ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:55. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. നവദില്ല്യാ പ്രതിപാദിതം യത് ഖാതി പ്രദേശേ വാണിജ്യിക പൂതാനാം സാമുദ്രിക യാത്രിണാം നാഗരികാണാം തഥാ നാഗരിക മൂല സംരചനായാഃ ലക്ഷ്യകരണം ഭാരതായ അസ്വീകാര്യമസ്തി. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ രക്ഷാക്ഷേത്രേ ആത്മനിർഭരതാം പ്രാപ്തും സശസ്ത്ര ബലാനാം രക്ഷാനുസന്ധാന വികാസ സംഘടന സംസ്ഥായാഃ തഥാ ഉദ്യോഗ ജഗതഃ മധ്യേ അധിക സഹകാരസ്യ ആഹ്വാനം കൃതവാൻ. ഉത്തരപ്രദേശ ഉത്തരാഖണ്ഡ് ഹിമാചല പ്രദേശ ഹരിയാണ രാജസ്ഥാൻ ദില്ലി ചേത്യത്തേഷാം മുഖ്യമന്ത്രിഭിഃ യമുനാനദ്യാഃ പുനരുദ്ധാരായ കിഷൌ ബഹു ഉദ്ദേശീയ ബന്ധ പരിയോജനാ സംബന്ധേ സന്ധൌ ഹസ്താക്ഷരാണി കൃതാനി. അമേരിക്കയാഃ ന്യായാലയേന വൈദേശിക ഛാത്രാണാം വാർത്താഹരാണാം ച കൃതെ ട്രംപ് പ്രശാസനേന നിർധാരിതേഷു നൂതന പാരഗമനാനുമതിപത്ര നിയമേഷു പ്രതിബന്ധ സ്ഥാപിതഃ. അപി ച പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം ഭാരതം അദ്യ സായം നവദില്ല്യാം

0: യും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് എംടിഎൽ ഗയ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധമായി പിടിച്ചെടുക്കില്ലെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ എഐ അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നതുവഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ ഒന്നാം വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സമ്പന്നശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. പി ജയരാജൻ, MB രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: 553 സദ്യകളാണ് വഴിപാട് വള്ള സദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ള സദ്യകൾ വഴിപാടുകാരുടെ അസൌകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിധാനം നന്നേ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോട്ട്

0: കുടുംബാംഗങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
1: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന, കുടയത്തൂർമല, തോളിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പൂഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വര എന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കോട്ടയം മേലുകാവ് വഴിയും ഇടുക്കി കൂവപ്പള്ളി വഴിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായതും KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസുകളും ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കി. ട്രക്കിംഗ്, ഓഫ്റോഡ് യാത്രകൾക്കുള്ള സാധ്യതയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനു ശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദേശാടനം എന്ന ചിത്രത്തിലെ ഗാനം ദീപാങ്കുരനും മഞ്ജു മേനോനും പാടിയത്. ഗാനരചനാ സംഗീതം കൈതപ്രം.

0: ബൈ മൈ സൈഡ് ഐ കൻ ഡ്രീം എനി ഡ്രീം ഐ വാണ്ട്.
1: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-25 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.
2: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. ഭൂമി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ക്ഷമയാണ്. ആരൊക്കെ ചവിട്ടിയാലും ആരൊക്കെ മുറിവേൽപ്പിച്ചാലും ഭൂമി പരാതിപ്പെടുന്നില്ല. പകരം അതേ മനുഷ്യർക്ക് വീണ്ടും നിൽക്കാനും നടക്കാനും ഇടം നൽകുന്നു. അതുപോലെ ജീവിതത്തിൽ ചിലർ നമ്മെ വേദനിപ്പിച്ചേക്കാം, തെറ്റിദ്ധരിപ്പിച്ചേക്കാം, അവഗണിച്ചേക്കാം. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിന്റെ സമാധാനം കവർന്നെടുക്കാൻ അനുവദിക്കരുത്. ക്ഷമിക്കുക എന്നത് അവരുടെ തെറ്റിനെ അംഗീകരിക്കലല്ല, നമ്മുടെ മനസ്സിനെ ആ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. പൊറുക്കാൻ കഴിയുന്ന മനസ്സും വിട്ടുകളയാൻ കഴിയുന്ന പക്വതയും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ

0: പ്രധാന പരിപാടി ചേമ്പിന്റെ കൃഷിയെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതിനു മുൻപ് എന്നത്തെ പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് ഫയർ ബെൽറ്റ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടിയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. മലയാളിക്ക് ഒരു നേരമെങ്കിലും മരച്ചീനിയോ ചേനയോ ചേമ്പോ മധുരക്കിഴങ്ങോ കൂടിയേ തീരൂ. രാവിലെ പ്രാതലിന് പലപ്പോഴും മരച്ചീനിയോ ചേമ്പോ പുഴുങ്ങിയതും ചമ്മന്തിയോ ആയിരുന്നു. ആ കാലഘട്ടത്തിലെ പലർക്കും അത് ഓർമ്മയുണ്ടാവും അല്ലേ. ചേമ്പിന്റെ ഒരു രുചി അത് ഇന്നും നാവിൽ തന്നെയുണ്ട്. നമുക്ക് തിരികെ ആ കാലത്തിലേക്ക് ഒന്ന് പോകണ്ടേ? ആരോഗ്യം സംരക്ഷിക്കണ്ടേ? കിഴങ്ങുവർഗ്ഗങ്ങൾ നട്ട് പരിപാലിക്കണ്ടേ? ചേമ്പിന്റെ കിഴങ്ങു മാത്രമല്ല രുചിയുള്ളത്, അതിന്റെ തണ്ടുകൊണ്ട് ഒരു പച്ചടിയും പുളിങ്കറിയും ഉണ്ടാക്കി തരുമായിരുന്നു അമ്മ. എന്തൊരു രുചിയായിരുന്നോ അതിന്. ചേമ്പിന്റെ ഇല മഴയത്ത് കുടപോലെ പിടിച്ചോടിയ കുട്ടിക്കാല ഓർമ്മയില്ലേ? വെള്ളത്തുള്ളികൾ ഇലയിൽ പറ്റാതെ മുത്തുമണികൾ പോലെ ഉരുണ്ടിറങ്ങുന്ന കാഴ്ചയും മനോഹരമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പരമ്പരാഗത കൃഷിരീതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചേമ്പ് കൃഷി. കുറഞ്ഞ പരിചരണത്തിൽ പോലും നല്ല വിളവ് നൽകുന്ന ഒരു കിഴങ്ങുവർഗ വിളയാണിത്. ഇന്ന് ചേമ്പിന്റെ കൃഷിരീതികളും പ്രാധാന്യവും പലതരത്തിലുള്ള ചേമ്പിനെയൊക്കെ കുറിച്ച് നമുക്കറിയാം. ഇതൊക്കെ പറഞ്ഞു തരുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ വിള ഉൽപാദന വിഭാഗത്തിലെ ഹെഡും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ സുജ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ചേമ്പിന്റെ കൃഷി എന്ന് പറയുമ്പം കേരളീയർക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ചെറുചേമ്പുണ്ട്, പാൽചേമ്പുണ്ട്. ചെറുചേമ്പിന്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്തുവാണ്?
4: ചെറുചേമ്പ് നമ്മുടെ നാട്ടിൽ ഒരു പച്ചക്കറി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രചാരത്തിൽ ഉള്ള ഒരു കിഴങ്ങുവർഗ വിളയാണ്. കിഴങ്ങുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഭക്ഷ്യസുരക്ഷ, പോഷക സുരക്ഷ, കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്ന വിളകൾ എന്നൊക്കെയാണ്. ഈ ചെറുചേമ്പിനെ പറയുമ്പോൾ അതിന്റെ കിഴങ്ങുകളും അതുപോലെ ഇളം തണ്ടുകളും ഇലകളും ഒക്കെ തന്നെ ഔഷധഗുണവും പോഷക ഗുണവും ഉള്ളവയാണ്. ചേമ്പിന്റെ കിഴങ്ങെന്ന് പറയുമ്പോൾ അതിൽ നല്ല രീതിയിൽ അന്നജം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 മുതൽ 70% അന്നജം അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യനാരുണ്ട്, ധാതുക്കളായ കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, പൊട്ടാഷ്യം, അതുപോലെ വിറ്റാമിനുകൾ, വിറ്റാമിൻ എ, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥാ മാറ്റത്തിന്റെ സന്ദർഭത്തിൽ ഇവയെ നമുക്ക് വിവിധ കൃഷി സമ്പ്രദായങ്ങളിൽ ഇടവിള കൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ്, കമുക്, വാഴ ഇവയിലൊക്കെ
3: കുറച്ച് തണലുണ്ടെങ്കിലും പ്രശ്നമല്ല,
4: പ്രശ്നമില്ല. പിന്നെ ഇതുകൂടാതെ തന്നെ ചേമ്പിന്റെ ഇടയ്ക്കും നമുക്ക് വിവിധ ഹ്രസ്വകാല വിളകൾ, പച്ചക്കറിയാണെങ്കിൽ ഇപ്പം വെണ്ട അല്ലെങ്കിൽ ചീര, മല്ലി, ടൊമാറ്റോ, മുളക്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, ഉഴുന്ന് ഇവയൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി, കുറച്ചൊക്കെ വെള്ളക്കെട്ടുണ്ടായാലും ചേമ്പ് അത് ചെറുത്തു നിന്ന് നമുക്കൊരു സാമാന്യം വിളവൊക്കെ തരാനൊതുങ്ങുന്ന ഇനമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലവണരസമേറിയ മണ്ണിലും സലൈനിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ചേമ്പ് നല്ല രീതിയിൽ വളർന്നോളും. ഇലയിലാണെങ്കിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ധാതുക്കള്, കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, പിന്നെ ബീറ്റ കരോട്ടിന്, പിന്നെ അതുപോലെ വിറ്റമിൻ സി, ഇതിന്റെയൊക്കെ നല്ലൊരു ഉറവിടമാണ്. പിന്നെ ചേമ്പിന്റെ അന്നജത്തിന്റെ കണികകളുടെ വലിപ്പം നന്നേ ചെറുതാണ്.

0: അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചേമ്പിന്റെ കിഴങ്ങിലടങ്ങിയിട്ടുള്ള ഭക്ഷ്യനാര് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുവാൻ സഹായിക്കുന്നു. പിന്നെ ഇതിന്റെ വഴുവഴുപ്പ്, അതായത് മ്യൂസിലേജ് എന്ന് പറയുന്നതും ശരിക്കും ആരോഗ്യ ശാസ്ത്രപരമായി നോക്കിയാൽ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവൊക്കെ ക്രമീകരിക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൊണ്ടും ഇതുപോലുള്ള മൈനർ കിഴങ്ങുവിളകളെ കേരളത്തിന്റെ അനുയോജ്യമായ കാലാവസ്ഥയിലും മണ്ണിലും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതും കൂടുതൽ കൃഷി വ്യാപിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്.
1: അപ്പൊ ചെറുചേമ്പിന്റെ നല്ല ഇനങ്ങൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ളത് അതെതൊക്കെയാണ്?
0: നമുക്കൊരു പ്രാദേശിക കേന്ദ്രം ഒറീസയിലുണ്ട്. അപ്പൊ ഈ രണ്ട് അടുത്തൊന്നും കൂടി ഏകദേശം 10 മുന്തിയ ഇനം ചേമ്പിനങ്ങൾ, ചെറുചേമ്പിന്റെ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒറീസയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള മുക്തകേശി എന്ന് പറയുന്ന ഒരിനമാണ്. സാധാരണ ചേമ്പിന്റെയൊക്കെ കാലദൈർഘ്യം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 6 മുതൽ 8 കൊണ്ടാണ് നമ്മൾ ചേമ്പ്, ചെറുചേമ്പ് വിളവെടുക്കുന്നത്. ഈ മുക്തകേശി എന്ന് പറയുന്ന നമുക്ക് 5 മുതൽ 6 കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. കൂടാതെ നമുക്ക് ചേമ്പിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഇലകരിയൽ എന്ന രോഗത്തിന് പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരിനമാണ് ഈ മുക്തകേശി. മാത്രമല്ല നല്ല പാചക ഗുണവും ചൊറിച്ചിൽ ശരാശരി കുറവും ഉള്ളതുമായ ഒരിനമാണ് ഈ മുക്തകേശി എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് ശ്രീകിരൺ, ശ്രീരശ്മി, ശ്രീ പല്ലവി ഇങ്ങനെയൊക്കെയുള്ള ഇനങ്ങളുണ്ട്. വളരെ കാലദൈർഘ്യം കുറഞ്ഞ, അത് ഒറീസയിൽ നിന്നുള്ള ഇനമാണ്, ശ്രീ ടീലിയ എന്ന് പറയുന്ന ഇനം 4 കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നു. അതുകൂടാതെ അതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ കാലദൈർഘ്യം കുറവായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കരിയൽ, ഇലകരിയൽ രോഗത്തെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതിന് സാധ്യമാകുന്നു. പിന്നെ ധാരാളം നാടൻ ഇനങ്ങളുണ്ട്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇനമാണല്ലോ താമരക്കണ്ണൻ, പിന്നെ കണ്ണൻ ചേമ്പ്, പിന്നെ കുടച്ചേമ്പ്. ഇതൊക്കെ സാധാരണ പ്രാദേശികമായിട്ട് കൃഷിക്കാര് നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നാടൻ ഇനങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യം, 1 സെന്റിലേക്ക് നമുക്ക് വേണ്ടി വരുന്ന വിത്ത് എന്ന് പറയുന്ന 3¾-4 kg വിത്ത് വേണ്ടി വരും 1 സെന്റിലേക്ക്. 1 ഹെക്ടർ പറയുകയാണെങ്കിൽ 800 മുതൽ 1 ടൺ വരെ.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും വ്യാപകമായിട്ട് 1 ഹെക്ടർ അങ്ങനെ
0: ഇല്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വിളകളൊക്കെ നമ്മൾ പുതയിടണം. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ സന്ദർഭത്തിലൊക്കെ ഏകദേശം 30-45 1 മാസം തൊട്ട് 1.5 മാസം വരെ എടുക്കും ചേമ്പ് പൊടിച്ച് പുറത്തേക്ക് വരാൻ. കാച്ചിലും ചേനയും ഒക്കെ ഇതുപോലെയാണ്. അതിന് ഒരു സുഷുപ്താവസ്ഥയുണ്ട്, അത് കഴിഞ്ഞിട്ട് അവ ജെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൊടിച്ച് വരത്തുള്ളൂ. അപ്പൊ ഈ സമയത്ത് നമ്മൾ പുതയിടുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ്. ജലം സംഭരിച്ചു വെക്കാനും കള നിയന്ത്രിക്കാനും മണ്ണിന്റെ താപം, മണ്ണിന്റെ മൈക്രോ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തന്നെ ആകെ മൊത്തം ഒന്ന് ക്രമീകരിക്കാനും ഈ പുതയിടയിൽ നന്നായിട്ട് സഹായിക്കും. എന്തെങ്കിലും കിട്ടുന്ന വിളാവശിഷ്ടമോ കരിയിലയോ ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് പുതയിടേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
1: പിന്നെ വളപ്രയോഗത്തിനെ കുറിച്ച് സംസാരിച്ചാൽ അതിലെന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടത്?
0: കിഴങ്ങുവിളയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ വളപ്രയോഗം നന്നായിട്ട് ശ്രദ്ധിക്കണം, നിസ്സാരമാക്കരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജൈവവളം തന്നെയാണ്. കിഴങ്ങു മണ്ണിനുള്ളിലാണല്ലോ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ജൈവവളം പലതരത്തിൽ നമുക്ക് വളപ്രയോഗം ചെയ്യാം. അപ്പൊ ഞാൻ 2-3 തരത്തിലാക്കി പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ചാണകം അല്ലെങ്കിൽ കാലിവളം, അത് അടിവളമായിട്ട് കൊടുക്കുക. അത് ശരാശരി 1 ചെടിക്ക് 300-350 ഗ്രാം ഒക്കെ വേണ്ടിവരും. 1 സെന്റിന് 1.5 kg എന്നുള്ളതാണ് കണക്ക്. അപ്പൊ ഇത് നടുന്ന സമയത്ത് നമ്മൾ കൊടുക്കും. പിന്നെ നടുന്ന സമയത്ത് പിന്നെ വേറൊന്നും തന്നെ ആവശ്യമില്ല. ഇനി പൊടിച്ച് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ രാസവളങ്ങൾ കൊടുത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫോസ്ഫറസ് ആ സമയത്ത് മുഴുവൻ അടിവളമായിട്ട് നമ്മൾ കൊടുക്കും, പൊടിച്ച് അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞാണ്. ഇതുകൂടാതെ പകുതി എന്നുള്ള കണക്ക് നൈട്രജനും പൊട്ടാഷ്യം എന്നുള്ളത് ഇപ്പൊ മാറി, അത് 2-3 ഗഡുക്കളായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം 1 പ്രാവശ്യം എന്ന് പറയുന്നത് നമ്മളത് ശ്രദ്ധിച്ചു വേണം ഓരോ പ്രാവശ്യവും ചെയ്യേണ്ടത്. ഈ പറഞ്ഞ അളവിലാണെങ്കിൽ 1 സെന്റിലേക്ക് 500 ഗ്രാം മസുറിഫോസ് വേണ്ടി വരും. അത് 1 ഗഡുവായിട്ടാണ് നമ്മൾ കൊടുക്കുക. പിന്നെ വരുന്നത് നേർവളങ്ങളാണ്, യൂറിയ, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. അത് 750 ഗ്രാം യൂറിയ, 1 സെന്റിലെ കണക്കാണ് ഞാൻ പറയുന്നത്. 680 700 ഏകദേശം ഒരുപോലെ വരും. പൊട്ടാഷും നമ്മൾ കൊടുക്കുക. ഈ 2 കണക്കും 2-3 ഗഡുക്കളായിട്ട് വേണം കൊടുക്കേണ്ടത്. മുഴുവനായിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 2 സമയത്തും നമ്മൾ എന്ത് വേണം, മണ്ണ് കൂട്ടി കൊടുക്കണം, കളയൊക്കെ മാറ്റണം. ഇതെല്ലാം നല്ല രീതിയിൽ കിഴങ്ങുകൾ രൂപാന്തരം പ്രാപിക്കാനും വലിപ്പം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. അപ്പൊ ഇത് സാധാരണ ഒരു വളപ്രയോഗമാണ്. ഇനി ഇത് കൂടാതെ ഒരു വളപ്രയോഗമുണ്ട്, CTCRI, സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം, സൈറ്റ് സ്പെസിഫിക് ന്യൂട്രിയൻ മാനേജ്മെന്റ്.

തൊട്ട് നമ്മൾ ആ വിത്ത് പരിപോഷിക്കുന്ന തൊട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. ഒന്നെങ്കിൽ സ്യൂഡോമോണാസിലോ അല്ലെങ്കിൽ ട്രൈക്കോഡെർമയിലോ പോഷിപ്പിച്ച വിത്ത്, അത് ഏറ്റവും പ്രധാനമാണ്. അപ്പം അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ ചേമ്പിനുണ്ടാകുന്ന കരിയൽ എന്ന് പറയുന്ന രോഗത്തെ നമുക്കൊരു വിധം പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഏറ്റവും വേണ്ടത് കാലിവളം അല്ലെങ്കിൽ ചാണകം. അത് നമ്മൾ അത് വളരെയധികം കൂടുതൽ കൊടുത്തതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ജൈവ കർഷകരെന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും എന്താ പശുവോ എന്തെങ്കിലും മൃഗങ്ങളോ അവരുടെ കൂടെ കാണണം അല്ലെ. സംയോജിത കൃഷിരീതിയാണല്ലോ എപ്പോഴും നമ്മൾ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ നമ്മൾ കുറച്ചും കൂടി ചാണകം കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഒരു ചെടിക്ക് നേരത്തെ ഒരു 300-325 ഗ്രാം മതിയെങ്കിൽ ഇതൊരു 400 ഗ്രാം ഒക്കെ വേണ്ടി വരും. ഒരു സെന്റിന് ഒരു 60 കിലോഗ്രാം ചാണകം വേണ്ടിവരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജീവാണു വളങ്ങളാണ്, അസോസ്പൈരിലം, പിന്നെ ഫോസ്ഫോ ബാക്ടീരിയ, മൈക്കോറൈസ എന്നൊക്കെ പറയുന്നത്. അതിനും നമ്മൾ എപ്പോഴും ഈ ജൈവവളത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ജീവാണു വളങ്ങൾ പറയുന്നത്. 25:1 അങ്ങനെ, അല്ലെങ്കിൽ 50:1. നമ്മളെപ്പോഴും കിഴങ്ങുവിളകളായോണ്ട് 50:1 എന്നുള്ള റേഷ്യോയിലാണ് പറയുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 60 കിലോ ചാണകത്തിന് ഒരു 1-1.5 കിലോ ഈ പറഞ്ഞിട്ടുള്ള ജീവാണു വളങ്ങൾ വേണ്ടിവരും. അത് ചാണകത്തിന്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, മണ്ണിലീർപ്പം ഈ ജീവാണു വളങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കണം. അതും ഒരു ശരാശരി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 60 കിലോയ്ക്ക് ഒരു 1.5 കിലോഗ്രാം ജീവാണു വളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് നല്ല ഒരു വളമാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. അപ്പം അതും നമുക്കൊരു ശരാശരി ഒരു 25-30 ഗ്രാം കിട്ടുന്നത് പോലെ ഒരു ചെടിക്ക്, അതായത് ഒരു സെന്റിൽ 150 മൂടാണല്ലോ, 4-4.5 കിലോഗ്രാം ഒരു സെന്റിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചേമ്പ് നമ്മൾ നടും അല്ലെ. ഈ വളങ്ങളൊക്കെ അടിവളമായിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പൊ ഇതിനിടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് പയറ് പോലുള്ള പച്ചിലവള ചെടികൾ നടുന്നത് നല്ലതാണ്. കാരണം രണ്ട് വരി ചേമ്പിന്റെ ഇടയ്ക്ക് നമുക്ക് നല്ല സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലം നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. പയറ് പോലുള്ള ധാന്യങ്ങൾ, അതായത് ചെറുപയറോ ഉഴുന്നോ അല്ലെങ്കിൽ പച്ചിലവളമോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്തു വേണമെങ്കിലും നമുക്ക് ഇടവളയായിട്ട് കൃഷി ചെയ്യാം. പക്ഷെ പച്ചിലവളം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു 45-60 ദിവസം കഴിയുമ്പോൾ, അതായത് ചേമ്പൊക്കെ പൊടിച്ചു വരുമ്പോൾ നമുക്ക് നല്ലൊരു വളവും കൂടെ കിട്ടുകയാണ്. അപ്പൊ ആ വളം നമുക്കൊരു ശരാശരി ഒരു സെന്റിന് ഒരു 50-60 കിലോ ഒക്കെ കിട്ടും. നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ, മഴയുടെ സന്ദർഭത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെക്ടർ അടിസ്ഥാനത്തിൽ 10-15 ടൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജൈവ കൃഷിക്ക് നമുക്ക് അധികമായിട്ട് മറ്റ് നമ്മൾ വാങ്ങിച്ച് ഇടുന്ന വളങ്ങൾ പുറത്തുനിന്ന്, അതായത് ചാണകമായാലും മറ്റു വളങ്ങൾ അധികം അവലംബിക്കാതെ കിഴങ്ങുവിളകളിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പച്ചിലവള പ്രയോഗം വളരെ ഫലപ്രദമാണ്. അപ്പൊ ഇത് നമ്മളെ കുഴിച്ചു മൂടുന്ന സമയത്ത് ആ തടത്തിൽ, അതായത് ചേമ്പിന്റെ കുഴിയിൽ തന്നെ ഈ പച്ചിലവളമിട്ട് നമ്മൾക്ക് മൂടി അത് കുറച്ചുകൂടി ഒരു കൂമ്പലാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ കുറച്ച് ചാരം ഉണ്ടെങ്കിൽ, ആഷ് എന്ന് പറയും അതിപ്പോ നമ്മുടെ അതിപ്പോ നമ്മുടെ നാട്ടിലൊന്നും അത്ര സുലഭമല്ല, എന്നാലും അതുള്ള കർഷകര് അത് കൊടുത്താൽ നന്നായിരിക്കും. കാരണം കിഴങ്ങുകളുടെ ക്വാളിറ്റിക്ക്, അതായത് ചാരം എന്ന് പറയുന്നതിൽ പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം മൂന്നും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഏകദേശം ഒരു 60 ഗ്രാം ഒക്കെ ഒരു ചെടിക്ക്, ഞാനെല്ലാം ഇങ്ങനെ കണക്ക് ഇങ്ങനെ പറയുന്നെങ്കിലും ഒരു ഉദ്ദേശം ഒരു 8-10 കിലോ നമ്മൾ കൊടുക്കുന്നത് നല്ല വിളവ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഗുണമേന്മയുള്ള കിഴങ്ങുകൾ ഉൽപ്പാദിപ്പിക്കാനും ഈ ജൈവമാർഗത്തിൽ കൂടി നമുക്ക് കൃഷി ചെയ്യാം. ഈ ജൈവമാർഗത്തിൽ കൂടി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനവും തെരഞ്ഞെടുക്കുന്നത്. മുക്തകേശി ഇനം വളരെ നല്ലതാണ്. നമ്മുടെ നാടൻ ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. പക്ഷെ മുക്തകേശി ചെയ്യുന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറയുന്നതുപോലെ ഇലകരിയൽ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഇലകരിയൽ രോഗവും നമുക്ക് ജൈവമാർഗത്തിൽ കൂടി തന്നെ നമുക്ക് ഒന്ന് വരാതെ നോക്കേണ്ടതായിട്ടുണ്ട്. വരുന്നതിനേക്കാളും നമ്മൾ വരാതെ നോക്കുക, അതാണ്. അതിനുവേണ്ടിയുള്ള കുറച്ച് പരിപാലന മുറകളുണ്ട്. അതിന് നമുക്ക് വെർമി കമ്പോസ്റ്റ് ഒരു കുഴിക്ക് 100 ഗ്രാം എന്ന് പറഞ്ഞു കൊടുക്കാം. വെർമി വാഷ് ഉണ്ടല്ലോ, 10% വെർമി വാഷ് ആണല്ലോ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അതായത് 1 ലിറ്ററിന് 100 ml വെർമി വാഷ് തളിച്ചു കൊടുക്കാം. അപ്പൊ ഇത് തളിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാ, ചേമ്പെല്ലാം നട്ട് ഒരു മാസം, അതായത് അത് പൊടിച്ച് വരുമ്പോ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുക. ഒരു ജസ്റ്റ് ഒരു പ്രൊഫൈലാക്റ്റിക് ആയിട്ട്, വരാതെ കരുതൽ നടപടിയായിട്ട്, എന്നിട്ട് നമ്മൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോ തന്നെ പിന്നെ 2 ആഴ്ച ഇടവിട്ട് ഒരു 4 മാസം വരെ ഇത് കൊടുക്കണം. 4 മാസമാകുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് തീവ്രമാവുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് ഈ കരിയൽ രോഗം കൂടുതലായിട്ട് കാണുന്നത്. ആ സമയത്ത് നമുക്ക് ജൈവ ഒരു കുമിൾനാശിനി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പൊട്ടാഷ്യം, ഫോസ്ഫോണേറ്റ് അതൊക്കെ ഇപ്പം വിപണിയിൽ അത്ര സുലഭമാണോ എന്ന് ഒരു ചെറിയ സംശയമുണ്ട്. എന്നാൽ അക്കോമിൻ ഇതൊക്കെ നമ്മൾ
ഗവേഷണ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. 1 ലിറ്ററിന് 3 ml എന്നുള്ള

0: കണക്കിൽ. അപ്പൊ അത് ലഭ്യമാണെങ്കിൽ അത് നമുക്ക് തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ വെർമി കമ്പോസ്റ്റ്, വെർമി വാഷ്, ഇത് തന്നെ അവലംബിക്കാവുന്നതാണ്. പിന്നെ മുക്തകേശി ഇനം തിരഞ്ഞെടുത്താൽ ഇതൊന്നും ഒരു പ്രശ്നമായി വരുന്നതേയില്ല. നമ്മുടെ നാടൻ ഇനങ്ങളിലാണ്, അല്ലെങ്കിൽ മറ്റിനങ്ങളിലാണ്, CTCRI തന്നെ വികസിപ്പിച്ചെടുത്ത മറ്റിനങ്ങളുണ്ടല്ലോ, അതിലാണ് നമുക്കിത് വരുന്നത്. പിന്നെ ജൈവ കുമിൾനാശിനി കൊണ്ട് നമുക്ക് മൊത്തമായിട്ടൊരു കൺട്രോള് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റതിന് പോകുമല്ലോ, രാസ ഫംഗിസൈഡിന്, കെമിക്കൽസിന്. അപ്പൊ അതിൽ പ്രധാനം റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്നതുണ്ട്, മാംഗോസബ് ഉണ്ട്, അതൊക്കെയാണ്. റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലാക്സിൽ മാംഗോസബ്, അത് 1 gram ഒരു ലിറ്റർ വെള്ളത്തിനാണ്. പിന്നെ മാംഗോസബ് എന്ന് പറയുന്നത് 2 gram ഒരു ലിറ്റർ
1: വെള്ളത്തിന്.
0: തുടങ്ങുമ്പോഴേ ഒരു ഒരു പുള്ളിയൊക്കെ കാണുമ്പോഴേ നമ്മൾ ചെയ്ത് തുടങ്ങണം. പിന്നെ അല്ലാത്ത ഒരുപാട് ജൈവികമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങളുണ്ട്. ഒരേ വിള തന്നെ എപ്പോഴും കൃഷി ചെയ്യാതെ നമ്മൾ പരിക്രമ വിളയായിട്ട് വെണ്ട നടുക, പുതയിടുക, മണ്ണ് മൾച്ച് ചെയ്യുക. മൾച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ വൈക്കോലൊക്കെ കൊണ്ട് പുതയിടാൻ നമുക്ക് പറയാൻ പറ്റൂല, കാരണം നമ്മൾക്ക് മൃഗങ്ങളും അതുപോലെ പശുക്കളും ഒക്കെ അതുപോലെ പ്രധാനികളാണ്. എന്നാലും നമ്മൾ കഴിയുന്നതും പുതയിടാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഈ രോഗത്തെ ഒരുവിധം നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നു.
1: പിന്നെ നമ്മൾ ഈ ഒരു വർഷം നട്ട് കഴിഞ്ഞ് പൊടിച്ച് വെളി വന്ന് മെണമ്പഞ്ഞ ആ സമയം വളപ്രയോഗം ചെയ്യണം. പിന്നെ ഈ ഇലകരിച്ചിൽ രോഗത്തിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം. പിന്നെ ബാക്കി എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ ഈ വിള?
0: പിന്നെ ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഈ മഴ ഇങ്ങനെ എപ്പോഴും നല്ല മാറിയൊക്കെ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ജലസേചനം കൊടുക്കണം. ജലസേചനം കൊടുത്താൽ നല്ലതാണ്. അതും നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. 1 cent ശരിക്കും 130 to 175 ലിറ്റർ 1 cent ഒരു ദിവസം ജലസേചനം കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇപ്രകാരം നമ്മൾ ചേമ്പ് കൃഷി ചെയ്യുന്നത് കൊണ്ട് ഏകദേശം 1 cent 1000 rupees അടുപ്പിച്ചൊക്കെ ചെലവ് വേണ്ടി വരും. 900 to 1000 ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ അത്രയും തന്നെ 1000 to 1200 rupees നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് നമുക്ക് കർഷകന് വരുമാനമായിട്ട് ലഭിക്കുകയും ചെയ്യും.
1: ഈ ചെറിയ ചേമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല ഡിമാൻഡുണ്ട്.
0: അതായത് ഇതുപോലത്തെ വിളകള് ഇനി വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്, പച്ചക്കറി എന്നുള്ള നിലയ്ക്കും ഈ കാലാവസ്ഥ മാറ്റത്തിന്റെ സന്ദർഭങ്ങളിലും ഒക്കെ. കാരണം നമ്മളുടെ തന്നെ അനുയോജ്യമായ കൃഷി സമ്പ്രദായങ്ങൾ ഇവ ചേർന്ന് വരുന്നുണ്ട്. നെൽകൃഷി കഴിഞ്ഞിട്ട് നമുക്ക് നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യാം, ഒരു വിളയോ രണ്ട് വിളയോ കഴിഞ്ഞിട്ട്.
1: ടോട്ടലി നമ്മുടെ ഒരു സംയോജിതമായ കൃഷിയാണെങ്കിൽ എന്തായാലും
0: തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. സംയോജിത കൃഷി സമ്പ്രദായങ്ങളിലൊക്കെയാണല്ലോ നമ്മളിപ്പോ ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും മറ്റു വിളകളോടൊപ്പവും അതുപോലെ തന്നെ മറ്റു എന്റർപ്രൈസസിനോടൊപ്പം പല സിസ്റ്റം ഉണ്ടല്ലോ, മൃഗങ്ങള്, പക്ഷികള്, അങ്ങനെ ആട്, കോഴി, ഇതിനെ എല്ലാത്തിനോടും നമുക്ക്
1: ചേർത്ത്
0: കൊണ്ടുപോകുന്ന ഒരു വിളയാണ് ചെറുചേമ്പ്.
1: ഡോക്ടർ സുജാ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ചെറുചേമ്പിനെ കുറിച്ചും ഇതിന്റെ കൃഷി രീതികളും ഇനങ്ങളും നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: വീട്ടുവളപ്പിലും ചെറിയ കൃഷിസ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ സ്വയം പര്യാപ്തമായ പച്ചക്കറി കൃഷിക്ക് ചേമ്പ് മികച്ചൊരു തെരഞ്ഞെടുപ്പാണ്. വിപണിയിലും ആവശ്യക്കാരുള്ളതിനാൽ കർഷകർക്ക് വരുമാന മാർഗമായും ചേമ്പ് കൃഷി പ്രയോജനപ്പെടുന്നു. ചേമ്പ് കൃഷിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലായില്ലേ? ഇതുവരെ ഇതൊക്കെ പറഞ്ഞു തന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ വിള ഉൽപാദന വിഭാഗം ഹെഡും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: കമ്പോള വില നിലവാരം

0: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,850 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 23,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 69,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,400 രൂപ മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫയർ ബെൽറ്റ്? ഉത്തരം, വേനൽക്കാലത്ത് റബ്ബർ തോട്ടങ്ങളിൽ തീ പടർന്നു പിടിക്കാതിരിക്കാൻ എടുക്കുന്ന ഒരു മുൻകരുതലാണ് ഫയർ ബെൽറ്റ്. തോട്ടത്തിന് ചുറ്റും 3 മുതൽ 5 വരെ മീറ്റർ വീതിയിൽ കുറ്റിച്ചെടികളും ചപ്പുചവറുകളും നീക്കി വൃത്തിയാക്കുന്ന പ്രക്രിയയാണിത്. ഇങ്ങനെ ഫയർ ബെൽറ്റ് സജ്ജമാക്കുന്നതിലൂടെ തീ തോട്ടത്തിലേക്ക് പടരാതിരിക്കാൻ സഹായിക്കും. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.

0: ആകാശവാണി കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: ഹലോ പ്രിയ ഗീതം.
3: ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
4: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ. അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,330 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ,

തളിപ്പറമ്പ് 28,600 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 15,500 രൂപ, തലശ്ശേരി 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 14,700 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,300 രൂപ, കാസർഗോഡ് 5,400 രൂപ, തളിപ്പറമ്പ് 5,200 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,900 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 5,600 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 605 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 620 രൂപ. അടയ്ക്കാപ്പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,000 രൂപ. ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.

ശ്രോതാക്കളെ, 4:35 അങ്കണം. ഇതിൽ ആരോ ഒരാൾ, റീജ മുകുന്ദൻ അവതരിപ്പിക്കുന്ന ചെറുകഥ, യു പി പ്രകാശൻ അവതരിപ്പിക്കുന്ന കവിതകൾ, ചെറുകഥ ഉഷാ പി വി അവതരിപ്പിക്കുന്നു നീലമല എന്നിവ കേൾക്കാം 7:35 അങ്കണം പരിപാടിയിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:50. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തുനിന്ന് റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധസേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ചു പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചുനിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോടാവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
2: A bilateral meeting took place between Prime Minister and President Xi on the

0: sidelines of the 18th summit, several issues came up during the discussions. Prime Minister referred to Indian concerns as well and underlined those that both sides should show sensitivity to each other's core concerns and be guided by the three mutuals: mutual respect, mutual interest and mutual sensitivity.
1: ഒമാൻ തീരത്ത് എം ടി എൽ ഗയ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും അർദ്ധനീതിന്യായ ബോർഡുകളിലെ അംഗങ്ങളുടെയും കാലാവധി ഒരു മാസത്തേക്കെങ്കിലും നീട്ടുന്നത് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഒഴിവുകൾ നികത്താത്തതിനാൽ ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം നിലയ്ക്കാൻ പാടില്ലെന്ന കോടതി നിരീക്ഷണത്തെ തുടർന്നാണ് നടപടി. അതേസമയം പുതിയ നിയമനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അതിനാൽ കാലാവധി നീട്ടുന്നത് പരിഗണിക്കേണ്ടതില്ലെന്നുമുള്ള കേന്ദ്ര നിലപാട് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചു. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഓരോ പൌരനും ശബ്ദമുയർത്താൻ അവസരം നൽകുന്ന ജനാധിപത്യത്തിന്റെ അന്തസത്ത ആഘോഷിക്കാൻ അദ്ദേഹം പൌരന്മാരോട് ആഹ്വാനം ചെയ്തു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിൽ യോജിച്ച പ്രവർത്തനം അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പുതിയ തരംഗം ഉയർന്നുവരുന്നതായും MSME കൾ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണനിലവാരം, വിതരണം, നവീകരണം, ആഗോള നിലവാരം എന്നിവയിൽ MSME കൾ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു.
2: TDF के माध्यम से स्टार्टअप्स को ग्रांट्स दिए जा रहे हैं और अनेक टेक्नोलॉजी प्रोडक्शन स्टेज तक पहुंच चुकी है. IDEX ने भी डिफेंस इनोवेशन के लिए एक नया इकोसिस्टम भी तैयार किया है जहां स्टार्टअप्स हमारी वास्तविक ऑपरेशनल रिक्वायरमेंट्स के आधार पर सॉल्यूशंस विकसित कर रहे हैं.
1: ആഗോളവേദിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്വാഡ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിലെ പുരോഗതി എടുത്തു പറഞ്ഞ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ കൃഷി, സാങ്കേതികവിദ്യ, ആരോഗ്യം എന്നീ മേഖലകളിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതകളും വിശദീകരിച്ചു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ മതപരമായ അറിവോ നൽകുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ മറുപടി തേടി സുപ്രീംകോടതി. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയോട് 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഭാരതരത്ന എം വിശ്വേശ്വരയ്യയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ ഭാവിക്കായി നിർമ്മാണത്തിലും നവീകരണത്തിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും എഞ്ചിനീയർമാർ നൽകുന്ന സംഭാവനകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്തമാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന വയോജന പരിചരണ അവകാശ സംരക്ഷണ ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവലോകന യോഗം നടത്തി. ബില്ലിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. വയോജന പരിചരണ കേന്ദ്രങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് ആവശ്യമായ നിലവാരവും ഉത്തരവാദിത്തം ഉറപ്പാക്കലും ബില്ലിൽ വിഭാവനം ചെയ്യുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും പവർകട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും.

0: ഉൾപ്പെടുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിച്ചു. പരിസ്ഥിതി ലോല നിയമപ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളിൽ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാകും തുക കൈമാറുക. കേരളത്തിൽ പലയിടങ്ങളിലും ഇന്ന് വൈകിട്ടും നാളെയും മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. വയനാട്, കോഴിക്കോട്, മഞ്ചേരി, കാക്കനാട്, കുമരകം, മൂന്നാർ, കൊല്ലം, പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ മഞ്ഞ ജാഗ്രതയിലായിരിക്കും.
0: ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ പെൻഷൻ അവബോധവും വിരമിക്കൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് കീഴിൽ രൂപീകരിച്ച പെൻഷൻ സഖിമാർ, മറ്റ് പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി റിസോഴ്സ് വ്യക്തികൾ എന്നിവരടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരുടെ വിപുലമായ ശൃംഖലയെ പ്രയോജനപ്പെടുത്തിയാണ് പരിപാടി നടപ്പാക്കുന്നത്. വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായിയാണ് സമൂഹമാധ്യമത്തിലൂടെ നിലപാട് അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വിദേശ വിദ്യാർത്ഥികളുടെയും മാധ്യമപ്രവർത്തകരുടെയും അമേരിക്കയിലെ താമസ കാലാവധിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞ് US ഫെഡറൽ കോടതി. ഈ നയം നടപ്പിലാക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടപ്പാക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം. ലോകത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ A. സാബുവുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച സയൻസ് കഫേയിലൂടെ നമ്മൾ കേട്ടല്ലോ. തുടർന്നുള്ള ഭാഗമാണ് ഇന്ന്.
3: നമ്മൾ പലപ്പോഴും മാരകമായിട്ടുള്ള പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്ന മരുന്നിന്റെ വിലയുടെ കാര്യം, വില പലതിനും കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ സമീപകാലത്തായിട്ട് അതിനൊക്കെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ സാധാരണക്കാരന് താങ്ങാൻ പറ്റാവുന്ന രീതിയിലല്ല അതൊന്നും എല്ലാം തന്നെ. അപ്പോൾ അതിലൊരു മാറ്റം എങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക?
4: ഗവൺമെന്റിന്റെ ഇടപെടൽ തന്നെയാണ് അതിനൊരു മാറ്റം വരുത്താൻ സാധ്യമാകുക. ഒപ്പം ആഗോളതലത്തിലുള്ള പേറ്റന്റ് നിയമങ്ങളിലുള്ള

0: ഇളവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു ഔഷധം, അത് ക്യാൻസറിനെതിരെ ഉള്ളതായാലും ഹൃദ്രോഗങ്ങൾക്ക് ഉള്ളതായാലും ഏത് ജീവൻ രക്ഷാ ഔഷധമായാലും, ആ ഔഷധം വികസിപ്പിക്കുന്നതിന് കോടിക്കണക്കിന് ഡോളർ ചെലവാകുന്നുണ്ട്. ആ ചെലവാകുന്ന തുക തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഔഷധ നിർമ്മാണ കമ്പനികളുടെ ഒരു ലക്ഷ്യമാണ്. ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിലെ കമ്പനികൾ അതിന് മുതിരും. അപ്പോൾ തീർച്ചയായിട്ടും ഔഷധത്തിന്റെ പേറ്റന്റ് അവർക്കായിരിക്കും. ആ പേറ്റന്റ് ഉള്ള സാധനം അവർക്ക് താല്പര്യമുള്ള വിലയിൽ അവർ വിൽക്കും. അതിനെ നമ്മൾ മറികടക്കാനുള്ള ഏക മാർഗം പൊതുമേഖലാ ഗവേഷണം നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വകാര്യ മേഖലയിൽ ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി ഗവേഷണം നടത്തി ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങൾ, നമ്മുടെ സർക്കാർ സർവകലാശാലകൾ, സർക്കാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇത്തരം ഗവേഷണങ്ങൾ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ ഉൽപ്പന്നം നമ്മൾ തയ്യാറാക്കി അത് സർക്കാർ നിയന്ത്രണത്തിൽ ഏറ്റവും വില കുറച്ച് ലഭ്യമാക്കാൻ കഴിയും.
1: ഇപ്പോൾ വിദേശത്ത് നിന്ന് കണ്ടെത്തുന്ന അല്ലെങ്കിൽ വിദേശത്ത് പേറ്റന്റുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു മരുന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ അതിന്റേതായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ?
0: പേറ്റന്റ് നേടിയ കമ്പനി ഒരുപക്ഷെ ഇന്ത്യയിൽ വന്നും ഒരു കമ്പനി അവരുടെ ഒരു ബ്രാഞ്ച് സ്ഥാപിക്കുകയും ഈ ഔഷധം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും.
1: ഗവൺമെന്റ് അവർക്കുള്ള അവസരം കൊടുക്കണം. അവിടെ
0: അവസരം കൊടുത്താലും ഒരുപക്ഷെ അവര് വില കുറച്ച് നൽകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. പിന്നെ ട്രിപ്സ് ആഗോളതലത്തിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ, ഭൌതിക സ്വത്താവകാശത്തിന്റെ നിയമങ്ങളിൽ ചില ഇളവുകളുണ്ട്. അവികസിത രാജ്യങ്ങൾ, ഉദാഹരണം ബംഗ്ലാദേശോ ഭൂട്ടാനോ നേപ്പാളോ പോലുള്ള രാജ്യങ്ങൾ, അവിടുത്തെ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതിനു വേണ്ടി അത്തരം രാജ്യങ്ങളിൽ ഇത്തരം പേറ്റന്റഡ് ഔഷധങ്ങളുടെ വേർഷൻ അവിടെ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ ഭൂട്ടാനും നേപ്പാളും ബംഗ്ലാദേശുമുള്ള ദരിദ്ര രാജ്യങ്ങളും നമുക്ക് പറയാവുന്ന തരം രാജ്യങ്ങളിൽ ഇത്തരം പേറ്റന്റുള്ള ഔഷധങ്ങൾ വില കുറച്ച് നിർമ്മിക്കുന്നുണ്ട്. പേറ്റന്റ് നിയമങ്ങളിലെ ഇളവുകൾ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ്. പക്ഷെ ആ ഇളവ് നൽകേണ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ പല കാര്യങ്ങളിലും ഇന്ത്യ പെട്ടിട്ടില്ല. കാരണം നമ്മൾ ഇന്ത്യ ഇപ്പോൾ ഒരു അവികസിത രാജ്യം എന്നതിൽ നിന്നൊരു വികസ്വര, അത് കഴിഞ്ഞ് ഒരു വികസിത രാജ്യം ആ ഒരു സ്റ്റാറ്റസിലേക്ക്
1: തയ്യാറെടുക്കുകയാണ് നമ്മൾ. 2047-ഓടെ വികസിത രാജ്യം എന്നുള്ള പട്ടികയിലേക്ക് വരാനുള്ള ശ്രമമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്.
0: അതെ,
1: നമ്മുടെ ഈ കൊറോണ കാലം, ഈ കഴിഞ്ഞ 2019-20 കാലഘട്ടങ്ങളിലുണ്ടായ കൊറോണ കാലം സാറിന്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയായിരിക്കും, അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: കൊറോണ രണ്ട് രീതിയിൽ നമ്മുടെ ലോകത്തെമ്പാടുമുള്ള ഗവേഷകരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. കൊറോണയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് വീട്ടിലിരുന്നും സ്വന്തം ഗവേഷണശാലയിൽ നിന്നും മാറി നിന്നും കമ്പ്യൂട്ടേഷണൽ ബയോളജിയുടെയും മോളിക്കുലർ മോഡലിംഗിന്റെയും കെമിക്കൽ മോഡലിംഗിന്റെയും ഒക്കെ പിന്തുണയോടുകൂടി ഗവേഷണം വീട്ടിലിരുന്നും യാത്രക്കിടയിലും ഒക്കെ ചെയ്യാമെന്നുള്ളത് സയന്റിസ്റ്റുകൾ മനസ്സിലാക്കി. അതിവേഗം ഓൺലൈൻ മീറ്റിംഗുകളിലൂടെ ഗവേഷക സംഘങ്ങൾ വീട്ടിലിരുന്ന് അവരവരുടെ പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഗവേഷണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു, ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തി. ഒരു പ്രത്യേക രോഗത്തിന് ഉപയോഗിച്ചിരുന്ന ഔഷധങ്ങളെ റീപർപ്പസ് ചെയ്ത് ഇപ്പൊ പനിക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ആസ്മയ്ക്കും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ജോലികൾ ഉൾപ്പെടെ പലതും ഈ കെമിക്കൽ മോഡലിംഗിലൂടെയും മോളിക്കുലർ മോഡലിംഗിലൂടെയും ഗവേഷകർ വീട്ടിലിരുന്ന് ചെയ്തൊരു കാലഘട്ടമാണത്. അപ്പോ കോവിഡ് എല്ലാ രീതിയിലും എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഗവേഷകർ ബോധവാന്മാരാണ്. നമ്മുടെ എൻവയോൺമെന്റൽ പ്രഷർ എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ സംസാരിച്ച പരിസ്ഥിതി മലിനീകരണം കൊണ്ടുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജനിതക വ്യതിയാനം. നമ്മുടെ ഏത് പ്രദേശത്തും നിരവധി അണുജീവികളുണ്ട്, ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും ഒക്കെ തന്നെയുണ്ട്. അതിൽ വൈറസുകൾ ഏറ്റവും അതിസൂക്ഷ്മമായുള്ളതും അറിയാമല്ലോ, മറ്റൊരു ജീവനുള്ള വസ്തുവിന്റെ പിന്തുണയോടുകൂടി മാത്രം ജീവിക്കുന്ന ഒരു ജൈവഘടകമാണ് ഈ വൈറസ്. അതിവേഗത്തിൽ ജനിതക വ്യതിയാനത്തിന് വിധേയമാകുന്ന ഒരു അണുജീവിയാണ് വൈറസ്. അപ്പോൾ നമ്മുടെ ഈ പാരിസ്ഥിതിക സമ്മർദ്ദം, എൻവയോൺമെന്റൽ പ്രഷർ, അത് പരിസ്ഥിതി മലിനീകരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആ സമ്മർദ്ദം ഉണ്ടാകുന്നത്. ആ സമ്മർദ്ദത്തിലൂടെ ജനിതക വ്യതിയാനം അതിവേഗം വൈറസുകളെ ബാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നിരന്തരം സംഭവിക്കുന്ന ആ ജനിതക വ്യതിയാനങ്ങൾ ഭൂരിഭാഗവും വലിയ പ്രശ്നങ്ങളില്ലാതെ, ഒരു ഹാംഫുൾ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പെടാതെ അതങ്ങ് പോകും. പക്ഷേ ലക്ഷത്തിലൊന്ന് അല്ലെങ്കിൽ ഒരു മില്യൺ ജനിതക വ്യതിയാനങ്ങളിൽ ഒരെണ്ണം അപകടകരമായ രീതിയിൽ ഉള്ള വ്യതിയാനമായി മാറിയാൽ വീണ്ടും ഒരു COVID-19 പോലുള്ള ഒരു കൊറോണ വൈറസിന്റെ ഒരു ഉത്ഭവം ഉണ്ടാകാം. പ്രകൃതിയോട് ഇണങ്ങി പാരിസ്ഥിതിക സമ്മർദ്ദം ഏറ്റവും ലഘൂകരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ച ഹരിത സാങ്കേതിക വിദ്യയിൽ ഊന്നിയ ഒരു വികസന പ്രവർത്തനത്തിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ടൊക്കെ മുമ്പോട്ട് പോകണം. ലോകത്തെമ്പാടുമുള്ള ശാസ്ത്ര ഗവേഷകർ അതിനെ ലക്ഷ്യമാക്കി തന്നെയാണ് പ്രവർത്തിക്കുന്നത്.

0: എന്നിരുന്നാൽ ഈ വൈറസുകളുടെ വല്ലാത്ത രീതിയിലുള്ള ഒരു വളർച്ച, ഇപ്പൊ നേരത്തെ സർ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ഈ വൈറസുകളുടെ വല്ലാത്ത രീതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന മറ്റെന്തെങ്കിലും ഘടകങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ?
1: കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ ഘടകമാണ്. ലോകത്തെമ്പാടും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ആഗോളതലത്തിൽ പറയാവുന്നത് കാലാവസ്ഥാ വ്യതിയാനം അതുണ്ടാക്കുന്ന ഓരോ ജീവികളിലും, അതിസൂക്ഷ്മമായ വൈറസിൽ മാത്രമല്ല, മനുഷ്യന്റെ മാനസിക നിലയെപ്പോലും, അതായത് വർദ്ധിക്കുന്ന ഊഷ്മാവിൽ മനുഷ്യന്റെ മാനസിക നില തന്നെ മാറുന്നതായിട്ടുള്ള പഠനങ്ങൾ ഇപ്പോൾ പ്രബന്ധങ്ങളായി പുറത്തു വന്നിട്ടുണ്ട്.
0: ഇപ്പൊ കാലാവസ്ഥയിലുള്ള വ്യതിയാനം തന്നെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചൂടിന്റെ കാര്യം തന്നെ. സാധാരണ ലഭിക്കേണ്ടുന്ന ചൂടിനേക്കാളും കൂടിയ ചൂടിലാണ് ഇപ്പോഴുള്ള അന്തരീക്ഷ താപനില ഉണ്ടാകുന്നത്. അത് ഒരുപക്ഷെ മനുഷ്യനിലുണ്ടാക്കുന്ന ഒരു മാറ്റം
1: വളരെ വലുതാണ്. മനുഷ്യൻ പ്രകോപനപരമായി പെരുമാറുന്നതിന് പോലും ഇത്തരം സമ്മർദ്ദങ്ങൾ, പാരിസ്ഥിതിക സമ്മർദ്ദങ്ങൾ കാരണമാകുന്ന അടയാളപ്പെടുത്തലുകളുണ്ട്. ഗവേഷണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കേരളം പോലൊരു സംസ്ഥാനം ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. നമുക്ക് ഏതാണ്ട് 600 കിലോമീറ്റർ അടുപ്പിച്ച് വരുന്ന തീരപ്രദേശം, നമ്മൾ പശ്ചിമഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അവിടെ കോറി അനുവദിക്കുന്നതിനെതിരെ നമ്മൾ സമരം ചെയ്യാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഒരു മരമുറിച്ചാൽ നമ്മുടെ സംഘടനകൾ സമരം ചെയ്യാറുണ്ട്, ഒക്കെയുണ്ട്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ പശ്ചിമഘട്ടം, അവിടുത്തെ ജൈവ വൈവിധ്യ സംരക്ഷിക്കൽ, അവിടുത്തെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കൽ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ശ്രദ്ധ നമ്മൾ നമ്മുടെ തീരപ്രദേശത്തിന് നൽകണം. പ്രത്യേകിച്ച് ഊഷ്മാവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ സെന്റിമീറ്റർ ആയിട്ട്, മില്ലിമീറ്ററായിട്ടാണ് നിലവിൽ സീ ലെവൽ ഉയരുന്നത്. ഏതാനും സെന്റിമീറ്ററായിട്ട് കടൽ ജലനിരപ്പ് ഉയരുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ നിലവിൽ ഭക്ഷ്യ ആവശ്യത്തിനുള്ള കൃഷിയോഗ്യമായ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ഓരജലം കടന്നുവരും. അപ്പോ ക്ലൈമറ്റ് റെസീലിയന്റ്, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്ത് നിൽക്കുന്ന, അതിനോടൊപ്പം നിന്നുകൊണ്ട് വിളവ് നൽകുന്ന വിളകളിലേക്ക് നമ്മൾ കൂടുതൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു കാലഘട്ടമാണിത്. നമുക്ക് പല ഇനങ്ങളുണ്ട് ഇവിടെ, പൊക്കാളി നെല്ലിനം കൊച്ചി കേന്ദ്രമായുണ്ട്, ചില കൈപ്പാട് റൈസ് പോലുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള അടിസ്ഥാന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് കൂടുതൽ നെൽവിത്ത്, കൂടുതൽ വിള, നമുക്ക് ഉൽപാദനം കിട്ടുന്ന വിളകൾ വികസിപ്പിച്ച് നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ കേരളം ഈ സമുദ്രജലത്താൽ നമ്മുടെ പാടശേഖരങ്ങൾ നിറയുന്ന ഒരു കാലഘട്ടം വന്നാൽ ഭക്ഷ്യ ഉൽപാദനത്തിൽ നമ്മൾ വളരെ പുറകോട്ട് പോകേണ്ടി വരും.
0: കുറച്ച് മുന്നേക്ക് നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പോൾ നമീബിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഫ്രിക്കൻ കൺട്രിയിലോ കണ്ടെത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗം നമ്മുടെ നാട്ടിലേക്ക് വരില്ല എന്നൊക്കെയായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇന്ന് ഏത് തരത്തിലുള്ള വിഷയവും നമ്മുടെ നാട്ടിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ അത്രയേറെ ഭയചകിതരാകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കേരളത്തിലെ ഈ കാലാവസ്ഥാ മാറ്റം എത്രത്തോളമാണെന്നുള്ളൊരു അന്വേഷണം സാർ നടത്തിയിട്ടുണ്ടോ?
1: കാലാവസ്ഥാ മാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിന് നമ്മൾ മുതിർന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ അണുജീവികളുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്.
0: ഈ കാലാവസ്ഥാ മാറ്റം എന്തായാലും ഈ അണുജീവികളുടെ വികാസത്തെ അല്ലെങ്കിൽ വളർച്ചയൊക്കെ സ്വാധീനിക്കുമല്ലോ.
1: ചില പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, അവയിൽ നിന്നൊക്കെ വ്യക്തമാകുന്നതും പിന്നെ ലഭ്യമായ മറ്റ് ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും, പല അണുജീവികളും അപ്രത്യക്ഷമാകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയിലൊക്കെ നമുക്ക് പിന്തുണ നൽകുന്ന അണുജീവികളുണ്ടായിരുന്നു, ഫംഗസുകളും ബാക്ടീരിയകളും, അവയിൽ പലതും അപ്രത്യക്ഷമാകുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം വളരെ ഉയർന്ന തോതിൽ രോഗകാരികളായ ഫംഗസുകളും ബാക്ടീരിയകളും പരുവപ്പെട്ട് ഇവോൾവ് ചെയ്ത് പരിണാമപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കാർഷിക മേഖല വലിയ പ്രതിസന്ധി.
0: അതൊക്കെ ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണമാണോ?
1: കാലാവസ്ഥാ വ്യതിയാനം കാരണമുള്ള പ്രശ്നങ്ങളാണ്.
0: നമുക്ക് അനുകൂലമായിട്ടുള്ള അണുജീവികള്, ഇപ്പൊ ബാക്ടീരിയ ആയിക്കോട്ടെ, ഇപ്പൊ അങ്ങനെയുള്ള സംഗതികളുടെ ഒരു വളർച്ചയുടെ കുറവ് ഏതെങ്കിലും തരത്തിൽ ദോഷമായിട്ട് ബാധിക്കുമോ, അല്ലെ അത്തരത്തിൽ വളർച്ച കുറവുണ്ടായിട്ടുണ്ടോ?
1: മണ്ണിന്റെ ഒരു ജൈവഘടനയില് മണ്ണിലടങ്ങിയിരിക്കുള്ള ബാക്ടീരിയകളും ഫംഗസുകളും ഈസ്റ്റുകളും ഒരു പ്രധാനപ്പെട്ട റോളിലാണ്, ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രധാന റോളാണ് വഹിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ സ്യൂഡോമോണാസും ട്രൈക്കോഡേമയും ഉൾപ്പെടെയുള്ളവ ലബോറട്ടറിയിലും പ്ലാന്റുകളിലും പ്രൊഡക്ഷൻ പ്ലാന്റുകളിലും തയ്യാറാക്കിയിട്ട് നമ്മളിപ്പോ വിതരണം ചെയ്യുകയാണ്. അതിപ്പോ നമ്മൾ പുറത്തുനിന്ന് സപ്ലൈ ചെയ്യുന്നത് മണ്ണിൽ അതിന്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോ ഇത്തരം നമ്മളെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോ ഫ്ലോറ നിലവിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ടും മണ്ണിൽ കുറഞ്ഞു വരികയാണ്. ആ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോ പണം കൊടുത്ത് വാങ്ങി വളത്തോടൊപ്പം ഇത്തരം
0: അണുജീവികളുമായിട്ടുണ്ടാക്കുക
1: മണ്ണിലേക്ക് നൽകേണ്ടി വരുന്ന സാഹചര്യം.
0: ഓക്കെ, അപ്പൊ അതൊക്കെ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഈ മണ്ണിലുള്ള ഈ അംശത്തിന്റെ കുറവൊക്കെ തന്നെ അല്ലേ? അല്ലെങ്കിൽ മണ്ണിനെ

0: ആ രീതിയിൽ ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണോ?
1: ചൂഷണം ചെയ്യുക എന്നുള്ളത് ഭക്ഷ്യസുരക്ഷ നമ്മുടെ രാജ്യത്തിന്റെ, താങ്കൾക്കറിയാവുന്നതുപോലെ ഹരിത വിപ്ലവത്തെ കുറിച്ച് താങ്കൾക്കറിയാം, എവർ ഗ്രീൻ റവല്യൂഷൻ പ്രൊഫസർ എം എസ് സ്വാമിനാഥൻ പിന്നീട് മുമ്പോട്ട് വെച്ചു. ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണമെന്ന് പിന്നീട് അദ്ദേഹം മുമ്പോട്ട് വെച്ചു ആശയം, ന്യൂട്രീഷണൽ സെക്യൂരിറ്റി. ഇതെല്ലാം നേടണമെങ്കിൽ ഭക്ഷ്യസുരക്ഷ നമ്മൾ നേടി, എവർഗ്രീൻ റവല്യൂഷൻ എന്നതിലൂടെ നമ്മളുടെ പ്രൊഡക്ഷൻ അധികമായി നമ്മളിപ്പോൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്, ന്യൂട്രീഷണൽ സെക്യൂരിറ്റിയിൽ നമ്മളിപ്പോഴും പോഷക സമൃദ്ധമായ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല. ന്യൂട്രീഷണൽ സെക്യൂരിറ്റി രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടും ഇല്ല. അപ്പൊ ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ പദ്ധതികളിൽ ഈ ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നിന്നും ഏറ്റവും കൂടുതൽ വിളവുകൾ, വൈവിധ്യമാർന്ന വിളവുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. അപ്പൊ വിളകൾ വൈവിധ്യമാർന്നതായിരിക്കണം, അത് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അമിത രാസവളപ്രയോഗം, അമിത ജൈവ കള കീടനാശിനികളുടെ പ്രയോഗം തുടങ്ങിയ അശാസ്ത്രീയമെന്ന് ഒരുപക്ഷെ പറയാകുന്ന നിലപാടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊരുപക്ഷെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം മണ്ണിന്റെ ഘടനയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. മണ്ണിന്റെ, പ്രത്യേകിച്ച് ഈ അണുജീവികളുടെ വൈവിധ്യത്തെ ഗൌരവമായി ബാധിച്ചിട്ടുണ്ട്. അത് കൃഷിയെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ അതിനെ മറികടക്കാൻ സാങ്കേതികവിദ്യ തന്നെ വീണ്ടും ഉപയോഗപ്പെടുത്തുന്നത്.
0: ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ വീണ്ടും അത് ദോഷമായി വരുന്നതായിട്ട് എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഗവേഷണങ്ങൾ നടക്കുകയോ?
1: ഇപ്പം ട്രൈക്കോഡേമ വണ്ണിന്റെ മണ്ണിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്യൂഡോമോണാസിന്റെ മിശ്രിതം ഇലകളിൽ തളിക്കുന്നത് ഒന്നും തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതായിട്ട് റിപ്പോർട്ടില്ല. പക്ഷെ ഫലപ്രദമായിട്ട് രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കുകയും മണ്ണിൽ നിന്നുള്ള ലഭ്യമായ വസ്തുക്കൾ ആഗിരണം ചെയ്യുന്നതിന് ചെടിയെ ഇവ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിലുള്ള ശാസ്ത്ര രംഗത്തെ കണ്ടെടുത്തൽ.
0: കണ്ണൂർ സർവകലാശാലയിലെ പ്രോ വൈസ് ചാൻസലർ എന്നുള്ള രീതിയിൽ സാറിന്റെ വലിയൊരു സേവനം യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് സർവകലാശാലയ്ക്ക് ഉണ്ടായ കുറെ മാറ്റങ്ങൾ നമുക്കറിയാം. ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പി എം ഉഷ പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചോദിക്കാനുള്ള ഒരു കാര്യം കൂടി, നമുക്കറിയാം നമ്മുടെ കുട്ടികളിൽ ഭൂരിഭാഗം അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളും വിദേശത്തേക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പഠനം നടത്താൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അതിനെതിരെ ഗവൺമെന്റൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് സാറിന്റെ ആ ഒരു സമയത്തുള്ള സ്ഥിതിയും ഇപ്പോഴുണ്ടാകുന്ന ഒരു മാറ്റങ്ങളും?
1: പ്രോ വൈസ് ചാൻസലർ എന്ന നിലയില് കണ്ണൂർ സർവകലാശാലയിൽ 3 വർഷത്തോളം വർക്ക് ചെയ്തു. അതൊരു വലിയ അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ തന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഒരു ഉയർന്ന തസ്തികയിൽ ഇരുന്നു കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്തത്. വടക്കേ മലബാറിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വപ്നങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടിയാണ് സർവകലാശാല സ്ഥാപിച്ചത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ അതിന്റെ വിവിധ ക്യാമ്പസുകളിൽ വൈവിധ്യങ്ങളായ കോഴ്സുകളാണുള്ളത്. ഇപ്പം റൂറൽ ആൻഡ് ട്രൈബൽ സോഷ്യോളജി പോലുള്ള കോഴ്സുകൾ, ആന്ത്രപ്പോളജി പോലുള്ള കോഴ്സുകൾ, മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി കോഴ്സ്, അങ്ങനെ പലതും നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട തനത് പഠന പദ്ധതികളൊക്കെയാണ്. ഞങ്ങൾ ഒരു പ്രോ വൈസ് ചാൻസലർ എന്ന നിലയിൽ ഞാൻ മാത്രമല്ല, വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും മറ്റ് അക്കാദമിക് പണ്ഡിതരുൾപ്പെടെയുള്ള ഉപദേശകരെല്ലാം ചേർന്ന ഒരു സംഘമായി തന്നെ, ഒരു ടീമായിട്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണിത് വേഗത്തിൽ മുമ്പോട്ട് പോകുന്നത്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഇടപെടലുകളിലൊന്ന്, കൂടുതൽ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുകയും അവിടേക്ക് മിടുക്കരായ ആൾക്കാരെ അധ്യാപകരായി നിയമിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിൽ ഞങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചു. മിടുക്കരായ അധ്യാപകരുടെ വരവോടുകൂടി പരിശീലനമെന്ന നിലയിൽ പറയുമ്പോൾ, കണ്ണൂർ സർവകലാശാലയ്ക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അവരോട് പറഞ്ഞുകൊടുത്ത് അവരുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തിയിട്ട് വിവിധ പഠന വകുപ്പുകളെ ശാക്തീകരിക്കുന്നതിനുള്ള ശ്രമമുണ്ടായി. പുതുതായി ചേർന്ന അധ്യാപകരുൾപ്പെടെ അവരുടെ സീനിയറായിട്ടുള്ള മുൻ അധ്യാപകരുൾപ്പെടെ ചേർന്ന് നിന്നുകൊണ്ട് നിരവധി ഗവേഷണ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളിൽ നിന്നും കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിന്റെയൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പി എം ഉഷയിലെ 100 കോടിയും പെയർ പ്രോജക്റ്റിലെ 20 കോടി രൂപയും.
0: അതെ,
1: പി എം റൂസയാണ് പിന്നീട് പി എം ഉഷയാക്കിയത്. അപ്പൊ സർവകലാശാലയ്ക്ക് ആ അധ്യാപക നിയമനത്തിലൂടെ ഒരു വലിയ സംഘം അധ്യാപകർ പുതുതായി പ്രഗത്ഭരായ ആൾക്കാർ വന്നു ചേർന്നപ്പോൾ നിലവിലുള്ള പ്രഗത്ഭരുടെ ഒപ്പം ഒരു വലിയ സംഘമായി. അപ്പോൾ അവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം വലിയ രീതിയിൽ സർവകലാശാലയ്ക്ക് ഗുണം ചെയ്തു. ഒപ്പം തന്നെ ഇവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ വർദ്ധിച്ച തോതിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പിന്തുണ അവർക്ക് നൽകി. അതോടുകൂടി നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രശസ്തമായ ജേണലുകളിൽ നിരവധി

0: പ്രസിദ്ധീകരണങ്ങൾ വന്നു. അപ്പോൾ സർവകലാശാലയുടെ തന്നെ സൈറ്റേഷൻ ഇൻഡെക്സ് വലിയ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഉയർന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന് ശാക്തീകരിച്ചത്. സർവകലാശാലയുടെ ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ ഏതാണ്ട് 15 വർഷത്തിലേറെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന് പ്രത്യേക പിന്തുണ നൽകിയിട്ട് താവുക്കര ക്യാമ്പസിൽ ഒരു കോ വർക്കിംഗ് സ്പേസ് ഞങ്ങൾ തയ്യാറാക്കി 2000 സ്ക്വയർ ഫീറ്റിൽ. അത് പിന്നെ 4000 സ്ക്വയർ ഫീറ്റായിട്ട് മാറുകയുണ്ടായി. അതിന് സ്വകാര്യ മേഖലയിലെ സംരംഭകർ പോലും, നമ്മുടെ റെഡിഫ് മെയിൽ സ്ഥാപകൻ ഡോക്ടർ അജിത് ബാലകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ളവർ പിന്തുണയുമായി മുമ്പോട്ട് വന്നു. സാമ്പത്തിക സഹായം ഉൾപ്പെടെ 50-ലധികം ചെറുപ്പക്കാരുടെ സംരംഭങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ 25 സംരംഭങ്ങൾ ആ കോ വർക്കിംഗ് സ്പേസിൽ പ്രവർത്തിക്കുന്നു. ഒരു സർവകലാശാല ആസ്ഥാനത്ത് നിന്നും 25-ലധികം കമ്പനികൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് കണ്ണൂർ സർവകലാശാലയ്ക്ക് മാത്രമല്ല നമ്മുടെ ഈ നാട്ടിന് തന്നെ ഒരു അഭിമാനമാണ്.
1: തീർച്ചയായും. പക്ഷെ ആ ഒരു ടീം ഇത്രയും ശക്തമായ ഒരു ടീം തന്നെ ആയിരിക്കാം നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ലോകത്തിൽ തന്നെ 2%ലും 5%ലും ഒക്കെ വരാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാക്കിയതല്ലേ?
0: തീർച്ചയായിട്ടും ആ ഒരു സംഘം തന്നെയാണ്. പിന്നെ ഒരു കൂട്ടായ പ്രവർത്തനം എപ്പോഴും ഇതിന് മിക്ക പഠന വകുപ്പുകളിലും മുതിർന്ന അധ്യാപകരും പുതുതായി വന്ന കുറച്ചും കൂടി ചില ശാസ്ത്ര സാങ്കേതിക മേഖലയാവുമ്പോൾ അപ്ഡേഷൻ പ്രധാനമാണ്. പുതിയ മേഖലകൾ പരിചയപ്പെട്ടു വരുന്ന യങ്സ്റ്റേഴ്സിൽ നിന്ന് സീനിയേഴ്സ് പഠിച്ചെടുക്കുന്നു, ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, അതിന്റെ നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാവും.
1: അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് സമീപകാലത്തായിട്ട് വന്നിരിക്കുന്ന 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലൂടെ വന്നിരിക്കുന്ന ഒരു മാറ്റം എങ്ങനെയാണ്, കുട്ടികളൊക്കെ അത് എത്രത്തോളം സ്വീകരിച്ചിട്ടുണ്ട്, സർവകലാശാലയ്ക്ക് അല്ലെങ്കിൽ കോളേജുകൾക്കൊക്കെ എത്രത്തോളം ബെനിഫിറ്റ് ആണ് ഇത്?
0: ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായിട്ടാണ് നമ്മൾ 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. അതിന്റെ ആദ്യ ബാച്ച് പുറത്തേക്ക് ഇറങ്ങാൻ കണ്ണൂർ സർവകലാശാലയിൽ തയ്യാറായി വരുന്നതേയുള്ളൂ. വരുന്ന വർഷങ്ങളിലാണ് അവർ പുറത്തേക്ക് ഇറങ്ങുക. ഒരു 4 വർഷ പഠന പദ്ധതി എന്നതിലപ്പുറം അതിനകത്ത് കുട്ടികൾക്ക് അവരുടെ പ്രധാന ഐച്ഛിക വിഷയങ്ങളുടെ ഒപ്പം അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നെ, ഇപ്പം ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ BSc ബോട്ടണിയാണ് പഠിച്ചതെങ്കിൽ സബ്സിഡിയറി ആയിട്ട് എനിക്ക് സുവോളജി കെമിസ്ട്രി മാത്രമേ പഠിക്കാൻ പറ്റൂ, റിജിഡ് ആയിട്ടുള്ള ഒരു ചട്ടക്കൂടായിരുന്നു. പക്ഷേ ഈ FIUGP കുട്ടികൾക്ക് ഒരു ബാസ്കറ്റ് ഓഫ് കോഴ്സസ് ഉണ്ട്, നിറയെ കോഴ്സുകളുണ്ട്,
1: മറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം,
0: അതിൽ നിന്ന് പഠിക്കാം, മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാം, MOOC പോലുള്ള ഓൺലൈൻ കോഴ്സ് സംവിധാനങ്ങളിൽ നിന്ന് പഠിച്ച് പാസ്സായി ക്രെഡിറ്റ് നേടിയെടുക്കാം. പിന്നെ കുട്ടികൾക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് മാറണം എന്ന് തോന്നിയാൽ മാറാം. 4-ാം വർഷം മുഴുവൻ റിസർച്ചിലേക്ക് മാറണമെങ്കിൽ അതിനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ 1 വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ അവർക്ക് ചേരേണ്ടതുള്ളൂ. 4 വർഷ ബിരുദം പൂർത്തിയാക്കിയാൽ ഗവേഷണത്തിന് നേരിട്ട് പോകാൻ പറ്റുന്ന സാധ്യതകൾ തുറക്കുന്നു. വരും വർഷങ്ങളിലാണ്, വലിയ സാധ്യതയാണ്, വരും വർഷങ്ങളിലാണ് അതിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് വ്യക്തമാകുന്നത്.
1: തീർച്ചയായിട്ടും. പുതുതായിട്ട് ഗവേഷണ രംഗത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളോട്, ഗവേഷണത്വരയുള്ള വിദ്യാർത്ഥികളോട് സാറിന് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്?
0: സമർപ്പണം എന്നൊരു വാക്ക് അതിന്റെ ഏറ്റവും ഉചിതമായ രൂപത്തിൽ, പൂർണ്ണ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. ഡെഡിക്കേഷൻ എന്നുള്ളത് ഗവേഷണ മേഖലയ്ക്ക് വളരെ ആവശ്യമാണ്. ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലബോറട്ടറിയിൽ ചിലവഴിക്കുന്ന സമയം, ലബോറട്ടറിക്ക് പുറത്ത് നമ്മുടെ ഗവേഷണത്തിന് ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ വായന, മുതിർന്ന ഗവേഷകരുമായിട്ടുള്ള നമ്മുടെ സംവാദങ്ങൾ, നമ്മുടെ അവരുമായിട്ടുള്ള ചർച്ചകൾ, അവരുടെ ഉപദേശം തേടൽ, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഗവേഷണ വിഷയം സംബന്ധിച്ച ഡാറ്റ, ആ ഡാറ്റ അനലൈസ് ചെയ്യൽ, ആ ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യൽ, ആ ഡാറ്റ ഏതൊക്കെ രീതിയിൽ വിശകലനം ചെയ്യാം എന്നുള്ളതൊക്കെ തന്നെ ഒരു ഗവേഷക വിദ്യാർത്ഥി ഈ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കണം, ചെയ്തിരിക്കണം. ഗവേഷണം നമ്മുടെ ഒരു മുൻകാലഘട്ടങ്ങളിൽ നടന്നതുപോലെ അല്ല ഇന്നത്തെ സാഹചര്യം. എന്റെ കാലഘട്ടത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ വിരൽത്തുമ്പിൽ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഇന്റർനെറ്റൊക്കെ അന്ന് കേരളത്തിൽ കുസാറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാഹചര്യം ഇന്ന് മാറിയിട്ടുണ്ട്. മുമ്പൊരു ഗവേഷകൻ ഒരു ലൈബ്രറിയിൽ പോയിരുന്ന പരിധി ഒരല്പം വിവരം ശേഖരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒരു ഗൂഗിൾ സെർച്ചിലൂടെ വിവരങ്ങൾ ലഭ്യമാണ്. ഓൺലൈൻ കൺസോർഷ്യമുണ്ട് ജേണലുകളുടെ, അതിൽ നിന്നൊക്കെ വിവരം എളുപ്പം ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ വിവര ലഭ്യത എല്ലാ ഗവേഷകർക്കും കിട്ടുന്നുണ്ട്. അത് തന്നെ ഈ ഗവേഷണ മേഖല ഒരു മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ മേഖലയാണ്. അതുകൊണ്ട് സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുക, കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് മുമ്പിൽ കിട്ടിയ ഡാറ്റയെ വിശകലനം ചെയ്യുക, ഏറ്റവും മികച്ച ആൾക്കാരുടെ മെന്റർഷിപ്പ്, ആ മെന്റർഷിപ്പും ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ ലോകത്ത് എവിടെ നിന്ന് നിങ്ങൾക്ക് മെന്റർഷിപ്പ് ലഭിക്കും, അത് സാങ്കേതിക വിദ്യയുടെ സഹായം ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഗവേഷണത്തിനൊരു ഫോക്കസ് ഉണ്ടാവുക. നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന അറിവ്, വിജ്ഞാനം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സമൂഹത്തിന് ഉതകുന്ന രീതിയിലേക്ക് പോകത്തക്ക രീതിയിലുള്ള ഒരു വിഷയം നിങ്ങൾ കണ്ടെത്തി മുമ്പോട്ട് പോവുക. അത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവേഷണ മേഖലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾക്ക് കാരണക്കാരനാകാൻ കഴിയും, വലിയ മുന്നേറ്റങ്ങളെ നയിക്കാൻ നിങ്ങൾക്ക് കഴിയും.
1: എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വലിയ വലിയ അറിവുകളാണ് സാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. പുതുതായി ഗവേഷണ രംഗത്തേക്ക് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ ഗവേഷണ മേഖലയെക്കുറിച്ച്, കണ്ണൂർ സർവകലാശാലയെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി ഇത്രയും നേരം ശ്രോതാക്കളുമായി സംസാരിച്ച ഡോക്ടർ എ സാബു അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: നന്ദി, സന്തോഷം.
2: ലോകത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമുഖരായ 1 കോടി ഗവേഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5% ഗവേഷകരുടെ പട്ടികയിൽ ഉൾപ്പെട്ട കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും സർവകലാശാല IQAC മുൻ ഡയറക്ടറും പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസ് പ്രൊഫസറുമായ ഡോക്ടർ എ സാബുവുമായി KO ശശിധരൻ നടത്തിയ അഭിമുഖമാണ് കഴിഞ്ഞ 2 ആഴ്ചകളിലായി സയൻസ് കഫേയിലൂടെ നമ്മൾ കേട്ടത്. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ ഉഷ വിനീത്.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നാളെ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ അപാരതയുടെ ഗീതം എൻ എൻ കക്കാടിന്റെ കവിത കേൾക്കാം. ആലാപനം രാജേഷ് വാര്യർ, പൂമംഗലം. നാളെ രാവിലെ 7 മണിക്ക് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ മാലിന്യത്തിൽ നിന്ന് മാണിക്യം വിളയിച്ചവർ പുരസ്കാര തിളക്കത്തിൽ ചപ്പാരപ്പടവ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ.

0: ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ: എം ബി നാണി ടീച്ചർ, ജീജ ശ്രീജിത്ത്, ആതിര മോഹൻ, വന്ദന പണിക്കർ പാണപ്പുഴ, അഭിനീത് കെ എം.
1: പി കെ ഗോപിയുടെ അകത്തമ്മ എന്ന കവിതയിലെ വരികൾ: നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചിന്തയിൽ, ബോധത്തിൽ, അറിവിൽ, ആഴത്തിൽ ഒരമ്മ ബോധമുണ്ട്. ആർക്കും പകരം വെക്കാനാവാത്ത, മുറിവേൽപ്പിക്കാനാവാത്ത, മലിനമാക്കാൻ കഴിയാത്ത വിശുദ്ധിയുടെ ആഴൂപമാണ് അമ്മ. അമ്മയെ വെറുക്കുന്ന മക്കളും ഉണ്ടാകാം. എന്നാലും എല്ലാവരുടെയും ഉള്ളിൽ കെടാത്ത ദീപമായി അമ്മ എപ്പോഴും ജ്വലിച്ചു നിൽക്കും.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യ അക്ഷരമായി വരുന്നത് ഗ, അഭിനീത്.
1: ഭക്തിരസം തുളുമ്പുന്ന ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വരികൾ. നിർഗതി പൂണ്ടു നിൽക്കുന്ന വൃക്ഷങ്ങളെ സൽഗതിയിലേക്ക് നയിക്കാനും തിന്മ നിറഞ്ഞ ജീവിതങ്ങൾക്ക് മുക്തിമാർഗം നൽകാനും ഗാഥയ്ക്ക് സാധിക്കും. ഭക്തശ്രേഷ്ഠരുടെ മനം കുളിർപ്പിക്കുന്ന ഗാഥയുടെ സന്ദേശം വരികളിലൂടെ വെളിവാക്കുകയാണ് കവി.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഭ, പാടുന്നത് ആതിര.
1: വനവാസകാലത്ത് രാവണന്റെ ആജ്ഞപ്രകാരം സീതയെ അപഹരിക്കാനായി മാനായി വേഷം ധരിച്ചെത്തിയ മാരീചനെ കണ്ട് ഭ്രമിച്ച സീതാദേവി രാമനോട് ആ മാനിനെ കളിപ്പാനായി കൊണ്ടുതരുമോ എന്ന് അപേക്ഷിക്കുന്നതായാണ് സന്ദർഭം.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ക. വന്ദന.
1: പ്രസിദ്ധ കവി അക്കിത്തം രചിച്ച ആമ എന്ന കവിത പ്രതിസന്ധികളെ അതിജീവനത്തിനുള്ള സാധ്യതകളാക്കി പരിവർത്തനം ചെയ്യാനും വിപത് ഘട്ടങ്ങളിൽ പോലും പതറാതെ മുന്നേറാനുമുള്ള ശേഷിയാണ് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ചത്. തിരക്കുകളുടെ ലോകത്തു നിന്ന് അനന്യമായ പ്രതീക ഭംഗിയാൽ ഒരു സനാതന സത്യത്തെ വീണ്ടെടുക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരനായ അക്കിത്തം. പരിമിതവും സങ്കുചിതവുമായ വീക്ഷണകോണിനാൽ സഹജീവിതത്തെ നോക്കിക്കാണുന്ന പലരും മറന്നുപോകുന്നതെന്തെന്ന് ആമ എന്ന കവിതയിലൂടെ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.

0: കട്ടിയേറിയ ജന്മാന്തര സുകൃതത്തോടല്ലല്ലീ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം പ ചൊല്ലുന്നത് ജീജ മാം.
1: സത്യമെന്നത് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്ന സുഗതകുമാരിയുടെ കവിതയിലെ വരികൾ. കവിതയുടെ പേരും സത്യമെന്ന് തന്നെയാണ്. സത്യരൂപിയാണ് ദൈവം. സത്യമെന്നത് വാക്കിൽ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയും ചിന്തയും ഒക്കെ സത്യത്താൽ തിളങ്ങണം. ജീവിതം തന്നെ സത്യത്തെ തേടാനുള്ള തീർത്ഥയാത്രയാക്കി മാറ്റുവാൻ കഴിയണം.

ശ്രീധരൻ നായരുടെ മുള്ളും പൂവും എന്ന കവിതയിലെ 8 വരികൾ. ഭംഗിയേറിയതും സൗരഭ്യം പൊഴിക്കുന്നതുമായ പനിനീർപ്പൂവിന് പിന്നിൽ കൂർത്ത മുള്ളുകളുണ്ട് എന്നുള്ളത് ലോകതത്വം. മുള്ളിനെ നുള്ളിക്കളഞ്ഞാൽ നുള്ളുംതോറും അതിൽ പുതുപൂക്കൾ പൊട്ടിവിടരും. കയ്പും മധുരവും കലർന്ന ജീവിതാനുഭവങ്ങൾക്കും ഇത് ബാധകമാണ്. തിക്താനുഭവങ്ങളെ നുള്ളിക്കളയുക, എന്നാൽ നമ്മുടെ ജീവിതം ആനന്ദത്താൽ പ്രകാശമാനമായി തീരും. ഒരു മുള്ളൻ കാലിന്മേൽ തറച്ചാൽ 1000 കരിമുള്ളുകൾ മുളയ്ക്കുന്നിത്.

0: അക്ഷരം വരുന്നത് സ അഭിനീത്.
1: സച്ചിദാനന്ദന്റെ തൂലിക ജീവിതത്തിന്റെ നശ്വരതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഭൗതികാസക്തികളുടെ കാണാകയങ്ങളിലേക്ക് ഊളിയിടാൻ വെമ്പുമ്പോഴും മരണമെന്ന ലളിത യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയാതെ പോകുന്നുവെന്നത് മണികർണികയിലെ ചുടലക്കാരൻ സൗന്ദര്യത്തെ വിലയിരുത്തുന്നു എന്ന കവിതയിലെ വരികളിലൂടെ അനാവൃതമാകുന്നു. എത്ര സുഗന്ധം പൂശുകിലെന്ത് ഉടൽ കത്തും മണമേ സത്യം, പട്ട

0: ഞങ്ങളിൽ മരണം അനിത്യത മാത്രം നിത്യം. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം പ, ആതിര.
1: ആര്യാംബിക എസ് വിയുടെ പകലകലുമ്പോൾ എന്ന കവിതയിലെ വരികൾ. അസ്തമയമാകുന്നതോടെ വിട പറയുന്ന പകൽ നീങ്ങി ഇങ്ങും കനത്ത കാർമുടി പോലെ ഇരുട്ട് പരക്കുന്നതായി കാണാം. ഇരുട്ട് എന്നത് ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളാവാം. അവ മാറി പുത്തൻ പ്രതീക്ഷകളുമായി പകൽ വന്നുചേരുമെന്നാണ് കവിയിത്രി ആഗ്രഹിക്കുന്നത്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഉ ആണ്. വന്ദന.
1: മുളങ്കാട് എന്ന കവിതാ സമാഹാരത്തിലെ വൈക്കം കായലിൽ ഓളം തല്ലുമ്പോൾ എന്ന കവിത. ഇത് പ്രസിദ്ധ കവി വയലാർ രചിച്ച ഒരു ദുരന്ത കഥാ കവിതയാണ്. മത്സ്യബന്ധനം ഉപജീവനമാർഗമായി ചെയ്തു വരുന്ന ഒരു മുക്കുവ കുടുംബത്തിന്റെ ചിത്രമാണ് കവി ഇവിടെ വരച്ചു കാട്ടുന്നത്. ജീവൻ പണയം വച്ച് കടലിൽ പോകുന്ന മാരനെയും മുടങ്ങാതെ എന്നെന്നും കരയിൽ കാത്തിരിക്കുന്ന മുക്കുവ സ്ത്രീയെയും പതിവ് പോലെ തിരിച്ചെത്താതെ പോയ മുക്കുവനുമാണ് കഥാസന്ദർഭം.

0: നാലഞ്ചു നാൾ കഴിഞ്ഞൊരു വീർത്ത നീലശവമടുത്തു. അക്ഷരമായി വരുന്നത് ആ ആണ്. ചൊല്ലുന്നത് ജീജ മാം.
1: മാർക്കണ്ഡേയ കഥയെ ഉപജീവിച്ച് ഇടശ്ശേരി എഴുതിയ മാർക്കണ്ഡേയൻ എന്ന കവിതയിൽ നിന്നുള്ള വരികൾ അത്യാപത്തുകളിൽ നിന്നു മാത്രമല്ല മരണത്തിന്റെ പിടിയിൽ നിന്നുപോലും ശിവൻ തന്റെ ഭക്തരെ രക്ഷിക്കുമെന്നാണ് മാർക്കണ്ഡേയ കഥയുടെ പൊരുൾ. സന്താന സൌഭാഗ്യം ലഭിക്കാതിരുന്ന മാർക്കണ്ഡേയന്റെ മാതാപിതാക്കൾ ശിവനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി പ്രത്യക്ഷനാക്കി. 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന കഴിവുകെട്ട മകൻ വീണു. അതോ എല്ലാം തികഞ്ഞ 16 വയസ്സുവരെ മാത്രമായുള്ള പുത്രനെ വീണു എന്ന മഹാദേവന്റെ ചോദ്യത്തിന് ഉത്തരമായി എല്ലാം തികഞ്ഞ മകനെ മതിയെന്ന് അവർ പറഞ്ഞു. ഈ കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് മനസ്സിലാക്കിയ മാർക്കണ്ഡേയൻ ജടാവൽക്കലം ധരിച്ച് തപസ്സാരംഭിച്ചു. യമധർമ്മൻ അവന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ രക്ഷിക്കണേ എന്ന് യാചിച്ച് ശിവലിംഗത്തെ ഗാഠമായി ആലിംഗനം ചെയ്തു. ശിവൻ വിഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കാലനെ വധിച്ച് മാർക്കണ്ഡേയനെ രക്ഷിച്ചു. എന്നും 16 വയസ്സുള്ള ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് ഭഗവാൻ വരവും നൽകി. 16-ാം പിറന്നാൾ ദിനത്തിൽ അരിയും പൂവും മൂർധാവിൽ വെച്ച് വേദനയോടെ അനുഗ്രഹിക്കുമ്പോൾ മാർക്കണ്ഡേയന്റെ അമ്മയുടെ മനോവിചാരമാണ് ഈ കവിതാഭാഗത്തിൽ

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നത് ആ ആണ് ടീച്ചർ.
1: വയലൂർപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്ത് എന്ന കവിതാസമാഹാരത്തിലെ സഖിയുടെ മകൻ എന്ന കവിതയിലെ വരികൾ. ഉത്സവത്തിന് എഴുന്നള്ളിച്ച് നിൽക്കുന്ന ഒരു കൊമ്പനാനയുടെ വിചാരങ്ങളും തുടർന്നുള്ള കാര്യങ്ങളുമാണ് ഈ കവിതയുടെ പ്രമേയം. മദപ്പാട് തീരുന്നതിനു മുൻപാണ് ദേവന്റെ തിടമ്പേറ്റാനും എഴുന്നള്ളത്തിനും കൊമ്പനാനയെ ഇറക്കിയിരിക്കുന്നത്. ആന ഇടഞ്ഞതിനാൽ അമ്പലം അടയ്ക്കുന്നു, എല്ലാവരും ഓടി രക്ഷപ്പെടുന്നു, ഉത്സവവും ആഘോഷവുമെല്ലാം താറുമാറാകുന്നു. പ്രഭാതമായപ്പോൾ തലേന്ന് ഇരുട്ടിൽ പേടിച്ചോടിയ മനുഷ്യർ തിരിച്ചുവരുന്നു, ആനയെ വെടിവെച്ചു കൊല്ലുന്നു. ഇതാണ് സഖിയന്റെ മകൻ എന്ന കവിതയുടെ ഇതിവൃത്തം. മരണവേദനയിൽ പിടയുന്ന കൊമ്പനാനയുടെ നിലവിളി മണിക്കോവിലിൽ മയങ്ങുന്ന ദൈവം കേട്ടിരിക്കുമോ എന്ന് സംശയം. എങ്കിലും ആ നിലവിളി തീർച്ചയായും പുത്രസങ്കടം സഹിക്കാൻ കഴിയാത്ത സഖിയന്റെ ഹൃദയത്തിൽ മാറ്റൊലിക്കൊണ്ടിരിക്കാം.

0: സഖ്യന്റെ ഹൃദയത്തിൽ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ദ അഭിനീത്.
1: ജീവന്റെ തുടിപ്പ് തങ്ങുന്ന ജൈവ വൈവിധ്യമാണ് ലോകം. നിസ്സാരമെന്ന് കരുതുന്ന പുൽക്കൊടി പോലും കൃത്യനിർവഹണ സ്ഥാനം ആർജിക്കുമ്പോൾ മഹത്വത്തിലേക്ക് അയക്കുന്നതെങ്ങനെയെന്ന് വെളിവാക്കുകയാണ് ഉള്ളൂർ പുല്ലിന്റെ ചൊല്ല് എന്ന കവിതയിലെ ഈ വരികളിലൂടെ.

വലിപ്പച്ചെറുപ്പങ്ങൾക്കപ്പുറം പ്രകൃതിയിലെ ഓരോ സൃഷ്ടിയും വ്യതിരിക്തമാണ്. അവയുടെ സഹവർത്തിത്വവും പരസ്പരാശ്രയവുമാണ് പ്രകൃതിയുടെ നിലനിൽപ്പിന് ആധാരം. ദർഭപ്പുല്ലില്ലെങ്കിലെങ്ങനെയെന്നു വിപ്രർക്കൂത്തൻ കൃത്യം നിർ.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യ അക്ഷരം മാ, ആതിര.
1: 90കൾക്ക് ശേഷം മലയാള കവിതയിൽ സജീവമായ ഒരു യുവതലമുറയുടെ ഭാഗമായിരിക്കുമ്പോഴും തീർത്തും വ്യതിരിക്തമായ ഒരു കാവ്യവഴിയിലൂടെ നടന്നുകൊണ്ടേയിരിക്കുന്ന കവിയാണ് റഫീഖ് അഹമ്മദ്. പൂർവഭാരങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടാതെ സഹജമായ കവിത്വത്തിന്റെ ബലത്തിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ജീവിതവും അതിലെ ദുരന്ത സങ്കീർണതകളുമെല്ലാം അദ്ദേഹത്തിന്റെ കവിതകൾക്ക് വിഷയം. അദ്ദേഹത്തിന്റെ മഴ കൊണ്ട് മാത്രം എന്ന കവിതയിലെ വരികൾ: വരണ്ട മണ്ണിൽ പൊടി പറ്റിക്കിടക്കുന്ന വിത്തുകൾ പുതുമഴ എത്തുന്നതോടെ മെല്ലെ കിളിർക്കുവാൻ ആരംഭിക്കുന്നു. മെല്ലെ മെല്ലെ തളിർനാമ്പുകൾ മുളച്ചു പൊന്തുന്നു. അതുപോലെയാണ് ചില ഓർമ്മകൾ, പ്രണയങ്ങൾ. തീപോലെ കത്തിയെരിയുന്ന നെഞ്ചിൽ മഴയുടെ നനുത്ത സ്പർശം പോലെ മനസ്സിനെ തൊട്ടുണർത്തി അവ നിലനിൽക്കുന്നു. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു പൊടി കൊണ്ടു മൂടി. പ്രണയത്തിനാൽ മാത്രം എരിയുന്ന നെഞ്ചിലെ തിരികൾ പോൽ മണ്ണിന്റെയുള്ളിൽ മഴ

0: അഞ്ചാമത്തെ വരിയിലെ അക്ഷരം വന്നിരിക്കുന്നത് മാ ആണ്, വന്ദന.
1: വയലാർ രചിച്ച രാവണപുത്രി എന്ന കവിത. കമ്പരാമായണത്തിൽ സീത രാവണന് വേദവതിയിൽ പിറന്ന മകളാണെന്ന് സൂചനയുണ്ട്. ഈ സൂചനയെ ആധാരമാക്കിയാണ് വയലാർ രാവണപുത്രി രചിച്ചിട്ടുള്ളത്. യുദ്ധത്തിൽ രാമബാണമേറ്റ് മരിക്കാറായി കിടക്കുന്ന രാവണന്റെ മനസ്സിൽ കൂടി കടന്നുപോകുന്ന ഓർമ്മകളാണ് ഈ എട്ടു വരികൾ.

0: അക്ഷരം വരുന്നത് പ, ചൊല്ലുന്നത് ജീജ മാം.
1: വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിതയിലെ ഭാഗം. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുകയാണ് കവയിത്രി. കൊച്ചുനെല്ലിക്കയും പച്ചപ്പുളിയും പുസ്തകസഞ്ചിയിൽ ഒളിപ്പിച്ച രസകരമായ ബാല്യം ഓർത്തെടുക്കുകയാണ് കവിതയിൽ. ആരോടും വഴക്കിടാതെ പുഞ്ചിരിയോടെ കഴിഞ്ഞ കാലമായിരുന്നു ആ ബാല്യകാലം. അക്കാലത്ത് അമ്മയോടൊപ്പം പൂക്കളം തീർത്തു. പൂക്കളത്തിലെ തുമ്പയെപ്പോലെ വളരെ പ്രാധാന്യത്തോടെ അമ്മ മനസ്സിൽ നിറഞ്ഞു നിന്നു.
2: പുസ്തകസഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും

എഴുത്തച്ഛൻ്റെ മഹാഭാരതം സംഭവ പർവത്തിലെ വരികൾ. മഹാഭാരതത്തിൽ പറയുന്ന പെൺകിളിയായ ഒരു സാരംഗ പക്ഷിയാണ് ജരിത. ജരിതയുടെ കൂട്ട് ആൺപക്ഷി മന്ദപാലനായിരുന്നു. ഇവർക്ക് 4 കുഞ്ഞുങ്ങൾ ഉണ്ടായി. അങ്ങനെ വനത്തിൽ സുഖമായി കഴിയവേ മന്ദപാലൻ ജരിതയെ ഉപേക്ഷിച്ച് മറ്റൊരു പെൺകിളിയായ ലപിതയോടൊപ്പം പോയി. ജരിത ദുഃഖത്തോടെ കഴിഞ്ഞു. ആയിടയ്ക്ക് കാടിനു തീപിടിച്ചു. ആകെ ഭയന്ന ജരിത പറക്കമുറ്റാത്ത 4 മക്കളെ എങ്ങനെ രക്ഷിക്കുമെന്നോർത്ത് വിലപിക്കുന്ന സന്ദർഭമാണ് ഈ വരികളിൽ.

0: അഞ്ചാമത്തെ വരിയിലെ അക്ഷരം, ആദ്യത്തെ അക്ഷരം പ അഭിനീത്.
1: മഹാഭാരതത്തിലെ മഹിതമം കണ്ണുനീരാണ് ഏകലവ്യൻ. സ്വയം ആർജിച്ച ധനുർവിദ്യക്ക് വിലയായി പെരുവിരൽ നൽകേണ്ടി വന്ന ദുരന്ത കഥാപാത്രം. വരികളിൽ പുരളുന്ന രക്തത്താൽ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശ്രീ ONV യുടെ ഏകലവ്യൻ എന്ന കവിതയിലെ ഈ വരികൾ.

0: ആ ആണ് അക്ഷരമായി വരുന്നത്. ആതിര.
1: പന്തളം കെ പി രാമൻപിള്ളയുടെ ഉപാസനയിലെ വരികൾ. ഒരു പ്രാർത്ഥനാഗാനമാണിത്. ഈ ലോകത്തെ നമ്മെ നയിക്കുന്നത് വിശ്വപ്രണയമാണ്, സ്നേഹമാണ്. ആ പ്രകാശമാണ് ഇരുട്ടിൽ നിന്നും നമ്മെ നന്മയെന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് എന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ എം വി നാണി ടീച്ചർ, ജീജ ശ്രീജിത്ത്, ആതിര മോഹൻ, വന്ദന പണിക്കർ പാണപ്പുഴ, അഭിനയ

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. ഇതിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് പല്ലവി അനുപല്ലവി, 2:15 തുടർനാടകം, വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 തുടിപ്പാട്ട് കെ കുമാരനും സംഘവും അവതരിപ്പിച്ചത്. നാളെ 6:50 ഹരിതവീതിയിൽ കാസർഗോഡ് കൊട്ടോടിയിലെ ക്ഷീരകർഷകൻ സി എ ഫ്രാൻസിസിന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം. തുടർന്ന് കപ്പയും കാന്താരിയും. നാളെ 7:35 അങ്കണം പരിപാടിയിൽ റീജ മുകുന്ദൻ അവതരിപ്പിക്കുന്ന ആരോ ഒരാൾ എന്ന ചെറുകഥ, യു പി പ്രകാശൻ അവതരിപ്പിക്കുന്ന കവിതകൾ, ഉഷ പി വി അവതരിപ്പിക്കുന്ന ചെറുകഥ നീലമല കേൾക്കാം. നാളെ 7:35 അങ്കണം പരിപാടിയിൽ. നാളെ രാത്രി 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഔസേപ്പച്ചൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു ശ്രീചന്ദ്ര, കൂടെ കീബോർഡിൽ ജോബി കൊട്ടിയൂർ.

0: വൈശാലി എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്തുനിന്ന് റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിൽ യോജിച്ച പ്രവർത്തനം ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പുതിയ തരംഗം ഉയർന്നു വരുന്നതായും MSME കൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും ശ്രീ സിംഗ് പറഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്തമാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. 31 ഒക്ടോബർ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. സംസ്ഥാന വയോജന പരിചരണ അവകാശ സംരക്ഷണ ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ അവലോകന യോഗം നടത്തി. ബില്ലിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് മന്ത്രി KM ഷാജി. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ലോല നിയമപ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി ഷിബു ബേബിജോൺ. കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി

0: ആക്രമണങ്ങളിൽ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുമ്പ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KCB അറിയിച്ചു. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. P ജയരാജൻ, MB രാജേഷ്, V ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യക്കെതിരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന പുരുഷ T20 ക്രിക്കറ്റ് മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 15 ഓവറിൽ 6 വിക്കറ്റിന് 105 റൺസ് എന്ന നിലയിലാണ്. നവരാത്രി ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടറെയും റൂറൽ SPയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ. നവരാത്രി മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയത്. ഉത്സവത്തോടനുബന്ധിച്ച് KSRTC 65 പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ അറിയിച്ചു. നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തെ 9-11 ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് ഒക്ടോബർ 31 മുമ്പായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായോ ഓൺലൈൻ സേവനങ്ങൾ മുഖേനയോ രജിസ്ട്രേഷൻ പുതുക്കാം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.eemployment.kerala.gov.in, ഫോൺ നമ്പർ 0497-270-0831. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 18-19 തീയതികളിൽ രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ ഇറച്ചിക്കോഴി വളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 17 വൈകുന്നേരം 4 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497-276-3473. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ പട്ടികവർഗ യുവതി യുവാക്കൾക്ക് യൂണിഫോം സേനയിലേക്ക് പ്രവേശനം നേടുന്നതിനുള്ള പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. പ്രായം 18 മുതൽ 25 വരെ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 23. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം കണ്ണൂർ ITD പ്രോജക്ട് ഓഫീസർ മുൻപാകെ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-270-0357. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ മൃഗചികിത്സാ സേവനത്തിന് കരാർ അടിസ്ഥാനത്തിൽ പേരാവൂർ ഇരിക്കൂർ ബ്ലോക്കുകളിൽ ഡോക്ടർമാരായി BVSC ആന്റ് AH വെറ്റിനറി ബിരുദധാരികളെയും പേരാവൂർ എടക്കാട് ഇരിക്കൂർ പയ്യന്നൂർ ബ്ലോക്കുകളിൽ ഡ്രൈവർ കം അറ്റന്റിനെയും തെരഞ്ഞെടുക്കുന്നു. രാത്രികാല മൃഗചികിത്സാ സേവനത്തിന് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം 18:00 യഥാക്രമം 11:00 മണിക്കും 12:00 മണിക്കും

0: ഉച്ചയ്ക്കും കൂടിക്കാഴ്ചയ്ക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0497270067. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ ഇംഗ്ലീഷ് ആന്റ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 11 മണിക്ക് നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്ന് വിരമിച്ചവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 9400006946. കണ്ണൂർ ആയുർവേദ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 23 രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. യോഗ്യത പ്ലസ് ടു DMLT. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 18-40 മതി. അസാപ്പു കേരളയുടെ ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10 ക്ലാസ്, പ്രായം 18 വയസ്സിന് മുകളിൽ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-95-99-97-21. പൈവിളികെ ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ അട്ടകോളി വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 19 ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ 10 ക്ലാസ് പാസായ വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 25-45 വയസ്സിനും മധ്യേ. ഫോൺ നമ്പർ 94-96-04-97-19. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലംസം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. സേവന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 44:50. നേരത്തെ 45 സമാചാർ സന്ധ്യ. തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: നമസ്കാര്. ആകാശവാണി സേ സമാചാർ സന്ധ്യ കേ സാത്ത് മേ ജാഗ്രതി ശർമ്മ. भारत ने कहा चीन के साथ मुख्य चिंताओं को दूर करने में आपसी सम्मान, हित और संवेदनशीलता को मार्गदर्शक सिद्धांत होना चाहिए. भारत ने कहा खाड़ी क्षेत्र में वाणिज्यिक जहाजों और नाविकों को निशाना बनाना अस्वीकार्य. लाल सागर में बिगड़ती स्थिति पर चिंता व्यक्त की. वित्त मंत्रालय ने स्पष्ट किया लोगों से व्यापारियों को 2,000 रूपये से अधिक के UPI लेन देन पर लगने वाला 0.4% शुल्क व्यापारियों पर लगेगा. लोगों के बीच होने वाले लेन देन पर कोई शुल्क नहीं लगेगा. हौसी हमले की अटकलों के बीच सऊदी अरब ने मक्का में चेतावनी जारी की और दिल्ली में भारत तथा अफगानिस्तान के बीच दूसरा T20 क्रिकेट मैच जारी. और अब समाचार विस्तार से. विदेश मंत्रालय ने कहा है कि नई दिल्ली में 18वें ब्रिक्स शिखर सम्मेलन से अलग प्रधानमंत्री नरेंद्र मोदी और चीन के राष्ट्रपति शी जिनफिंग के बीच बैठक के दौरान कई मुद्दों पर चर्चा हुई. नई दिल्ली में विदेश मंत्रालय के प्रवक्ता रणधीर जायसवाल ने यह जानकारी दी.
2: चर्चाओं के दौरान कई मुद्दे सामने आए. दोनों देशों के बीच में जब बात हुई लीडरशिप लेवल पे, प्रधानमंत्री ने भारतीय चिंताओं को भी रेखांकित किया, उनका भी उल्लेख किया और इस बात को रेखांकित किया कि दोनों पक्षों को एक दूसरे के मुख्य चिंताओं के प्रति संवेदनशीलता दिखानी चाहिए और 3 पारस्परिक सिद्धांतों यानी कि पारस्परिक हित, पारस्परिक सम्मान और पारस्परिक संवेदनशीलता द्वारा निर्देशित होना चाहिए.
1: श्री जायसवाल ने कहा कि भारत और रूस के बीच ऊर्जा सहयोग द्विपक्षीय साझेदारी का महत्वपूर्ण स्तंभ है. उन्होंने कहा कि दोनों देश परमाणु क्षेत्र में भी लंबे समय से सहयोग कर रहे हैं. सम्मेलन से अलग विदेश मंत्री सुब्रमण्यम जयशंकर और सऊदी अरब के विदेश मंत्री की बैठक के बारे में श्री जायसवाल ने कहा कि दोनों पक्षों ने हौसी विद्रोहियों के मुद्दे पर विचार विमर्श किया. भारत ने सऊदी अरब पर हाल के हौसी हमले की निंदा की. भारत लाल सागर क्षेत्र में बिगड़ती स्थिति से बेहद चिंतित है. श्री जायसवाल ने कहा कि ब्रिक्स सम्मेलन के दौरान अर्बन मोबिलिटी सहित कई उपलब्धियां हासिल हुई हैं.
2: 50 के लगभग आउटकम

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ എട്ടാം ക്ലാസ് ശാസ്ത്ര പുസ്തകത്തിലെ ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് പറപ്പൂർ സെയിന്റ് ജോൺസ് HSSലെ അധ്യാപിക മെർസലിൻ ജോർജ്.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, രസതന്ത്ര ശാഖ രൂപപ്പെട്ടിട്ട് അധികം കാലമായിട്ടില്ല. രസതന്ത്രത്തിൽ കൂടുതലും നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് കാണുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിലെ ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോഹങ്ങൾ എന്ന പേര് നമ്മൾ മുൻപേ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ലോഹങ്ങൾ എല്ലാം ഒന്ന് ഓർത്തു നോക്കൂ. തീർച്ചയായും നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ ഒരുപാട് ലോഹവസ്തുക്കൾ നമുക്ക് കാണാനായി സാധിക്കും. ജനാലയുടെ കമ്പികൾ, പാത്രങ്ങൾ, വളയങ്ങൾ, ആയുധങ്ങൾ, ആഭരണങ്ങൾ, വണ്ടികളുടെ ഭാഗങ്ങൾ എന്നു വേണ്ട, എവിടെ നോക്കിയാലും ലോഹങ്ങളുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഏതൊക്കെയായിരിക്കാം? സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയവ ആ ലിസ്റ്റിൽ പെടുന്നില്ലേ? ഇത് മാത്രമല്ല ലോഹങ്ങൾ, ഇതിലും കൂടുതൽ ലോഹങ്ങൾ ഈ പട്ടികയിൽ പെടും. ഉദാഹരണത്തിന് സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, കാൽസ്യം, നിക്കൽ, ലെഡ്, ടങ്സ്റ്റൺ, ഗാലിയം തുടങ്ങി ഒട്ടനവധി ലോഹങ്ങൾ ഇന്ന് മനുഷ്യൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. അങ്ങനെയായാൽ ലോഹമേത് അലോഹമേത് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ലോഹങ്ങളെ തിരിച്ചറിയാനുള്ള ആദ്യത്തെ പടിയാണ് അവയുടെ ഭൗതിക ഗുണങ്ങൾ തിരിച്ചറിയുക എന്നത്. ഈ ഭൗതിക ഗുണങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ആദ്യം പരിചയപ്പെടുന്ന ഭൗതിക ഗുണമാണ് മാലിയബിലിറ്റി. ലോഹങ്ങളെ അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന കഴിവിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ലോഹങ്ങളിൽ സിൽവർ, ഗോൾഡ് എന്നിവ നേർത്ത ആഭരണങ്ങളാക്കി മാറ്റാൻ സാധിക്കും. അത് അവ മാലിയബിൾ ആയതുകൊണ്ടാണ്. ലോഹങ്ങളുടെ ഈ മാലിയബിലിറ്റി സ്വഭാവം കൊണ്ട് തന്നെയാണ് അലുമിനിയം, കോപ്പർ തുടങ്ങിയ ലോഹങ്ങളെ അടിച്ച് വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങൾ നിർമ്മിക്കാനും ഫുഡ് റാപ്പിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നത്. അലുമിനിയം ഫോയിൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ. അലുമിനിയം, സിങ്ക്, അയേൺ തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ട് നേർത്ത റൂഫിംഗ് ഷീറ്റുകൾ നിർമ്മിക്കാനും അടിച്ചും പരത്തിയും പ്രസ് ചെയ്തും കാറ്, ബസ് തുടങ്ങിയവയുടെ ബോഡികളുടെ നിർമ്മാണത്തിനും മറ്റും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ലോഹങ്ങളുടെ മറ്റൊരു ഭൗതിക ഗുണമാണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി

മാറ്റാൻ സാധിക്കും എന്നതാണ് അവ ഡക്റ്റൈലാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂട്ടുകാർ, സ്വർണനൂൽ എന്ന് കേട്ടിട്ടുണ്ടോ? സ്വർണവും പ്ലാറ്റിനവുമാണ് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹങ്ങൾ. വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം, കോപ്പർ കമ്പികൾ, ഇൻകാൻഡസൻ ലാമ്പുകളിലെ ടങ്സ്റ്റൺ കമ്പികൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വിവിധ വാർത്താവിനിമയ കേബിളുകൾ, സ്പ്രിങ്ങുകൾ, നേർത്ത വയറുകൾ, ഉപകരണങ്ങൾ, യന്ത്രഭാഗങ്ങൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തുന്നത് ലോഹങ്ങളുടെ ഡക്റ്റൈൽ സ്വഭാവമാണ്. ഒരു ഇലക്ട്രീഷ്യൻ വീടുകളിൽ വയറിംഗ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ചെമ്പുകമ്പികൾ ധാരാളമായി ഉപയോഗിക്കുന്നത്? ചെമ്പിന്റെ വൈദ്യുത ചാലകതയാണ് അതിനെ പ്രയോജനപ്പെടുത്തുന്നത്. ചെമ്പിന്റെ വൈദ്യുത ചാലകത മൂലമാണ് അവ വയറിംഗിനായി ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഇതിന്റെ ഡക്റ്റിലിറ്റിയും കൂടുതലാണ്. വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വൈദ്യുത ചാലകതയാണ് അവയുടെ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മറ്റൊരു ഗുണം. ചെമ്പിനേക്കാൾ വൈദ്യുത ചാലകത കൂടുതലാണ് വെള്ളിക്ക്. എന്നാൽ വെള്ളിക്കമ്പികളല്ല നമ്മൾ വൈദ്യുതി പ്രേക്ഷണം ചെയ്യാനായി ഉപയോഗിക്കുന്നത്. എന്തായിരിക്കാം കാരണം? വെള്ളിക്കമ്പികൾ ഉപയോഗിച്ചാൽ ചെലവേറും എന്നതിനാലാണ് ഇവയെ വയറിംഗിന് തിരഞ്ഞെടുക്കാത്തത്. ലോഹങ്ങളുടെ ഭൗതിക ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് അവയുടെ താപചാലകത. ഒരു ദിവസം അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എട്ടിൽ പഠിക്കുന്ന രവിയും അവിടെ സഹായിക്കാൻ കൂടി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രത്തിൽ ഇട്ടുവെച്ച കൈയിലും ചൂടായതായി അനുഭവപ്പെട്ടു. അമ്മേ എന്ന് പറഞ്ഞ് അവൻ കൈവലിച്ചു. നോക്കൂ കൂട്ടുകാരെ, പാത്രത്തിൽ ഇട്ടുവച്ചിരുന്ന കൈലിന്റെ അറ്റം മാത്രമാണ് പാത്രത്തിലുള്ളത്. പിന്നെ എങ്ങനെയാണ് കൈൽ മുഴുവൻ ചൂടായത്? ലോഹങ്ങൾക്ക് ചൂടിനെ വളരെ വേഗത്തിൽ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൈമാറാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് ലോഹങ്ങളുടെ താപചാലകത എന്ന് പറയുന്നത്. ലോഹങ്ങളിൽ ഏറ്റവും താപചാലകതയുള്ളത് വെള്ളിക്കാണ്. പക്ഷേ വെള്ളി കൊണ്ട് നമുക്ക് അടുക്കളയിലെ പാത്രങ്ങളെല്ലാം നിർമ്മിക്കാൻ സാധിക്കില്ലല്ലോ. അതിനാൽ താപചാലകത ധാരാളമായുള്ള അലുമിനിയവും ചെമ്പും നമ്മൾ പാത്രങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. ഇവയുടെ ചിലവ് താരതമ്യേന കുറവാണ്. എന്നാൽ കൂട്ടുകാരുടെ അറിവിലേക്കായി ഞാൻ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കട്ടെ. ഒരു കാലത്ത് സ്വർണത്തേക്കാളും വെള്ളിയേക്കാളും വിലയേറിയ ഒരു ലോഹമായിരുന്നു അലുമിനിയം. 19-ാം നൂറ്റാണ്ടിൽ സാധാരണ അതിഥികൾക്ക് രാജാക്കന്മാർ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ട്ലറി ഉപയോഗിക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ട അതിഥികൾക്ക് അവർ അലുമിനിയത്തിന്റെ കട്ട്ലറിയാണ് കൊടുത്തിരുന്നത്. ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ അത് വളരെ കൗതുകമായി തോന്നുമായിരിക്കാം. അന്ന് കാലത്ത് അലുമിനിയത്തിന്റെ ഒരു ബട്ടൺ ഷർട്ടിൽ പിടിപ്പിക്കാൻ കൊതിച്ചിരുന്ന പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നത്രേ. ഇത് അവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കൊണ്ടാണ്. അവ വിശദമായി നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇന്ന് അലുമിനിയം നമുക്ക് വളരെ എളുപ്പത്തിലും സുലഭമായും ലഭിക്കുന്ന രീതിയിൽ അവ നിർമ്മാണം ചെയ്യപ്പെടുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു മണിശബ്ദം ഓർത്തു നോക്കൂ. അത് മരത്തിലോ പ്ലാസ്റ്റിക്കിലോ ആയിരുന്ന മണിയായിരുന്നെങ്കിൽ എത്ര ദൂരത്തേക്ക് ശബ്ദം കേൾക്കും? നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് കേൾക്കുക പോലുമില്ല. അപ്പോൾ ലോഹങ്ങളെ ഏതെങ്കിലും ബലമുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടിയാൽ അവയിൽ നിന്ന് ഒരു മുഴക്കമുള്ള ശബ്ദം പുറത്തേക്ക് വരുന്നു എന്ന് നമുക്കറിയാം. ലോഹങ്ങളുടെ ഈ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. പള്ളികളിലും അമ്പലങ്ങളിലും ഉപയോഗിക്കുന്ന വിവിധതരം മണികളിലും സിംബൽസ് പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും ട്രംഫറ്റ്, ഹോൺ തുടങ്ങിയവയിലും എല്ലാം പ്രയോജനപ്പെടുത്തുന്നത് ലോഹങ്ങളുടെ സൊണോറിറ്റിയാണ്. ഇനി ലോഹങ്ങളുടെ മറ്റൊരു ഭൗതിക ഗുണമാണ് അവയുടെ ലോഹദ്യുതി. ലോഹങ്ങളുടെ പുതുതായി മുറിക്കപ്പെട്ട പ്രതലങ്ങൾക്ക് ഒരു പ്രത്യേക തിളക്കം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. എന്നാൽ ക്രിയാശീലത കൂടിയ ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിച്ച് ഈ ലോഹദ്യുതി പെട്ടെന്ന് നഷ്ടപ്പെടുത്തി കളയും. ക്രിയാശീലത കുറഞ്ഞ സ്വർണം പോലെയുള്ള ലോഹങ്ങൾ അന്തരീക്ഷവുമായോ ജലവുമായോ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തതിനാൽ ഇവയുടെ ലോഹദ്യുതി ദീർഘകാലം നിലനിൽക്കുന്നു. അതിനാലാണ് ഇവയെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ പ്രയോജനപ്പെടുത്തുന്നത്. ലോഹങ്ങളുടെ മറ്റൊരു ഭൗതിക ഗുണമാണ് അവയുടെ കാഠിന്യം. അതുകൊണ്ടുതന്നെയാണ് അവയെ വിവിധ ആയുധങ്ങളും വാഹന ഭാഗങ്ങളുമെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ കൈവെള്ളയ്ക്കുള്ളിൽ വെച്ചാൽ ദ്രാവകമാകുന്ന ലോഹമാണ് ഗാലിയം. പൊതുവെ ലോഹങ്ങളുടെ ദ്രവണാംഗവും തിളനിലയും ഉയർന്നതാണെങ്കിലും ചില ലോഹങ്ങളുടെ ദ്രവണാംഗം വളരെ കുറവാണ്. അതിലൊന്നാണ് ഗാലിയം. ഗാലിയം, സീസിയം തുടങ്ങിയ ലോഹങ്ങളുടെ ദ്രവണാംഗം വളരെ കുറവാണ്. ഇനി നമുക്ക് അലോഹങ്ങളുടെ പ്രത്യേകതകളൊന്ന് ആലോചിച്ചാലോ. ഇവ ലോഹങ്ങളുടെ പോലെ താപചാലകതയോ വൈദ്യുത ചാലകതയോ കാണിക്കുന്നില്ല. മാലിയബിളോ ഡക്റ്റൈലോ അല്ല. ഇനി ലോഹങ്ങളുടെ രാസഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം.

ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവയുടെ ക്രിയാശീലതയ്ക്കനുസരിച്ചാണ്. ചില ലോഹങ്ങളുടെ ക്രിയാശീലത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ലോഹങ്ങൾ പെട്ടെന്ന് തന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഉദാഹരണത്തിന് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ. ഈ ലോഹങ്ങൾ അന്തരീക്ഷവായുവുമായും ജലവുമായും വളരെ വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഈ രാസപ്രവർത്തന ഫലമായി പുറത്തേക്ക് വരുന്ന ഹൈഡ്രജൻ വാതകത്തോടൊപ്പം താപവും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ താപത്തിന്റെ സാന്നിധ്യം മൂലം ഒരുപക്ഷെ ഹൈഡ്രജൻ കത്താൻ ഇടയുണ്ട്. അതിനാൽ ഇത്തരം പരീക്ഷണങ്ങൾ തീർച്ചയായും ഒരു രസതന്ത്ര അധ്യാപികയുടെ സാന്നിധ്യത്തിൽ മാത്രമേ കൂട്ടുകാർ ചെയ്യാവൂ. നമ്മൾ ഇപ്പോൾ തന്നെ കേട്ട പോലെ സോഡിയവും പൊട്ടാസ്യവും വളരെ വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമെങ്കിലും മെഗ്നീഷ്യം പോലുള്ള ലോഹങ്ങൾ സാധാരണ ജലവുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അവ ചൂട് ജലവുമായി മാത്രം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ചെമ്പ് പോലുള്ള ലോഹങ്ങൾ അന്തരീക്ഷത്തിലെ വായുവും കാർബൺ ഡയോക്സൈഡുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അവയുടെ ഒരു കോട്ടിംഗ് അതിന്റെ പുറം ഭാഗങ്ങളിൽ രൂപപ്പെടുത്തും. അലുമിനിയം പോലുള്ള ലോഹങ്ങളുടെ ഈ പുറത്തുവരുന്ന ആവരണമാണ് പിന്നീട് ബാക്കിയുള്ള ലോഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. ചെമ്പ് അന്തരീക്ഷവായുവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ ക്ലാവ് പിടിക്കുക എന്ന് നാട്ടുപ്രദേശങ്ങളിലെല്ലാം പറയാറുള്ള ഒരു പച്ചക്കളറിലുള്ള ഉൽപ്പന്നം രൂപപ്പെടുന്നത്. ലോഹങ്ങളുടെ ഓക്സൈഡുകൾ, അതായത് ലോഹങ്ങൾ ഓക്സിജനുമായി ചേർന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഓക്സൈഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ക്ഷാര സ്വഭാവമുള്ളവയാണ്. എന്നാൽ അലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവമാണ് ഉള്ളത്. ലോഹങ്ങളുടെ ക്രിയാശീലത ഓരോന്നിനും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞുവല്ലോ. ലോഹങ്ങൾക്ക് ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരെയാകും നിങ്ങൾ തിരഞ്ഞെടുക്കുക? നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങളെയായിരിക്കും സ്വാഭാവികമായും തിരഞ്ഞെടുക്കാൻ സാധ്യത. എന്നാൽ ലോഹങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രസതന്ത്രത്തിൽ രാജാവ് എന്ന് പറയുന്നത് അവയുടെ കോണ്ടക്സ്റ്റിനനുസരിച്ചാണ്. സ്വർണം തീരെ ക്രിയാശീലത കുറഞ്ഞ ലോഹമാണ്. മറുവശത്ത് സോഡിയവും പൊട്ടാസ്യവുമാകട്ടെ ക്രിയാശീലത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ അവ സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാണ്. സ്വർണത്തിന് ക്രിയാശീലത വളരെ കുറവാണ് എന്ന് പറഞ്ഞുവല്ലോ. പണ്ടുകാലത്ത് സ്വർണം വെറും ആഭരണം മാത്രമായിരുന്നില്ല, രാജാവിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും പ്രതീകം കൂടിയായിരുന്നു. ഈജിപ്തിലെ ഫറവോമാരുടെ ശവകുടീരങ്ങളിൽ പോലും സ്വർണ വസ്തുക്കൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് മനുഷ്യർ പ്രധാനമായും കല്ലും വെങ്കലവും ഉപയോഗിച്ചായിരുന്നു ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നത്. പിന്നീട് ഇരുമ്പ് ഉപയോഗിക്കാൻ പഠിച്ചതോടെ വലിയ മാറ്റമുണ്ടായി. ഇരുമ്പ് ഉപയോഗിച്ച് കൂടുതൽ ശക്തമായ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ മനുഷ്യൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ഈയൊരു കാലഘട്ടത്തിന് അയേൺ ഏജ് അഥവാ ഇരുമ്പ് യുഗം എന്ന പേർ ലഭിച്ചു. നമ്മുടെ ശരീരത്തിലെ ചെറിയ അളവിലുള്ള ഇരുമ്പ് കുറയുമ്പോൾ പോലും ഉന്മേഷക്കുറവ്, ഓർമ്മക്കുറവ്, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. എന്നാൽ ഈ ഇരുമ്പ് കുറച്ചുകാലം വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? അത് തുരുമ്പെടുക്കും. ഇരുമ്പ് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതുപോലെയാണ് തുരുമ്പെടുക്കുന്നത്. വായുവിലെ ഓക്സിജനും ഈർപ്പവുമായി പ്രവർത്തിക്കുന്ന ഇരുമ്പ് അതിന്റെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറുന്നു. ഇതിനെയാണ് ഇരുമ്പിന്റെ ലോഹനാശനം അഥവാ കൊറോഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്തെ ഗേറ്റ് പുതുതായി പെയിന്റ് അടിച്ച് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് കരുതുക. വളരെ മനോഹരമായ ഗേറ്റ്. മഴ പെയ്തു, വെയിൽ വന്നു, വീണ്ടും മഴ പെയ്തു. അങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ തവിട്ട് നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. ഗേറ്റിന് എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇരുമ്പിന് ലോഹനാശനം സംഭവിച്ചിരിക്കുന്നു. ഇരുമ്പിന്റെ ലോഹനാശനം വേഗത്തിലാക്കുക ആസിഡിന്റെയും ലവണങ്ങളുടെയും സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് കടൽത്തീരങ്ങളിലും മറ്റും ഇരുമ്പിന്റെ വസ്തുക്കളുണ്ടെങ്കിൽ അവ പെട്ടെന്ന് ലോഹനാശനത്തിന് വിധേയമാകുന്നത്. കപ്പലുകളുടെയും മറ്റും വലിയ ഭാഗങ്ങൾ ഓരോ വർഷവും മെയിന്റനൻസ് എന്ന് പറഞ്ഞ് മാറ്റേണ്ടി വരുന്നതും ഈ ലവണങ്ങളുടെ സാന്നിധ്യത്തിൽ ഇരുമ്പ് കിടക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ലോഹനാശനം സംഭവിക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഇവയെ ലോഹസങ്കരത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. ഒരു ലോഹവും മറ്റൊരു ലോഹവും അല്ലെങ്കിൽ അലോഹവുമായി ഉരുക്കി ചേർത്ത് ഉണ്ടാക്കുന്ന സങ്കരങ്ങളെയാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ചില അല്ലോയികളെ ഓർത്തു നോക്കിയാലോ? സ്റ്റീൽ നമുക്കെല്ലാം പരിചയമുള്ളതാണ്. സ്റ്റീലിന്റെ പ്രധാന ഘടകങ്ങളായി വരുന്നത് ഇരുമ്പും കാർബണുമാണ്. ഇവ കെട്ടിടങ്ങൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ മറ്റൊരു ലോഹസങ്കരമാണ്. ഇതിന്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ തുടങ്ങിയവയാണ്. ഇവ പാത്രങ്ങളും സർജിക്കൽ ഉപകരണങ്ങളും അടുക്കള ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഡ്യുറാലുമിൻ എന്ന് പറയുന്ന അലുമിനിയത്തിന്റെ ലോഹസങ്കരമാണ് എയർക്രാഫ്റ്റുകളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. നിക്രോം കമ്പികൾ പ്രധാനമായും ഇലക്ട്രിക് ഹീറ്ററുകളിലും

0: ഹീറ്റിംഗ് കോയിലുകളിലുമെല്ലാം ഉപയോഗിക്കുന്നു. അതിന്റെ പ്രധാന ഘടകം നിക്കലും ക്രോമിയവുമാണ്. അൽനിക്കോ എന്ന് പറയുന്ന അലുമിനിയത്തിന്റെ ഒരു ലോഹസങ്കരമാണ് പെർമനന്റ് മാഗ്നറ്റ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ജർമ്മൻ സിൽവർ എന്ന് കേട്ടിട്ടുണ്ടോ? കോപ്പർ, സിങ്ക്, നിക്കൽ എന്നിവയാണ് അതിന്റെ പ്രധാന ഘടകങ്ങൾ. ഇവ അലങ്കാര വസ്തുക്കൾക്കും പാത്രങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. ഇനി മനുഷ്യ ശരീരത്തിൽ ലോഹങ്ങളുണ്ടോ? മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങളുടെ സാന്നിധ്യം മനുഷ്യന്റെ ആരോഗ്യത്തിനും ഏറ്റവും അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വളരെ ആവശ്യം തന്നെയാണ്.
1: ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ എട്ടാം ക്ലാസ് ശാസ്ത്ര പുസ്തകത്തിലെ ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് പറപ്പൂർ സെയിന്റ് ജോൺസ് HSSലെ അധ്യാപിക മെർസലിൻ ജോർജ്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ഗാനലോകവീഥികളിൽ മലയാള സിനിമാ സംഗീതത്തിന്റെ അനുക്രമ ചരിത്രവും വികാസവും പരിണാമവും വിശദമായി അവലോകനം ചെയ്യുന്ന ഈ പരമ്പര ഇപ്പോൾ 1961 ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന ചിത്രത്തിൽ എത്തി നിൽക്കുകയാണ്. ശബരിമല ശ്രീ അയ്യപ്പന്റെ ഐതിഹ്യവും ശബരിമല ക്ഷേത്രോൽപത്തിയും പ്രതിപാദിക്കുന്ന ഈ സിനിമ മലയാളത്തിലെ ആദ്യത്തെ ക്ഷേത്ര മാഹാത്മ്യ ചിത്രം കൂടിയാണ്. ചിത്രത്തിന്റെ ഗാനവിഭാഗത്തിലേക്ക് ഇനി നമുക്ക് കടന്നു ചെല്ലാം. ഗാനരചന അഭയദേവ്, സംഗീതം SM സുബയ്യ നായിഡു.

0: ചിത്രത്തിന്റെ ശീർഷക ഗാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു അയ്യപ്പ ഭക്തി ഗാനം. ഈ സംഘഗാനം നയിക്കുന്നത് കൊച്ചി സ്വദേശിയായ ഗായകൻ ഗോകുലപാലൻ. 1952 അമ്മ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ ഗോകുലപാലൻ പിന്നീട് ലോകനീതി, പൊൻകതിർ തുടങ്ങിയ ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. യശശരീരനായ ഗായകൻ ഗോകുലപാലന്റെ ഓർമ്മകൾ.
1: ഞാൻ ചെറുപ്പത്തിൽ തന്നെ എന്റെ ഐ സ്റ്റാർട്ടഡ് മൈ മ്യൂസിക് കരിയർ പഠിത്തം 5 വയസ്സിൽ 5 വയസ്സിൽ തുടങ്ങി. ക്ലാസിക്കൽ അധികം പഠിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഈ ഹരികഥ, അന്നൊക്കെ അതാണ് ഹരികഥ പഠിച്ച ഒരു 3 ഞാനും എന്റെ 2 സിസ്റ്റേഴ്സ് മാലതി രാമവർമ്മ, ഭാനുമതി, അവര് മരിച്ചുപോയി. പിന്നെ 3 ചേച്ചിമാര്. അങ്ങനെയാണ് ഞങ്ങളെ ഇത് തുടങ്ങണേ. പിന്നെ അങ്ങനെ കോളേജിൽ പോയി ഞാൻ ഐ അച്ചീവ് സോ മെനി മെഡൽസ് പ്രൈസസ്. ഇവിടെയുള്ള കോമ്പറ്റീഷനൊക്കെ ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് ആദ്യം. അന്ന് അവിടുത്തെ കോമ്പറ്റീഷന് എന്റെ സിസ്റ്റേഴ്സും വേറെ പ്രായമായിട്ടുള്ളവർ അവരൊക്കെ ഒപ്പം പാടി. ഐ ഗോട്ട് ദി ഫസ്റ്റ് പ്രൈസ് ഇൻ ക്ലാസിക്കൽ മ്യൂസിക്. പിന്നെ പല പല പ്രോഗ്രാം അവസാനം ഞാൻ ക്ലാസിക്കൽ വിട്ടതാണ്. മഹാരാജ് കോളേജില് സെർ കെ രാവുണ്ണി മേനോൻ മെമ്മോറിയൽ ഗോൾഡ് മെഡൽ അത് വാങ്ങാനായിട്ട് ഐ റിഫ്രഷ് മൈ ട്രെയിനിങ് ഇൻ ക്ലാസിക്കൽ. ഒരു വിശ്വാപാരുണ്ടായത് അങ്ങനെ പഠിപ്പിച്ച് അത് പഠിച്ച് അവിടെയും കിട്ടി ഐ ഗോട്ട് ദി ഗോൾഡ് മെഡൽ. പിന്നെ ക്ലാസിക്കല് അധികം ഇല്ല പ്രോഗ്രാം. 1-2 പ്രോഗ്രാം പോയി. പിന്നെയാണ് ഫിലിം ലൈനിൽ, അതും യാദൃശ്യമായിട്ടായിരുന്നു. ഒരു 4-5 പടത്തിൽ പാടി. അതോടുകൂടി ഐ ഗോട്ട് എ ജോബ്, ഐ ഗോട്ട് മാരീഡ്, എല്ലാം പെട്ടെന്നായിരുന്നു. 1961 വാസ് മൈ ലാസ്റ്റ് ഫിലിം. അന്ന് ഞാൻ എവിടെ ഒരു ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യാണ്. അപ്പോഴാണ് കോയമ്പത്തൂരിൽ നിന്ന് എനിക്ക് കോള് വരുന്നത് അയ്യപ്പൻ. വളരെ ചുരുക്കം പടങ്ങളേ ആയിരുന്നു ഉള്ളൂ, ഉള്ളതെല്ലാം ഒരുമാതിരിയൊക്കെ ഹിറ്റായിരുന്നു. പ്രീമിയറിൽ ഞാൻ 1962 ജോയിൻ ചെയ്തു. 1961 വാസ് മൈ ലാസ്റ്റ് ഫിലിം.
0: ഇനി ഗാനത്തിലേക്ക്.

സന്താനലബ്ധിക്കായി ശിവപൂജ നടത്തുന്നതിനിടെ പന്തളം റാണി പാടുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ശിവഭക്തിഗാനം ചിത്രത്തിലുണ്ട്. മലയാളം പതിപ്പിലെ ഗാനം പാടിയത് രാധാ ജയലക്ഷ്മിയാണ്. ഈ ഗാനം ലഭിച്ചിട്ടില്ല. എന്നാൽ തമിഴ് പതിപ്പിലെ ഗാനം ലഭിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. പന്തളം രാജ്ഞിയായി ഗാനരംഗത്തുള്ളത്

കുട്ടികളില്ലാതെ സങ്കടപ്പെട്ടിരുന്ന പന്തളം റാണി കാട്ടിൽ നിന്ന് കിട്ടിയ മണികണ്ഠനെ കൊട്ടാരക്കെട്ടിനകത്ത് താലോലിച്ചു പാടുന്ന ഗാനം. ഗാനമാലപിക്കുന്നത് പി ലീല.

0: മണികണ്ഠൻ പന്തളം കൊട്ടാരത്തിൽ സ്വന്തം പുത്രനെ പോലെ കളിച്ചു വളരവേ റാണി ഒരാൺകുട്ടിക്ക് ജന്മം നൽകി. കുട്ടിക്ക് രാജരാജൻ എന്ന് പേരിട്ടു. പേരിടൽ ചടങ്ങിനോടനുബന്ധിച്ച് കൊട്ടാര നർത്തകിമാരുടെ വക ആട്ടവും പാട്ടും തകൃതിയിൽ നടക്കുകയാണ്. കേരളീയ ഗ്രാമീണ സംഗീത സഞ്ചികയിൽ നിന്നുള്ള കുറത്തിപ്പാട്ടിന്റെയും കുമ്മിയടിപ്പാട്ടിന്റെയും സ്വാധീനം വ്യക്തമായി പ്രതിഫലിക്കുന്ന ഈ സംഘഗാനത്തിന് നേതൃത്വം നൽകിയത് പിൽക്കാലത്ത് കോട്ടയം ശാന്ത എന്ന പേരിൽ അറിയപ്പെട്ട പ്രശസ്ത നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കലാകാരിയാണ്.
1: ആ പഠിത്തം കഴിഞ്ഞ് പഠിക്കാനൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു. പക്ഷെ എന്റെ അച്ഛന് പാട്ടും ഡാൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അച്ഛനപ്പോൾ തന്നെ വീട്ടിലെ ഇങ്ങനെയാ സാറുമാരെ കൊണ്ടുവരിക, പാട്ട് പഠിപ്പിക്കുക, ഡാൻസ് പഠിപ്പിക്കുക. കുഞ്ഞിലെ ഞാൻ നന്നായിട്ട് പാടും. മാവേലിക്കര രാമനാഥൻ സാറ്, പ്രഭാരവണ സാറ്, ഇങ്ങനെ കുറേ ബഹാദുരന്മാർ വീട്ടിൽ വരികയും ഡാൻസ് മാസ്റ്റേഴ്സും നടനും ഗോപിനാഥും അദ്ദേഹത്തിന്റെ ശിഷ്യനൊക്കെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ സിസ്റ്ററും നന്നായിട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കഥകളി കയറുമായിരുന്നു, അതവിടെ കഥകളി പഠിച്ചു. അങ്ങനെ എൻ്റെ ഒരു സ്വന്തം പ്രയത്നത്താൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ കലകൾ അഭ്യസിക്കുകയും പഠിക്കുകയും. പഠിത്തത്തിന് മോശമല്ലായിരുന്നു. എസ്എൽസി വരെ പിന്നെ കൊടമാളി ഹൈസ്കൂളിൽ പഠിച്ചു. അപ്പോഴൊന്നും ഈ സിനിമയെന്നോ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. സിനിമ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നാടകം എന്താന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടമാണ്, നന്നായിട്ട് പാടും. കൊച്ചിലെ ചില അമ്പലങ്ങളിലൊക്കെ അച്ഛൻ കച്ചേരി കൂട്ടിക്കൊണ്ടുപോകും, ചെറിയ ചെറിയ പാട്ട് കച്ചേരി. അതിനൊക്കെ ഇപ്പോൾ നന്നായിട്ട് പാടും. അന്നൊക്കെ നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും.
0: യശശരീരയായ കോട്ടയം ശാന്തയുടെ ഇതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ.
1: അങ്ങനെ ഞാൻ എസ്എൽസി പാസ്സായി. എസ്എൽസി പാസ്സായപ്പോൾ പാട്ടുപഠിത്തമൊക്കെ ഉണ്ട്, കുമരകം ഭാസ്കരൻ മേനോൻ സാറെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ പഠിപ്പിച്ച് അപ്പോൾ എനിക്ക് അക്കാഡമിയിൽ പോയി പഠിക്കാം എന്നൊരാഗ്രഹം വന്നു. കുറച്ചുകൂടെ ഒക്കെ കർണാടക സംഗീതത്തിനെ പറ്റി അറിയാനും അത്ര ബോധവും ബുദ്ധിയൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും എന്തൊക്കെയോ ഇങ്ങനെ എം എസ് സുബ്ബലക്ഷ്മി അതെന്ന് കേട്ടിട്ടുള്ള കാരണം ഒന്ന് പാട്ട് പഠിച്ചാൽ എന്താ. പിന്നെ സാറുമാരൊക്കെ പറയും നന്നായിട്ട് പാടുന്നുണ്ട് കുട്ടി, നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല ശബ്ദമാണ് എന്നൊക്കെ പറയുന്ന തന്നെ ശരി പഠിക്കാം. അങ്ങനെ ഞാൻ അക്കാഡമിയിൽ പഠിക്കാൻ ചേർന്നു. പഠിക്കാൻ ചേർന്ന് അവിടെ ഇൻ്റർവ്യൂ ഒന്നും അന്നത്തെ കാലത്തൊന്നും ഇൻ്റർവ്യൂ ഒന്നും ഇല്ല. എസ് എൽ സി പാസ്സാർക്ക് ആർക്കും ചേരാം, ഒരു പാട്ടൊക്കെ പാടി കേൾപ്പിച്ചാൽ മതി. പിന്നെ തുറയിൽ ശാന്ത ടീച്ചറും ഉണ്ടായിരുന്നു, ജാനകിയമ്മ ടീച്ചറുണ്ട്, ചെമ്മൻകുടി വൈദ്യനാഥ് ഭാഗ. അപ്പം അവരൊക്കെ പാട്ട് കേട്ടപ്പം പിന്നെ ബ്രാഹ്മണത്തെ അല്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പം എന്ത് ഭാഗ്യത്തിന് അച്ഛൻ എൻ്റെ സർട്ടിഫിക്കറ്റിൽ ശാന്തമ്മ എന്നുള്ളൊരു എല്ലും കൂടെ ചേർത്തിരുന്നു. അപ്പം ടീച്ചർ കളിയാക്കും, ശാന്തമ്മയ്ക്കൊരു എല്ല് കൂടുതൽ. അങ്ങനെ ശാന്തമ്മളായി. അഞ്ചു വർഷം ഞാൻ പഠിച്ചു. പിന്നെ യേശുദാസും ജയവിജയ ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പഠിക്കാൻ. അവരെൻ്റെ സീനിയേഴ്സ്, ദാസപ്പൻ എൻ്റെ ആളെ ജൂനിയറാണ്. അങ്ങനെ ഞങ്ങൾ പഠിച്ച് ഫോർത്ത് ഇയറൊക്കെ ആയപ്പം ജഗന്നാഥ ക്ഷേത്രം വർക്കല ജഗന്നാഥ നല്ല കച്ചേരി നന്നായിട്ട് പാടുമായിരുന്നു. അങ്ങനെ ആ പാട്ടിലേക്കായി എൻ്റെ കൂടുതൽ ശ്രദ്ധയും. പക്ഷെ അപ്പോൾ ജീവിക്കാൻ

0: വേറെ വരുമാനമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ അന്ന് പാട്ട്, ഡാൻസ്, ഇങ്ങനെ പല കാര്യം അവിടെ അദ്ദേഹം ഫിലിമൊക്കെ എടുക്കുന്ന സമയമല്ലേ. അപ്പം അങ്ങനെ പോയി. അന്ന് അനിയത്തി എന്ന് പറയാം ആദ്യമൊരു പാഠമാണ് ഞാൻ അഭിനയിച്ചത്. അങ്ങനെ അവിടെ അഭിനയിച്ചു. പിന്നെ ആ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ 5 വർഷത്തെ പഠിത്തത്തിന് വേണ്ടിയിട്ടും കുടുംബം നോക്കാം. പിന്നെ ഞാൻ പഠിച്ചു. പഠിച്ചപ്പോൾ ഉള്ള വരുമാനം മെരിലാൻഡ് സ്റ്റുഡിയോക്കാരാണ് തന്നെ. അദ്ദേഹത്തിനോടും കുമാർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകനോടും ഒന്നും നമുക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുകളുമുണ്ട്. അങ്ങനെ അവിടെ പഠിച്ചു കഴിഞ്ഞാണ് 5 വർഷം പാസ്സായി. 5 വർഷം കഴിഞ്ഞ് പ്രവീണൊക്കെ പാസ്സായി, ഫ്രഷ് ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി എന്നെ പറ്റി. എനിക്ക് പാടാൻ പറ്റും, എനിക്ക് ജീവിക്കാൻ പറ്റും. അതിനിടയ്ക്കാണ് നമ്മുടെ കോട്ടയത്ത് നിന്നൊരു നാടക കമ്പനിക്കാർ, മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്കത് കൊണ്ടുപോകാം, രാത്രിയെല്ലാം ഉറക്കളിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുക, അതൊക്കെ എനിക്ക് ബദ്ധപ്പാടായിട്ട് തോന്നി. അപ്പം ഞാനത് നിർത്തി. പിന്നെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പാടണം പാടണം എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു എനിക്ക്. പാടണം, പാട്ടുകാരിയാവണം എന്നൊക്കെ ഇന്നത്തെ രൂപത്തിലുള്ള ഒരു അതിനെപ്പറ്റിയുള്ള കൂടുതൽ നമുക്ക് ഇന്ന് എല്ലാവർക്കും എല്ലാം അറിയാം. അന്ന് എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും മദ്രാസിൽ പോയാൽ പാടാൻ പറ്റും എന്നൊരു ചിന്തയിലാണ് മദ്രാസിലേക്ക് തിരിക്കുന്നത്, 1960.
1: കോട്ടയം ശാന്ത.
0: അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് പാടുന്നതിലും എനിക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ ജോലി ചെയ്യല്ലേ, പാട്ട് എന്തും ആയിക്കോട്ടെ, എനിക്കതിലൊന്നും വിരോധം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ രണ്ടുപേരി അല്ലെങ്കിൽ ഒരു പാട്ട് എനിക്ക് സ്വന്തമായിട്ട് പാടാൻ പറ്റിയത് നമ്മുടെ കോട്ടയത്തുള്ള അഭയദേവ് സാറിനെ അറിയാമോ, എത്രയെത്രയോ പടങ്ങൾ ഇങ്ങനെ മലയാളത്തിലേക്ക് മൊഴിമാറ്റി. അദ്ദേഹം അന്ന് വളരെ പ്രസിദ്ധനായിരുന്നു, വളരെ കഴിവുള്ള ഒരാളായിരുന്നു. ഒന്ന് ഒരു ഇന്ന് കണ്ടാൽ മതി അതിന് ആറ്റായിട്ടൊരു മലയാള വേർഡ് കണ്ടുപിടിച്ചിരിക്കും. മാമൻ എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണെങ്കിൽ അഭയദേവ് സാറ്. അപ്പം ഇങ്ങനെ പലരെയും ഇൻ്റർവ്യൂ ചെയ്താണ് എന്നെയും അതിലേക്ക് കൊണ്ടു. പക്ഷെ അദ്ദേഹം പാടാനായിട്ട് എന്നെ വിളിച്ചു. അത് കോയമ്പത്തൂരായിരുന്നു ആ പടം. അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ മദ്രാസിൽ തന്നെയായിരുന്നു, കോയമ്പത്തൂരായിരുന്നു പടം.
1: ഇനി ഗാനം കേൾക്കുക. ശാന്തയോടൊപ്പം ഈ ഗാനത്തിൽ രാജം എന്ന ഗായികയും കൂട്ടരുമാണുള്ളത്.

0: ഗുരുകുലവാസത്തിനിടെ ഗുരുവിന്റെ ചെറിയ മകന് കാഴ്ചയും കേൾവിയും തിരിച്ചുകിട്ടാനായി മണികണ്ഠൻ പാടുന്ന ഈശ്വര പ്രാർത്ഥന. ഈ ഗാനവും ആലപിച്ചത് കെ വി ശാന്ത എന്ന കോട്ടയം ശാന്ത.
1: അത് കഴിഞ്ഞ് പിന്നെ എന്നെ രണ്ടുപേരെയും അല്ലെങ്കിൽ ഒരു പാട്ട് എനിക്ക് സ്വന്തമായിട്ട് പാടാൻ പറ്റിയത്.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേ.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
1: ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് സദനം ശിവദാസ്, കലാമണ്ഡലം രാജൻ ചെണ്ട, കലാമണ്ഡലം രാമദാസ് മദ്ദളം. അശ്വതി തിരുനാൾ രചിച്ച രുക്മിണി സ്വയംവരം ആട്ടക്കഥയിൽ നിന്നുള്ള ഒരു രംഗം. വിദർഭ രാജകുമാരി രുക്മിണിക്ക് കൃഷ്ണനോടുള്ള പ്രണയം സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് ഈ ആട്ടക്കഥയുടെ പ്രതിപാദ്യം. രുക്മിണിയുടെ ഈ താൽപര്യം ഇഷ്ടപ്പെടാതിരുന്ന സഹോദരൻ രുക്മി ചേതിരാജാവ് ശിശുപാലനുമായുള്ള വിവാഹം നിശ്ചയിക്കുന്നു. പരിഭ്രാന്തയായ രുക്മിണി വിവരം കൃഷ്ണനെ അറിയിക്കുവാൻ ഒരു ബ്രാഹ്മണനെ ദ്വാരകയിലേക്ക് അയക്കുന്നതാണ് ഈ അവതരണത്തിന്റെ പശ്ചാത്തലം. ദ്വാരകയിലെത്തിയ ബ്രാഹ്മണൻ കൃഷ്ണനെ കാണുന്ന രംഗം. അദ്ദേഹം വിവരം കൃഷ്ണനെ അറിയിക്കുന്നു. ബ്രാഹ്മണന്റെ പദം രാഗം സൗരാഷ്ട്രം. കാര്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയ കൃഷ്ണൻ ബ്രാഹ്മണനെയും കൂട്ടി വിദർഭയിലേക്ക് പുറപ്പെടുകയാണ്. കൃഷ്ണന്റെ പദം നാട്ടക്കുറിഞ്ചി, ബിലഹരി തുടങ്ങിയ രാഗങ്ങളിലാണ് പാടിയിട്ടുള്ളത്.

രുക്മിണിയുടെ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് തന്റെ പ്രണയിനിയെ കൂട്ടിക്കൊണ്ടുവരാൻ കൃഷ്ണൻ വിദർഭയിലേക്ക് പുറപ്പെടുന്നയിടത്ത് അശ്വതി തിരുനാൾ രചിച്ച രുക്മിണി സ്വയംവരം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, സദനം ശിവദാസ്. കലാമണ്ഡലം രാജൻ ചെണ്ട, കലാമണ്ഡലം രാമദാസ് മദ്ദളം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം. ചിത്രം കുണുക്കിട്ട കോഴി. ഗാനരചന കൈതപ്രം. സംഗീതം ജോൺസൺ.

എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ. വിറ്റിത്തിരുമലയുടെ ഗാനരചന, രാജാമണിയുടെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
1: നമസ്കാരം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിൽ നിർണായക സ്വാധീനമുള്ള വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ 18-ാമത് ഉച്ചകോടിക്ക് ഇന്ത്യയുടെ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചു. ഈ മാസം 12-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉച്ചകോടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ലോക ജനസംഖ്യയുടെ വലിയൊരു പങ്കിനെയും ആഗോള ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഗണ്യമായ ശതമാനത്തെയും പ്രതിനിധീകരിക്കുന്ന ഈ സഖ്യം കൂടുതൽ നീതിയുക്തവും സുസ്ഥിരവുമായ ഒരു ആഗോള ക്രമം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ശ്രമത്തിലാണ്. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ 2025 ഏപ്രിലിൽ നടന്ന ഭീകരാക്രമണത്തെ ബ്രിക്സ് നേതാക്കൾ അപലപിച്ചു. ഉച്ചകോടിയുടെ ആദ്യ ദിവസം ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും കുറ്റകരവും ന്യായീകരിക്കാനാവാത്തതുമാണെന്ന് വ്യക്തമാക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം, ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, ഭീകരർക്ക് സുരക്ഷിതമായ താവളങ്ങൾ ഒരുക്കുക എന്നിവയ്ക്കെതിരെ നടപടിയെടുക്കാനും പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയ ബ്രിക്സ് അംഗരാജ്യങ്ങൾ പരമാവധി സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ആഗോള വ്യാപാരം, വിതരണ ശൃംഖലകൾ, ഊർജ വിതരണം എന്നിവയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ബ്രിക്സ് നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ എടുത്തുപറഞ്ഞു. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്ന പ്രമേയത്തിലാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഉച്ചകോടി നടന്നത്. തമിഴ്നാട്ടിലെ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി ലോക നേതാക്കളെ സ്വീകരിച്ചു. സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തിയ സെഷനോടെയാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10-ാം മാർഗരേഖയും ശ്രീ നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. അംഗരാജ്യങ്ങളുടെ കൂട്ടായ ദൃഢനിശ്ചയത്തിന് വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്നതാണ് ന്യൂഡൽഹി പ്രഖ്യാപനമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: ഭാരത് കി ബ്രിക്സ് അധ്യക്ഷത പീപ്പൾ സെൻട്രിക് ഓർ ഹ്യൂമനിറ്റി ഫസ്റ്റ് അപ്രോച്ച് പർ ആധാരിത ഹൈ റിജിലിയൻസ് ഇന്നോവേഷൻ കോഓപ്പറേഷൻ ഓർ സസ്റ്റൈനബിലിറ്റി ഹമാരി പ്രാഥമികതയെ രഹി ഹൈ ഇൻ പ്രാഥമികതാവോ കെ സാത്ത് ഹംനെ ബ്രിക്സ് സഹയോഗ് കോ സാമാന്യ ജനസെ ജോഡ്നെ കാ വിശേഷ ബൽ ദിയ ഹൈ ഇസി സോച് കെ സാത്ത് 350 से अधिक बैठकों का आयोजन किया गया. लगभग 30 शहरों में आपकी टीम्स का स्वागत करने का हमें अवसर मिला. भारत की ब्रिक्स अध्यक्षता को सफल बनाने में सक्रिय योगदान और समर्थन के लिए मैं आप सभी का हार्दिक आभार व्यक्त करता हूं.
1: ഉച്ചകോടിയുടെ ഭാഗമായി ബ്രിക്സ് നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം, സാമ്പത്തികം, പ്രതിരോധം, ഊർജം, ബഹിരാകാശം, നൈപുണ്യ കൈമാറ്റം തുടങ്ങിയ

മേഖലകളിലെ സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യ, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ, റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി.

0: ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ കാഴ്ചപ്പാടോടെ സമീപിക്കണമെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ സ്ഥിരമായ പുരോഗതിയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. അതിർത്തി തർക്കങ്ങൾക്ക് നീതിയുക്തവും ന്യായവും പരസ്പരം സ്വീകാര്യവുമായ പരിഹാരം കാണുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ മോദിയും ഷീ ജിൻപിങ്ങും പറഞ്ഞു. പ്രാദേശിക ആഗോള വിഷയങ്ങളിലും പൊതുധാരണയും സഹകരണവും വിപുലീകരിക്കാനും പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. നിലവിലുള്ള ആഗോള സംഘർഷങ്ങൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജ്ജം, ആഗോള ഭക്ഷ്യസുരക്ഷ, മനുഷ്യ കേന്ദ്രീകൃത നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് യു എൻ സെക്രട്ടറി ജനറലുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്തു. ഉച്ചകോടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബ്രിക്സ് ബിസിനസ് ഫോറത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെയും പരിഹാര മാർഗങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയാക്കി മാറ്റണമെന്ന് ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലോക ജനസംഖ്യയുടെ പകുതിയോളവും മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക അടിസ്ഥാന ശിലയായി ഇന്ത്യ മാറിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: Represents almost 1/4 of global trade and India is an important pillar of the intra-BRICS trade. Engineering goods and electronics account for the largest segment of India's manufactured export. India is also known as the pharmacy of the world. We see BRICS as an important market for these and other products that India seeks to take to the world as a trusted partner. Merchandise exports increased from about $900 billion in 2003 to now nearly $6 trillion in 2024. This remarkable expansion demonstrates the scale of the BRICS market and our potential to deepen trade further in the years ahead. During India's chairship, we have been driven by a clear purpose to achieve more balanced trade among our countries and to explore the expansion of trade in services across the BRIC family. Under the visionary leadership of Prime Minister Narendra Modi, India remains committed to ensuring that this cooperation reaches those who form the backbone of our economy.
0: അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കരാറുകൾ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരും ഉച്ചകോടിക്കെത്തിയ ലോക നേതാക്കളുമായി ചർച്ച നടത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപുലീകരണ ഘട്ടത്തിലൂടെയാണ് ബ്രിക്സ് കടന്നുപോകുന്നത്. മുൻപ് 5 രാജ്യങ്ങൾ മാത്രമുണ്ടായിരുന്ന കൂട്ടായ്മ ഇപ്പോൾ അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും ഉൾപ്പെടെ വിപുലമായ ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുന്നു. നിലവിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഈ സഖ്യം ആഗോള ജനസംഖ്യയുടെ 49% പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തൽ, സാമ്പത്തിക ധനകാര്യ സഹകരണം, നിർമ്മിത ബുദ്ധി, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സെഷനുകളും സംഘടിപ്പിച്ചിരുന്നു. 18th ബ്രിക്സ് ഉച്ചകോടി ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കുമിടയിൽ വികസ്വര ലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പ്രതിരോധ ശേഷിയും സുസ്ഥിരതയും മുൻനിർത്തിയുള്ള ഇന്ത്യയുടെ നയതന്ത്ര ദീർഘവീക്ഷണം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന്റെ തെളിവാണ് ഈ സമ്മേളനത്തിന്റെ വിജയം. പ്രതിരോധശേഷിയും സുസ്ഥിരതയും മുൻനിർത്തിയുള്ള ഇന്ത്യയുടെ നയതന്ത്ര ദീർഘവീക്ഷണം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന്റെ തെളിവാണ് ഈ സമ്മേളനത്തിന്റെ വിജയം. ഗ്ലോബൽ സൌത്തിന്റെ ശക്തമായ ശബ്ദമായി ബ്രിക്സിനെ മാറ്റിയെടുക്കാൻ ഇന്ത്യയുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. കുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ റിട്ടയർഡ് പ്രൊഫസറും

0: അക്കാദമീഷ്യനുമായ ഡോക്ടർ സി വി ജയമണി ആകാശവാണിയോട്.
1: ആഗോള ദക്ഷിണ രാജ്യങ്ങൾ അഥവാ ഗ്ലോബൽ സൗത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ വികസന താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രാഥമിക അന്താരാഷ്ട്ര വേദിയാണ് ബ്രിക്സ് കൂട്ടായ്മ. പുതിയ ഭൗമ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ പ്രാവശ്യത്തെ അധ്യക്ഷ പദവിക്ക് പ്രാധാന്യം ഏറെയാണ്. ഗ്ലോബൽ സൗത്തിന്റെ ശക്തമായ ശബ്ദമായി ബ്രിക്സ് കൂട്ടായ്മയെ മാറ്റിയെടുക്കുവാൻ സർക്കാരിന് ഒരു വൻ വിജയമാണ് ലഭിച്ചിട്ടുള്ളത്. വിരുദ്ധ വ്യാപാര ലക്ഷ്യങ്ങൾ പിൻപറ്റുന്ന ചൈന, റഷ്യ, ഇറാൻ, UAE പോലുള്ള ഗ്ലോബൽ സൗത്തിന്റെ ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കാൻ ഈ ഉച്ചകോടിക്കായി എന്നത് ശ്രദ്ധേയമാണ്. രണ്ട് പ്രധാന യുദ്ധങ്ങളിൽ പങ്കാളികളായ രാഷ്ട്ര നേതാക്കൾ ഗ്ലോബൽ സൗത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു മേശക്ക് ചുറ്റും ഉച്ചകോടിയിൽ ഒന്നിച്ചിരുന്നു എന്നത് തന്നെ ഗ്ലോബൽ സൗത്തിന്റെയും ലോക കാര്യക്രമത്തിന്റെയും വിജയമായിട്ട് നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ്. ന്യൂഡൽഹി പ്രഖ്യാപനം ഏകകണ്ഠമായാണ് പാസാക്കിയത്. പഹൽഗാമിലെ പോലെയുള്ള ടെററിസ്റ്റ് അറ്റാക്കിന് ഒരു രാഷ്ട്രത്തിന്റെയും പിന്തുണയുണ്ടാവില്ല എന്നൊരു പ്രഖ്യാപനം കൂടി ഇതിനകത്ത് കിടക്കുന്നു എന്നത് ഈ പ്രഖ്യാപനത്തിന്റെ പ്രത്യേകതയാണ്. ഭാരതത്തിന്റെ G20 അധ്യക്ഷ പദവിക്ക് ശേഷം ആഗോള പ്രശ്നങ്ങളിൽ അതിശക്തമായ ഒരു നിലപാടെടുക്കാൻ ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി ഭാരതത്തിനെ ഏറെ സഹായിച്ചിട്ടുണ്ട്. മഹായുദ്ധങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധം, ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീഷണികൾ, ഇസ്രയേൽ പലസ്തീൻ തർക്കങ്ങൾ, ഈ പശ്ചാത്തലത്തിൽ ചേരുന്ന ബ്രിക്സ് സമ്മിറ്റിന് പ്രത്യേകതകൾ ഏറെയാണ്. 3 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് 15 ഉഭയകക്ഷി ചർച്ചകളിലാണ്. ഈ ചർച്ചകളിലൊക്കെ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഗ്ലോബൽ സൗത്തിന്റെ വികസനവും ഗ്ലോബൽ സൗത്ത് വ്യാപാരത്തിൽ രാഷ്ട്രങ്ങൾ എടുക്കേണ്ട തന്ത്രപരമായ സമീപനത്തെ കുറിച്ചാണ്. യുദ്ധവും താരിഫ് തർക്കങ്ങളും ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളും മറികടക്കുന്ന മോദിയുടെ ഈ നേട്ടം ലോകരാഷ്ട്രങ്ങൾ ഏറെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്.
0: രോഗപ്രതിരോധം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം, SME പോർട്ടൽ, അർബൻ മൊബിലിറ്റി ഹബ്, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഡിജിറ്റൽ അഗ്രികൾച്ചർ നെറ്റ്വർക്ക് തുടങ്ങി നിരവധി സുപ്രധാന പദ്ധതികൾ 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. ബ്രിക്സ് എന്നത് ലോകരാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ലെന്നും പരിഹാരങ്ങളുടെ ആവാസ വ്യവസ്ഥയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് സമാപന സമ്മേളനത്തിലെ തന്റെ പ്രസംഗത്തിലേക്ക് കടന്നത്. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സാങ്കേതിക വിദ്യയെയും നിർണായക ധാതുക്കളെയും ആയുധങ്ങളാക്കുന്നത് പുരോഗതിക്ക് തടസ്സമായേക്കാമെന്ന മുന്നറിയിപ്പ് നൽകിയ പ്രധാനമന്ത്രി ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചു. ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷ പദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. ന്യൂഡൽഹിയെ ഉച്ചകോടി വിജയകരമാക്കിയതിന് എല്ലാ ബ്രിക്സ് സംഘരാജ്യങ്ങളെയും പങ്കാളിത്ത രാജ്യങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു.
2: ബ്രിക്സ് മേ ഗ്ലോബൽ സൗത്ത് കെ ദേശോ ക വിശ്വാസ് ബഢാ ഹൈ ക്യോകി ബ്രിക്സ് മേ ഉൻകി ആവാസ് സുനി ജാതി ഹൈ ഉൻകെ അനുഭവ ക സമ്മാൻ ഹോതാ ഹൈ ഔർ സൊല്യൂഷൻസ് ഉൻകെ ലിയേ ഹി നഹീ ഉൻകെ സാത്ത് മിൽകർ ബനായേ ജാതേ ഹൈ വി മേ ബി റൂട്ടഡ് ഇൻ ഡിഫറന്റ് റിയാലിറ്റീസ് ബട്ട് ടുഗെദർ വി റൈസ് ത്രൂ കോഓപ്പറേഷൻ ആൻഡ് ബ്ലോസം ഫോർ ഹ്യൂമാനിറ്റി.
0: ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപുലീകരണത്തിലൂടെ കടന്നുപോകുന്ന ബ്രിക്സ് കേവലം ഒരു സാമ്പത്തിക കൂട്ടായ്മ എന്നതിനപ്പുറം ആഗോള സമത്വത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ശക്തമായ വേദിയായി മാറിയിരിക്കുന്നു. പരസ്പര ബഹുമാനത്തിലൂന്നിയ സഹകരണവും സാങ്കേതിക വിദ്യയുടെ പങ്കുവയ്ക്കലും വഴി കൂടുതൽ നീതിയുക്തവും സുരക്ഷിതവുമായ ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കാൻ ഈ ഉച്ചകോടിക്ക് സാധിച്ചു എന്നതിൽ തർക്കമില്ല. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, കാർത്തിക വിശ്വംഭരൻ, അവതരണം സുധിൻ സൈനുദ്ദീൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ്ഹിന്ദ്.